പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, കർക്കിടകം 9, 2026 ജൂലൈ 25, ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

കുടുംബചിന്തകൾ. ജീവിതത്തിൽ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. നാം ദേഷ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ആരോടും ഒന്നും പ്രതികരിക്കരുത്. നാം സന്തോഷത്തിലായിരിക്കുമ്പോൾ ആർക്കും ഒരു വാഗ്ദാനവും നൽകരുത്. നാം ജീവിതത്തിൽ വല്ലാതെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു തീരുമാനവും എടുക്കരുത്. അല്പം കഴിഞ്ഞ് മനസ്സ് സ്വതന്ത്രമായിരിക്കുമ്പോൾ മാത്രം ചിന്തിച്ച് തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് ഡോക്ടേഴ്സ് ചാറ്റ്, 1:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻസ്, 2:30 വിമുക്തി,

മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4 മണിക്ക് മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 25. പ്രതിഭ പട്ടീൽ ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതിയായതും ജോർജ് സ്റ്റീഫൻസൺ റെയിൽവേ തീവണ്ടിയുടെ ആദ്യ പരീക്ഷണോട്ടം നടത്തിയതും പ്രഥമ ടെസ്റ്റ് ട്യൂബ് ശിശു ലണ്ടനിൽ ജനിച്ചതുമൊക്കെ ഒരു ജൂലൈ 25-നായിരുന്നു. ജൂലൈ 25-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 25. ജൂലൈ 25-നായിരുന്നു ഡോക്ടർ സഞ്ജീവ് റെഡ്ഡി ഇന്ത്യയുടെ ആറാമത്തെ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം 1982 ഇന്നേ ദിവസം ഗ്യാനി സീൽ സിംഗ്, 1987 ആർ വെങ്കിട്ടരാമൻ, 1992 ശങ്കർദയാൽ ശർമ്മ, 1997 മലയാളിയായ കെ ആർ നാരായണൻ, 2002 APJ അബ്ദുൽ കലാം, 2007 പ്രതിഭ പട്ടേൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യ വനിതയായി മാറി, 2012 പ്രണവ് മുഖർജി, 2017 രാംനാഥ് കോവിന്ദ്, 2022 ദ്രൗപദി മുർമു ഉൾപ്പെടെ ഡോക്ടർ സഞ്ജീവ് റെഡ്ഡിക്ക് ശേഷം തുടർച്ചയായി വന്ന രാഷ്ട്രപതിമാരെല്ലാം ഒരേ തീയതിയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്നേ ദിവസമായിരുന്നു ജോർജ് സ്റ്റീഫൻസൺ റെയിൽവേ തീവണ്ടിയുടെ പരീക്ഷണോട്ടം നടത്തിയത്. ജൂലൈ 25-നായിരുന്നു വൈക്കിംഗ് ചൊവ്വാഗ്രഹത്തിന്റെ സിഡോണിയ പ്രദേശത്തിന്റെ ഫോട്ടോ ചിത്രീകരിച്ചത്. 1920 കുറുകെയുള്ള ആദ്യ റേഡിയോ പ്രക്ഷേപണം നടന്നത് 1920 ജൂലൈ 25-നായിരുന്നു. ഇന്നേ ദിവസമായിരുന്നു പ്രഥമ ടെസ്റ്റ് ട്യൂബ് ശിശു ലണ്ടനിൽ ജനിച്ചത്. ലൂയിസ് ബ്രൗൺ എന്നായിരുന്നു മാതാവിന്റെ പേര്. 1950 ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1956 ജൂലൈ 25-നായിരുന്നു. സ്വെറ്റ്ലാന സവിസ്തക്കായ ബഹിരാകാശത്തിൽ നടക്കുന്ന പ്രഥമ വനിതയായത് 1984 ജൂലൈ 25-നായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വള്ളംകളി മത്സരം നടന്നത് 1813 ജൂലൈ 25-നായിരുന്നു. കൽക്കട്ടയിലായിരുന്നു ഇത് നടന്നത്.
1: 1993 അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഫലപ്രദ മാർഗങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്ത ഇരു നേതാക്കളും വ്യാപാരം, നിക്ഷേപം, ശുദ്ധ ഊർജ്ജം, കണക്ടിവിറ്റി, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റൊമാനിയ ഡോക്ടർ ഓണറീസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് ആണ് രാഷ്ട്രപതിക്ക് ആദരം നൽകിയത്. വിശിഷ്ട പൊതുസേവനം, വിദ്യാഭ്യാസം, സാമൂഹിക സമത്വം, ഇന്ത്യ റൊമാനിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ബഹുമതി. ഇന്ത്യയിലെ 140 ജനങ്ങൾക്കായി ബഹുമതി സമർപ്പിച്ച രാഷ്ട്രപതി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ദീർഘകാല സൌഹൃദത്തെയാണ് പുരസ്കാരം പ്രതിഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. വീഡിയോയ്ക്ക് ഇതിനകം 303,000+ വ്യൂസും ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് 24 ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് സംഘടിപ്പിച്ച 167 ആദായ നികുതി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. നിയമങ്ങൾ ലളിതമാക്കുകയും ചെലവുകൾ കുറയ്ക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തതിൽ 2025 ആദായ നികുതി നിയമം നാഴികക്കല്ലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. സത്യസന്ധരായ നികുതിദായകർക്ക് സൗകര്യങ്ങൾ ലഭിക്കണമെന്നും ബോധപൂർവമല്ലാത്ത തെറ്റുകൾ തിരുത്താൻ അവസരങ്ങൾ വേണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും ധനമന്ത്രി പുറത്തിറക്കി. ആധുനികവും സുതാര്യവും അന്താരാഷ്ട്ര തലത്തിൽ അനുയോജ്യവുമായ നിയമാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ 60 വാർഷികാഘോഷത്തോടനുബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവതരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ NTA വരുത്തുന്ന സമഗ്ര അഴിച്ചുപണിയുടെ ഭാഗമായാണ് കൂട്ട പിരിച്ചുവിടൽ. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ CJP 3 ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി കേൾക്കാം. പരിപാടിയുടെ 136 പതിപ്പാണിത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഇന്നു മുതൽ 2 സംവാദാത്മക പരിപാടി സംഘടിപ്പിക്കും. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് പ്രധാനപ്പെട്ട പാർലമെന്ററി സമിതികളുടെ പ്രവർത്തനങ്ങളെയും ചുമതലകളെയും കുറിച്ച് സംസാരിക്കും. ഭാവിയിലെ നിയമനിർമ്മാണത്തിലും പൊതുസേവന വിതരണത്തിലും നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ഡാറ്റ സ്വകാര്യത നിയമങ്ങൾ എന്നിവ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കൽ എന്ന വിഷയത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക സെഷനിൽ സംസാരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ 100-ദിന കർമ്മപരിപാടി, ഡിജിറ്റൽ റീസർവേ, വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. 5 സെന്റ് മുതൽ 15 സെന്റ് വരെ ഭൂമിയുള്ള സാധാരണക്കാരുടെ അപേക്ഷകളിൽ ഉദാര സമീപനം സ്വീകരിക്കും. വീട് നിർമ്മിക്കുന്നവർക്ക് ഭൂമി തരംമാറ്റത്തിന് പ്രത്യേക മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭൂമിയുള്ള അർഹരായവർക്ക് പട്ടയം നൽകുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകും. പട്ടയം വഴി ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് കാലപരിധി നിബന്ധനകൾ ലളിതമാക്കാനും ഉപാധിരഹിത പട്ടയം നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭരണപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് ഭൂമിയിൽ പൂർണ്ണ അവകാശം ലഭ്യമാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈച്ച് നടപ്പാക്കുന്ന നൂതന പദ്ധതികളുടെ ഭാഗമായി പ്രൈമറി വിഭാഗം പ്രഥമാധ്യാപകരുടെ ശില്പശാലയും ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത് നടത്തും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഥമാധ്യാപകരുമായി നേരിട്ടും മറ്റ് ജില്ലകളിലെ അധ്യാപകരുമായി ഓൺലൈനായും സംവദിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവ കൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. PGS ഇന്ത്യ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവികേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം.
0: ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കി ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജണ്ടു കുമാറിന് വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്. ഒമാനിലെ മസ്കറ്റിൽ FIH ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം പാകിസ്ഥാനെയും ആതിഥേയരായ ഒമാനെയും പരാജയപ്പെടുത്തി. അതേസമയം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ടീം ചൈനയോട് പരാജയപ്പെട്ടു. ജുറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5 വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള ഇന്ന് രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. ഓണം ഖാദി മേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കർക്കടക വാവുബലി ചടങ്ങുകൾ നടക്കുന്ന തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രവും ബലിക്കടവുകളും തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക വാവുബലിയോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മണാശ്ശേരിയിൽ സ്കൂൾ വിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ലോറിക്കടയിൽപ്പെട്ട് 7 വയസ്സുകാരൻ മരിച്ചു. മണാശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ ആണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ മൂന്ന് മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned. കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം.

ശ്ലോകങ്ങളുടെ സൗന്ദര്യം ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു

0: വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക് സ്റ്റഡീസ് ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ. പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാര പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം. വാർത്തകൾ വിശദമായി. പൊതുസേവനത്തിലെ മികവും വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിലെ സംഭാവനകളും പരിഗണിച്ച് റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൌഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതിഫലനമാണ് ബഹുമതിയെന്ന്, ഇത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സമത്വമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു.
1: എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മിയർലി എ മീൻസ് ഓഫ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് ബട്ട് ദ സ്യൂരിയസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് എ ജസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. ടുഡേ ദ വേൾഡ് ഈസ് ബീങ് റീഷേപ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ടെക്നോളജീസ് ആൻഡ് ഓദർ റാപ്പിഡ് സയന്റിഫിക് അഡ്വാൻസസ്. യൂണിവേഴ്സിറ്റീസ് ലൈക് ദിസ് has even greater responsibility to ensure that knowledge is guided by wisdom, ethics and compassion.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ബല്ലാരി ഗുണ്ടക്കൽ സെക്ഷന്റെ 3-ഉം 4-ഉം

0: ലൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരം നൽകിയതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: ആന്ധ്ര ഓർ കർണാടക ജോഡ്നെ വാലെ ബഹുത് ഏക് ഇമ്പോർട്ടന്റ് ഇക്കണോമിക് കോറിഡോർ മേ റെയിൽവേ കി തേർഡ് ഓർ ഫോർത്ത് ലൈൻ ഓർ ദൂസറ ഹൈ കെമിക്കൽ സെക്ടർ കോ ഏക് ടോട്ടലി നയ തരീക്കെ സേ ഭാരത് മേ ഡെവലപ് കർണെ കെ ലിയേ ഏക് നയി സ്കീം അപ്രൂവ് ഹുയി ഹൈ ഓർ കെമിക്കൽ ഭി സെമി കണ്ടക്ടർ കി തരഹ് ഏക് ഫൗണ്ടേഷണൽ ഇൻഡസ്ട്രി ഹൈ ഇസ്ലിയേ ബഹുത് ഇമ്പോർട്ടന്റ് ഥാ ഇസ് ഇൻഡസ്ട്രി കെ ലിയേ ഏക് നയ തരീക്കെ സേ സോച്ന.
0: തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും രാജ്യത്തെ യുവജനങ്ങൾക്ക് സമൂഹ മാധ്യമത്തിലൂടെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 303 ദശലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന റെക്കോർഡും വീഡിയോ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: റഷ്യൻ അതിർത്തിയിലെ കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലായ MV ഒമോഫിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ചു ഇന്ത്യ. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തയ്യാറാകണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ജൂലൈ 18 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാരുമായി പോയ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാനിയൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ ദിശ എന്ന മൊസാംബിക് പതാക വഹിച്ച LPG ടാങ്കർ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 28 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി അധികൃതരുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാന്റെ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തര ഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
3: തക് ഇൻഡസ് വാട്ടർ ട്രീറ്റി കി ബാത്ത് ഹൈ സിന്ധു ജൽ സന്ധി കി സംജോതേ കി ബാത്ത് ഹൈ ഇസ് പർ ഹമാരാ പക്ഷ് സാഫ് ഹൈ ഓർ ഹം ലോഗോ നെ സമയ സമയ പർ ആപ്കോ യാദ് ഭി ദിലായ ഹൈ കി ഭാരത് കാ യേ മാൻന ഹൈ കി യേ സിന്ധു ജൽ സന്ധി തബ് തക് സ്ഥഗിത് രഹേഗാ ജബ് തക് പാകിസ്ഥാൻ സീമാ പാർ ആതങ്കവാദ് കോ അപ്നാ സമർത്ഥൻ ദേനാ ബന്ദ് നഹീ കരേഗാ.
0: ചൈനയുടെ പരമാധികാരത്തെ ഇന്ത്യ ലംഘിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശ്രീ ജയ്സ്വാൾ 1963 മുതൽ ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ചൈന നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് 1:30 സംസ്കാരം. മൃതദേഹം ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചിരുന്നു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. രണ്ടാമത്തെ ശ്രമത്തിൽ 190 കിലോഗ്രാം ഭാരം ഉയർത്തി 130.9 പോയിന്റോടെയാണ് ചണ്ടു കുമാർ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചത്. നേരത്തെ പുരുഷ വനിതാ ലൈറ്റ് വെയ്റ്റ് ഹെവി വിഭാഗങ്ങളിൽ ഇന്ത്യയ്ക്ക് മെഡലുകൾ നഷ്ടമായിരുന്നു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഏജൻസിയുടെ ഘടനാപരമായ പുനർനിർമ്മാണത്തിലുള്ള നിർണായക ചുവടുവയ്പാണിതെന്ന് NTA പ്രസ്താവനയിൽ വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ.

0: 25 സ്റ്റേഷനുകളിൽ CCTV സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളെ കൂടി പരിഗണിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആധുനികവും സുതാര്യവുമായ നിയമ സംവിധാനം ഒരുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി സമയം 7:00. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

മലയാളത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: ബാബൂസ് ക്ലിനിക് ഒന്നേയുള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഹേ ജമനായ്, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
4: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
3: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
4: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
4: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
3: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
4: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
3: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MESലേക്ക് തന്നെ.
5: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
5: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400070890 9447560336.
3: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
7: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാവണന്റെ അനുജനായ കുംഭകർണൻ രാവണൻ ഇപ്പോൾ ആലോചിക്കുന്ന ആ കാര്യത്തിന്റെ വരും വരായികകളെ കുറിച്ച് രാവണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ക്യാപ്സ്യൂളിൽ. ഇപ്പോൾ അദ്ദേഹം ഈ ക്യാപ്സ്യൂളിലും അദ്ദേഹം തന്റെ സംഭാഷണം തുടരുകയാണ്. അദ്ദേഹം കുറച്ച് ആപൽ സൂചനകളൊക്കെ നൽകിയിരുന്നു രാവണന്, നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷമായും പരോക്ഷമായും നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ തുടരുന്നു, അങ്ങേക്കിത് നല്ലതല്ല എന്ന് അങ്ങേക്ക് തന്നെ അറിയാം. നല്ലതല്ല ഇത് വരുത്താൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങ് രാമനോട് എതിരിടാൻ പോകുന്നത്. എന്നിട്ട് എന്തായിരിക്കും എങ്കിൽ പിന്നെ എന്തായിരിക്കും ഇതിൽ തന്നെ, ഈ ഒരു ആശയത്തിൽ തന്നെ കടിച്ചു തൂങ്ങാനായിട്ടുള്ള കാരണം? ഇത് ആപത്ത് വരുത്തി വെക്കും, ജീവഹാനി വരുത്തി വെക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് എന്തുകൊണ്ടായിരിക്കും ഇത് ഈ കാര്യത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അതിന്റെ ഉത്തരവും കുംഭകർണൻ തന്നെ പറഞ്ഞു കൊടുക്കും. അത് നമ്മുടെ അറിവിലേക്കായിട്ടാണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു നോളജ് ജ്ഞാനശകലമാണത്. മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ട് വളരെ സിമ്പിളായിട്ട് കുംഭകർണൻ പറയുന്നു, കഴിഞ്ഞ ജന്മങ്ങളിലെ വാസന കൊണ്ട്, കർമ്മദോഷം കൊണ്ട്, പൂർവ്വജന്മ വാസന മൂലം അങ്ങയുടെ മനസ്സ് ഇത്തരം തെറ്റായ കാര്യങ്ങളിൽ മുഴുകിപ്പോവുകയാണ്.

നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നവരുണ്ട്, ചിന്തിക്കുന്നത് പോലും തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് അറിയാം അതെല്ലാം തെറ്റാണെന്ന്. വാക്കുക കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങനത്തെ തെറ്റുകൾ ചെയ്യുന്നത് അത് പാപകർമ്മങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്ന് അറിയാത്തവരല്ല നമ്മൾ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്തേ പറ്റൂ, നമ്മൾ അതിന് നിർബന്ധിതരാകും. കാര്യം കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിലെ ആ വാസന, ആ ഇംപ്രഷൻസ്, ആ മുദ്രണങ്ങൾ അവിടെ കിടക്കുകയാണ്. ആ കർമ്മദോഷങ്ങൾ നമ്മെ ഇങ്ങനെ വേട്ടയാടുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ പെരുമാറി പോകും. ഞാൻ അതിൽ കുറ്റമൊന്നും പറയുന്നില്ല, കുംഭവർണം പറയുന്നു. അങ്ങയുടെ പൂർവ്വജന്മ വാസനയാണ്, ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല, അതിന്റെ കാരണവും പറയുന്നു. അത് നീക്കരുത് ആർക്കുമേ, ശാസനയാലും അടങ്ങുകയില്ലത്. ഈ ഇങ്ങനത്തെ ഒരു കാര്യം, പൂർവ്വജന്മ വാസന കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നീക്കരുത് ആർക്കും, അത് മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഒന്ന്, രണ്ട്, ശാസനയാലും അടങ്ങുകയില്ലത്. ആരെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചാലും നമ്മൾ അതിനെ വശംവദരാകുകയില്ല, നമ്മളത് മനസ്സിലാക്കുകയില്ല. കാര്യം നമ്മുടെ അത്രമാത്രം ആ ദോഷത്തിൽ നിൽക്കുകയാണ് നമ്മൾ. രണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം കുംഭകർണൻ പറയുന്നത്, വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. വലിയ അറിവുണ്ടെന്ന് പറയുന്ന, വലിയ വിജ്ഞാനം ഉണ്ടെന്ന് പറയുന്ന വലിയ ജ്ഞാനികൾക്ക് പോലും ഈ പൂർവ്വജന്മത്തിലെ ആ വാസനകളുടെ ആ ഫലം ഇപ്പോഴത്തെ ജന്മത്തിൽ ഉണ്ടാകും. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പല തെറ്റുകളും ചെയ്യാൻ നിർബന്ധിതരാണ്. വലിയ ജ്ഞാനികൾ പോലും അങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് വശംവദരാകാറുണ്ട്. പിന്നെയാണോ അജ്ഞാനികൾ, പിന്നെയാണോ അറിവില്ലാത്തവർ എന്ന് പറയുന്നു. ഇവ രാവണനെ ഭംഗ്യന്തരേണ അജ്ഞാനി എന്നും അറിവില്ലാത്തവനും എന്നൊക്കെ വിശേഷിപ്പിക്കുകയാണ് കുംഭകർണൻ ഇവിടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കാട്ടിയതെല്ലാം അവനയം അന്യായം നീയത്. നീ ചെയ്തു കൂട്ടി, നീ ജ്യേഷ്ഠൻ രാവണൻ ചെയ്തു കൂട്ടിയിരിക്കുന്നതെല്ലാം അന്യായമാണ്, ന്യായമായ ഒരു കാര്യവും താങ്കൾ ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് അങ്ങക്ക് മാത്രമല്ല ആപത്ത് വരാൻ പോകുന്നതെന്നും അങ്ങ് മനസ്സിലാക്കണം. നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം. നാട്ടിലുള്ളവർക്ക്, നമ്മുടെ പ്രജകൾക്ക്, ഈ രാജ്യത്തെ, ലങ്കയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് ആപത്ത് വരാൻ പോവുകയാണ്. ഇങ്ങനെ വളരെ ശക്തമായ മുന്നറിയിപ്പ് കുംഭകർണൻ കൊടുത്ത ശേഷം പറയുന്നു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ ഞാൻ അങ്ങയുടെ സഹോദരനാണ്. ഇപ്പൊ സഹോദരൻ എന്നുള്ള രീതിയിൽ അങ്ങയോടൊപ്പം തന്നെ നിൽക്കേണ്ട കർത്തവ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ഒരനുജന്റെ കർത്തവ്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. ജ്യേഷ്ഠൻ ആപത്തിൽപ്പെട്ടിരിക്കുന്നു, ഈ സമയത്ത് ജ്യേഷ്ഠനെ സഹായിക്കണം. ആ ചുമതല, ആ ഉത്തരവാദിത്വ കർത്തവ്യം ഞാൻ നിർവഹിക്കും. പക്ഷെ ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. വരാൻ പോകുന്ന ആപത്താണെന്ന് എനിക്കറിയാം. ഞാൻ പോരിനിറങ്ങാം, വാനരസേനയെ കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ മുന്നിൽ തന്നെ കാണും. എന്നിട്ട് പറയുന്നു, ജാനകി തന്നെ അനുഭവിച്ചിടുന്നു, ഈ മനസ്സേ ഖേദമുണ്ടാകരുത് ഏതുമേ. ഏ രാവണ, അങ്ങ് ഇനി മനസ്സ് വിഷമിക്കണ്ട. ജാനകി അനുഭവിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിനായിട്ട് നോക്കിക്കോളൂ, അനുഭവിച്ചോളൂ. ജാനകി അനുഭവിക്കണമെന്നല്ലേ ആഗ്രഹം, അത് നടക്കട്ടെ. ഒട്ടും മാനസിക വിഷമം വേണ്ട, ഞാൻ കൂടെ നിന്ന് തരാം. അനുജൻ എന്നുള്ള രീതിയിൽ ഞാൻ നിന്ന് തരാം. ദേഹത്തിന് അന്തരം വന്നുപോ മുന്നമ്മേ, മോഹിച്ചതാകന്ത സാധിച്ചു കൊള്ളുകന്നീ. ഈ പറയുന്നത് യഥാർത്ഥത്തിൽ പറയുന്നതാണോ അതോ പരിഹസിച്ച് പറയുന്നതാണോ അതോ നിരാശ കൊണ്ട് പറയുന്നതാണോ ഒന്നും നമുക്ക് അറിഞ്ഞില്ല. പക്ഷെ കുംഭകർണൻ പറയുന്നുണ്ട്, എന്തായാലും നീ മരിക്കാൻ പോവുകയാണ്. മരിക്കുന്നതിന് മുമ്പ് എന്താണ് ആഗ്രഹം? ജാനകിയെ അനുഭവിക്കണം. തീർച്ചയായും അത് നടക്കട്ടെ. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു. ഞാൻ എന്തായാലും കൂടെ നിൽക്കാം. മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊള്ളുക. ഇപ്പൊ നൈമിഷികമായ ഭൗതിക സുഖഭോഗങ്ങളെ മറ്റെന്തിനേക്കാളും വലുതായി കാണുന്ന എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിൽ ഓർക്കാനായി മഹത്തായിട്ടുള്ള ഒരു സന്ദേശം കൂടി കുംഭകർണൻ നൽകുകയാണ് രാമായണത്തിലെ ഇനി പറയാൻ പോകുന്ന വരികളിലൂടെ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നീടും ആപത്ത് നിർണയം ഓർത്തു കാൺ. ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തനായിട്ടുള്ള, വശംവദനായിട്ടുള്ള, അടിമപ്പെട്ടുള്ള, അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആപത്ത് പിണയും. ഇത് തീർച്ചയാണ്, ഓർത്തുകൊള്ളുക. ഇനി മറിച്ചാണെങ്കിലോ, ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കെ. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വശംവദനാകാത്ത പുരുഷനെ, വ്യക്തിക്ക് എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാകും. അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്ത് മനോഹരമായിട്ടുള്ള ജ്ഞാനമാണ് കുംഭകർണൻ നൽകുന്നത് എന്ന് നാം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, കുംഭകർണനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് കുറെ ആറുമാസം ഉറങ്ങും, അത് കഴിഞ്ഞ് ഉണരും, ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്, ഒരു എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരാളെന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷെ ഏറ്റവും വലിയ ജ്ഞാനിയാണ് കുംഭകർണൻ നമുക്ക് മനസ്സിലായി. ഏറ്റവും വലിയ ശ്രീരാമ ഭക്തനാണ് കുംഭകർണൻ എന്നുള്ള മനസ്സിലായി. ഏറ്റവും വലിയ എന്താണ് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ് കുംഭകർണൻ എന്ന് നമുക്ക് മനസ്സിലായി.

0: അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ആവശ്യമായ ജ്ഞാനം പകർന്നു നൽകാനായിട്ട് ശേഷിയുള്ള ഒരു ജ്ഞാനിയാണ് കുംഭകർണൻ എന്നും നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലായി. പക്ഷെ അതോടൊപ്പം മറ്റൊരു വലിയൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്, ഇനി എന്തൊക്കെ ആയാലും അദ്ദേഹം തന്റെ കർത്തവ്യത്തിൽ നിന്ന് മാറുന്നില്ല. ഒരു ജ്യേഷ്ഠന്റെ ഒരു ആവശ്യം വരുമ്പോൾ സഹോദരനായിട്ടുള്ള അനുജനായിട്ടുള്ള ഞാൻ കൂടെ നിൽക്കണം, ആ കർത്തവ്യം ഞാൻ നിർവഹിക്കും, മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും. എന്റെ മനസ്സതിനെ അനുവദിക്കുന്നില്ല, പക്ഷെ ഒരു അനുജൻ എന്നുള്ള രീതിയിൽ എന്റെ കർത്തവ്യമാണത് എന്ന് കുംഭകർണൻ അവിടെ ഉറക്ക പറയുകയാണ്. അപ്പൊ ഈ ഘട്ടത്തിലാണ് ഇത്രയുമായപ്പോ ഇന്ദ്രജിത്ത് ഇടപെടുകയാണ്. നമുക്കറിയാം രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് ഇടപെടുകയാണ്. അദ്ദേഹം നോക്കുമ്പോ ചർച്ച വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് കുംഭകർണൻ. അപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പിതാവിന്റെ സുഖവും പിതാവിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവുമാണ്. അപ്പൊ ഇന്ദ്രജിത്ത് വന്ന് രാവണനോട് ആജ്ഞ ചോദിക്കും, അങ്ങ് ഉത്തരവ് നൽകുക. ഇപ്പൊ ഉത്തരവ് നൽകിയാൽ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇന്ദ്രനെയും ജയിച്ചു വന്നിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണല്ലോ ഇന്ദ്രജിത്ത് എന്ന പേര് വന്നിരിക്കുന്നത്. ആ രാമനെ വധിക്കാം, അവന്റെ വാനരസേനയും കൊന്നെടുക്കാം, ഇതെല്ലാം ഞാൻ ചെയ്യാം, എനിക്കൊരു ഉത്തരവ് തന്നാൽ മാത്രം മതി, എനിക്ക് ആജ്ഞ തരൂ എന്ന് രാവണനോട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് ഒരു ടേണിംഗ്, ഒരു പെട്ടെന്ന് ഒരു ട്വിസ്റ്റ്, പിന്നെ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുകയാണ്. എന്താണ് ആ ട്വിസ്റ്റ്? ഇത് കേട്ടുകൊണ്ട് രാവണന്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ ആ സഭയിലേക്ക് കടന്നു വരുന്നു. അപ്പൊ എന്താണ് വിഭീഷണൻ രാവണനോട് സംസാരിക്കാൻ പോകുന്നത്? അത് രാമായണത്തിലെ രാവണ വിഭീഷണ സംഭാഷണം എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ കാണാം.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
0: രാവണ സഭയിൽ കുംഭകർണൻ തന്റെ സംഭാഷണം അവസാനിപ്പിക്കുന്ന വേളയിൽ മകനായ ഇന്ദ്രജിത്ത് ഇടപെട്ട് ഇപ്പോൾ തന്നെ തനിക്ക് ആജ്ഞ നൽകണമെന്നും താൻ യുദ്ധത്തിന് പുറപ്പെടാമെന്നും രാമനെയും വാനരസേനയും കൊന്നൊടുക്കി തിരിച്ചു വരാമെന്നും പറയുന്നു. അതേ സന്ദർഭത്തിലാണ് രാവണന്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ ആ രാവണ സഭയിലേക്ക് കടന്നു വരുന്നത്. വിഭീഷണനും രാവണനും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്നത്തെ ഈ ക്യാപ്സ്യൂൾ നാം ചർച്ച ചെയ്യുന്നത്. വിഭീഷണൻ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: രാക്ഷസ രാജാവായ അങ്ങ് ഇന്ന് എന്റെ വാക്കുകൾ സമാധാനമായി ഒന്ന് കേൾക്കണം. ഇതാണ് അദ്ദേഹം ആമുഖമായി പറയുന്നത്. നല്ലത് ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. അതിന് ന്യായം ഇതാണ്: അറിവുള്ളവർ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് നല്ല കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ബുധജനം, അറിവുള്ളവരുടെ കയ്യിലുള്ള അവരുടെ ഉള്ളിലുള്ള ജ്ഞാനം അവരുടെ ഉള്ളിൽ തന്നെ വെച്ചോണ്ടിരിക്കാനുള്ളതായിട്ടുള്ളതല്ല. തങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്ക്, തങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ആവശ്യം വരുമ്പോൾ, അത് ശരിയായ സമയം എത്തുമ്പോൾ ആ ജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ അറിവ് ഒരു ആഡംബരമായി കൊണ്ടു നടക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മളുമായി അടുപ്പമുള്ളവർക്ക് അവരോട് പങ്കുവെക്കുകയും വേണമെന്ന ജ്ഞാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വിഭീഷണൻ നമുക്കായി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും, അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുലത്തിന്, രാക്ഷസ കുലത്തിന്, രാക്ഷസ വംശത്തിന് അത് നല്ലതാണോ എന്ന് ഇവിടെയുള്ള എല്ലാവരും കൂടി, രാവണ സഭയിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്, മന്ത്രിമാരും എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി ചേർന്ന് ചിന്തിക്കുക. എല്ലാവർക്കും സ്വാഭാവികമായും ആകാംക്ഷയുണ്ടായി, വിഭീഷണൻ എന്താണ് പറയാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്: യുദ്ധത്തിന് ആരുള്ളത് ഓർക്ക നീ രാമനോട് ഈ ത്രിലോകത്തിങ്കൽ നക്തഞ്ജരാധിപ. നക്തഞ്ജരാധിപ രാക്ഷസാധിപ, രാക്ഷസ രാജാവായ ഹേ രാവണ, താങ്കൾ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണല്ലോ രാമനോട്. പക്ഷെ ഒരു കാര്യം താങ്കൾ അറിയേണ്ടതുണ്ട്, ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ളവരായി ഈ ത്രിലോകത്തെങ്കിൽ, ഈ മൂന്ന് ലോകത്തിലും ആരാണുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. രാവണൻ അതിനായിട്ട് പല വീരശൂര പരാക്രമികളായ രാക്ഷസ വീരന്മാരെയും കണ്ടുവച്ചിട്ടുണ്ട് എന്ന് വിഭീഷണൻ അറിയാം. അവരെല്ലാം പേരുകളും വിഭീഷണൻ ഇവിടെ പറയുന്നു. അദ്ദേഹം ഈ പേരുകളെല്ലാം പറഞ്ഞിട്ട് ചോദിക്കും, ഇവർക്കൊക്കെ രാമനെ എതിരാനുള്ള കഴിവുണ്ടാകും എന്നാണോ അങ്ങ് ധരിച്ച് വശായിരിക്കുന്നത്? ആരെയൊക്കെയാണ് രാമനോടുള്ള യുദ്ധത്തിന്റെ മുന്നണി പോരാളികളായി രാവണൻ നിശ്ചയിച്ചിരിക്കുന്നത്? പ്രഹസ്തൻ, വികടൻ, സുപ്തജ്ഞൻ, ഉറങ്ങിക്കിടക്കുന്നവരെ കൊല്ലുന്നവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. യജ്ഞാന്തകൻ, മഹർഷിമാരൊക്കെ യാഗങ്ങൾ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ തകർക്കുന്നവൻ, അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. കുംഭകർണൻ നമുക്കറിയാം, ജംബുമാലി, പ്രജംഖൻ, കുംഭൻ, നികുംഭൻ, അകമ്പനൻ, കമ്പനൻ, മഹോദരൻ, വലിയ വയറുള്ളവൻ, അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. മഹാപാർശ്വൻ, കുംഭകൻ, തൃശരസ്, മൂന്ന് തലയുള്ള രാക്ഷസൻ, ദേവാന്തകൻ, ദേവന്മാരെ കൊല്ലുന്നതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ചരിത്രമുള്ളവൻ, നരാന്തകൻ, മനുഷ്യന്മാരെ കൊല്ലുന്നവൻ, വജ്രദംഷ്ട്രൻ, വലിയ ഉറച്ച ദംഷ്ട്രയുള്ളവൻ, യൂപാക്ഷൻ, ശോണിതാക്ഷൻ, ചുവന്ന കലങ്ങിയ കണ്ണുകളോടുകൂടിയ രാക്ഷസൻ, വിരൂപാക്ഷൻ, ധൂമ്രാക്ഷൻ, മകരാക്ഷൻ, അങ്ങനെ 23 രാക്ഷസ വീരന്മാരുടെ പേരുകൾ വിഭീഷണൻ എടുത്തെടുത്ത് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെയും പറഞ്ഞു, ഇവരാരും പോയിട്ട് യാതൊരു കാര്യമില്ല. ഇനി അങ്ങയുടെ മകൻ, ഇപ്പോൾ ഞാൻ വന്നപ്പോ ഇവിടെ അങ്ങയോട് ആജ്ഞ ചോദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രജിത്ത്, ആ ഇന്ദ്രജിത്ത് പോയാലും രാമനെ തോൽപ്പിക്കാൻ കഴിയില്ല. നേരെ പൊരുത് ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മനസ്സ്, അങ്ങ് മനസ്സിൽ പോലും ഇങ്ങനെ വിചാരിക്കണ്ട, നേർക്ക് നേരെ നേരിട്ട് മുഖാമുഖം നിന്നുകൊണ്ട് ശ്രീരാമനോട് എതിരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് അങ്ങ് ഈ പറഞ്ഞ ഒരു രാക്ഷസവീരന്മാരും കരുതണ്ട, അങ്ങയുടെ മകനും കരുതണ്ട, അങ്ങും കരുതണ്ട, ആരും കരുതണ്ട, ആരും അങ്ങനെ മനപ്പായസം ഉണ്ണണ്ട. എന്താണ് കാര്യം? ശ്രീരാമനായത് മനുഷ്യനല്ല, കേൾ. ഇത് കുംഭകർണൻ നേരത്തെ പറഞ്ഞിരുന്നു, ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല, ആരെന്ന് അറിയാനും ആമല്ല ഒരുവനും. പിന്നെ ആരാണ്? അതും ഒരാൾക്കും അറിയാൻ കഴിയില്ല. ശ്രീരാമൻ ആരാണ് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ശ്രീരാമൻ ആരൊക്കെ അല്ല എന്ന് പറയുന്നതാണ്. ദേവേന്ദ്രനല്ല, അഗ്നിയല്ല, വൈവസ്വതനല്ല, യമൻ കാലനല്ല, വരുണനല്ല, വായുഭഗവാനല്ല, കുബേരനല്ല, ഈശാനനല്ല, നാഗാധിപനല്ല, ആദിത്യനല്ല, രുദ്രനല്ല, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഉള്ളതാണ്, ഇതെല്ലാം ചേർന്നാണ്, അതിനേക്കാളും വലുതാണ്, സാക്ഷാൽ മഹാവിഷ്ണുവാണ്, നാരായണൻ, പരൻ മോക്ഷതൻ, സൃഷ്ടിസ്ഥിതിലയ കാരണൻ, പരംപുരുഷൻ, പരബ്രഹ്മമാണ്, പരമാത്മാവാണ്, സാക്ഷാൽ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനൊക്കെ കാരണഭൂതനായിട്ടുള്ള പരംപൊരുളാണ്, നാരായണനാണ് ശ്രീരാമൻ എന്നുള്ള സത്യം വിഭീഷണൻ ഉച്ചൈസ്തരം ഉറക്കെ ആ രാവണ സഭയിൽ ഉദ്ഘോഷിക്കുകയാണ്. അതും പോരെങ്കിൽ അതിനുശേഷം ശ്രീരാമനായി അവതരിച്ചതിന് മുമ്പുള്ള മഹാവിഷ്ണുവിന്റെ ഏതൊക്കെ അവതാരങ്ങളാണുള്ളത്, ആ അവതാരങ്ങളെ കുറിച്ച് വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗത്ത് ഈ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നു. തുടർന്ന് നമുക്ക് കാത്തിരിക്കാം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: മഹാവിഷ്ണു ശ്രീരാമനായി അവതരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഏതൊക്കെ രൂപത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് ഇത്. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മണ്ണിടം പാലിച്ചു കൊള്ളുവാൻ, പന്നിയായി അദ്ദേഹം ജനിച്ചിട്ടുണ്ട്, ഹിരണ്യാക്ഷനെ കൊന്ന് ഈ ഭൂമിയെ രക്ഷിക്കാൻ പരിപാലിക്കാനായിരുന്നു അത്. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ, വീരനായ ഹിരണ്യകശിപുവിനെ നരസിംഹാവതാരം സ്വീകരിച്ച് കൊന്നിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. ഈ കഥകളൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് ഞാനിതിവിടെ ആവർത്തിക്കുന്നില്ല. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ, മലയാളികളായ നമുക്കെല്ലാം ഏറ്റവും അറിയാവുന്ന നമ്മുടെ തിരുവോണവുമായി ബന്ധപ്പെട്ട കഥയാണ് ഇവിടെ വിഭീഷണൻ സൂചിപ്പിക്കുന്നത്. 3 ലോകങ്ങളും വാമനനായി വന്ന് മഹാബലിയോട് അളന്ന് എടുത്ത ആ കഥ നമുക്കറിയാം, അതാണ് വിഭീഷണൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു അവതാരത്തെ കുറിച്ച് പറയുന്നു, 3 അവതാരങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു, 4 മറ്റൊരു അവതാരത്തെ കുറിച്ച് പറയുന്നു. കൊന്നാൻ 21 തുട രാമനായി മന്നവന്മാരെ ആസുരാംശം ആകയാൽ, പിന്നെ ഭാർഗവരാമനായി അവതരിച്ചു, പരശുരാമനായി അവതരിച്ചു, ആസുര അംശം ആയതുകൊണ്ട് ആസുരികമായ ഭാവം കൂടുതലായതുകൊണ്ട് പരശുരാമന് 21 തവണ ക്ഷത്രിയരെ കൂട്ടത്തോടെ കൊല ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ കാലാകാലങ്ങളിൽ അസുരന്മാരെ, അധാർമികമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ നശിപ്പിക്കുന്നതിനായി മഹാവിഷ്ണു മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ എന്നാണ് പറയുന്നത്. മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട്, ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട് എന്ന് നാം ഇവിടെ സാന്ദർഭികമായി ഓർക്കേണ്ടതുണ്ട്. ഭഗവാൻ എന്താണ് പറഞ്ഞത്? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്ര

സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ സംഭവാമി യുഗേ യുഗേ, എപ്പോ വേണേ ഞാൻ ഇങ്ങനെ എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഹാനി സംഭവിക്കുന്നുവോ, അധർമ്മം എവിടെയെല്ലാം എപ്പോഴെല്ലാം കൊടികുത്തി വാഴുന്നുവോ, പരിത്രാണായ സാധുവിനെ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിനാശയച്ച ദുഷ്കൃതം ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ ദുഷ്ടന്മാരെ അവരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി അവരുടെ വിനാശം വരുത്തുന്നതിന് വേണ്ടി സംഭവാമി യുഗേ യുഗേ, ഞാൻ കാലാകാലങ്ങളിൽ ഞാൻ എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് അപ്പോഴെല്ലാം ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞത് തന്നെ അതേ വാക്ക് തന്നെയാണ് രാമായണത്തിൽ മറ്റൊരു രീതിയിൽ പറയുന്നത്. എന്താണ്? മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ, മണ്ണിൽ ഈ അവതരിച്ചിടും ജഗന്മയൻ, ജഗന്മനായ മഹാവിഷ്ണു അവതരിക്കും. എപ്പോഴൊക്കെ ആസുരികമായിട്ടുള്ള ഭാവങ്ങൾ അംശങ്ങൾ സ്വഭാവങ്ങൾ അതിന് മുൻഗണന ലഭിക്കുന്നു മുൻതൂക്കം ലഭിക്കുന്നു അപ്പോഴെല്ലാം ഞാൻ ഇടപെടാനായി ഞാൻ അവിടെ അവതരിക്കും. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് വിഭീഷണൻ പറയുന്നു ഇന്ന് ദശരഥപുത്രനായി വന്നിതു. ഈ പറഞ്ഞ എല്ലാ അവതാരങ്ങൾക്ക് ശേഷം ഏതൊക്കെ അവതാരം പറഞ്ഞു? വരാഹ അവതാരത്തെ കുറിച്ച് പറഞ്ഞു, നരസിംഹ അവതാരത്തെ കുറിച്ച് പറഞ്ഞു ഇല്ലേ, അതുപോലെ വാമന അവതാരത്തെ കുറിച്ച് പറഞ്ഞു, പരശുരാമനായ അവതരിച്ചതിനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് പറയുന്നു ഇന്ന് ഇപ്പോ ഇവിടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ദശരഥ പുത്രനായി ബുദ്ധനായ ശ്രീരാമനായി ജനിച്ചിരിക്കുകയാണ്. ആ അവതാരത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? വളരെ വ്യക്തമായി രാവണന്റെ മുഖത്ത് നോക്കി പറയുന്നു, നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിരുന്നു, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്നെ കൊല്ലുവാൻ, നിന്നെ വധിക്കുവാൻ തന്നെയാണ് ദശരഥ പുത്രനായി ശ്രീരാമൻ ായി മഹാവിഷ്ണു ഇന്നിപ്പോ ഈ കാലഘട്ടത്തിൽ അവതരിച്ചിരിക്കുന്നത്. സത്യസങ്കല്പനാം ഈശ്വരൻ തൻ മതം മിഥ്യയായി വന്നുകൂടാ എന്ന നിർണയം. ഈശ്വരൻ സത്യസങ്കല്പനാണ്, സത്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ഈശ്വരൻ ഒരു സങ്കല്പം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറും മിഥ്യയായി പഴങ്കഥയായി കടങ്കഥയായി മാറുന്നൊരു പ്രശ്നമേ ഇല്ല, അത് നടന്നിരിക്കും. അതാണ് നിർണയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈശ്വരന്റെ അഭിമതം ഒരിക്കലും പാഴാകില്ല, ഒരിക്കലും വെറുതെയാകില്ല. ഞാൻ എന്തിനിതൊക്കെ പറയുന്നു എന്ന് നിനക്ക് സംശയമുണ്ടാകാം, വിഭീഷണൻ രാവണനോട് പറയുകയാണ്. ആ സംശയം നീ ചോദിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ ആ സംശയം നീ ചോദിക്കുന്നതിന് മുമ്പ് നിന്റെ മനസ്സിലുള്ള ആ സംശയത്തിന് ഞാൻ മറുപടി പറയാം. എന്നിട്ട് പറയുന്നു, സേവിക്കുന്നവർക്ക് അഭയം നൽകുന്നവനാണ് മഹാവിഷ്ണു എന്ന് നീ അറിയണം, ഭക്തപ്രിയനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക, കരുണാമയനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക, ആശ്രിത വത്സലനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക, ഭക്തിയും മുക്തിയും നൽകുന്നവനാണ് മഹാവിഷ്ണു എന്ന് രാവണ നീ അറിയണം. അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ മടി കൂടാതെ നിത്യവും സേവിക്കുക, പൂജിക്കുക, പ്രാർത്ഥിക്കുക. ഇത് മാത്രമേ രാവണ, ജ്യേഷ്ഠനായ രാവണ, നിനക്ക് ചെയ്യാനുള്ളൂ. എന്നിട്ട് ആ വിഭീഷണൻ തന്റെ ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്, ആ പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയാണ്. എന്താണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം? മൈഥിലി ദേവിയെ കൊണ്ടക്കൊടുത്ത് തൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. നിസ്സാരമാണ്, ചെറിയൊരു കാര്യമാണ് വിഭീഷണൻ പറയുന്നത്. സീതയെ തിരികെ കൊടുക്കുക, സീതയെ തിരിച്ച് ശ്രീരാമന് കൊണ്ടു കൊടുക്കുക. ആ പാദങ്ങളിൽ വീണ് സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുക. കൈതൊഴുത് ആശു രക്ഷിക്കെന്ന് ചൊല്ലുക, ചൊല്ലിയാൽ, അങ്ങനെ ചൊല്ലിയാൽ, അതായത് കൈ തൊഴുത് കൈ കൂപ്പി എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് അദ്ദേഹത്തോട് പറയണം. അങ്ങനെ ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടും ഏവനും. വിഷ്ണു പദം നൽകും മോക്ഷം നൽകും. കൈതൊഴുത് അപേക്ഷിക്കുന്ന ഒരാളിനെയും മഹാവിഷ്ണു എന്താണ് പരിഗണിക്കാതെ ഇരിക്കില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയില്ല. തീർച്ചയായും അദ്ദേഹത്തിന് അതിന്റെ പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് തൻ പദം നൽകിയിടും ഏവനും, മോക്ഷം നൽകും. എന്നിട്ട് വിഭീഷണൻ പറയുന്നു, നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും, നമ്മുടെ തമ്പുരാനായ ശ്രീരാമനോളം കൃപ ദയ അനുതാപം മറ്റാർക്കും തന്നെ ഈ ലോകത്തില്ല. അത്രമാത്രം ദയാവാനാണ്, കാരുണ്യവാനാണ് ശ്രീരാമൻ. രാവണന്റെ ഇനി എന്തെല്ലാം സീതയെ മോഷ്ടിച്ചുകൊണ്ട് വന്നോ അതൊന്നും അദ്ദേഹം മനസ്സിലേക്ക് കൊണ്ടുവരികയില്ല. ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞ് ചെയ്ത പ്രവൃത്തികൾ ഏറ്റുപറഞ്ഞ് ആ മോക്ഷത്തിനായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അത് ചെയ്യാൻ രാവണ നീ തയ്യാറാകണം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഇതിനു മുമ്പ് ശ്രീരാമൻ ചെയ്ത ചില കാര്യങ്ങൾ രാവണന കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. പക്ഷെ നേരത്തെ വിഭീഷണൻ പറഞ്ഞ പോലെ ഒരു ജ്ഞാനിയുടെ അറിവുള്ളവന്റെ ചുമതലയാണ് അജ്ഞാനിയായ അറിവില്ലാത്തവനായ ഒരാളിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. എന്തൊക്കെയാണ്, ഏതൊക്കെ സംഭവങ്ങളാണ് ശ്രീരാമന്റെ ഈ

0: കല്ലായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന അഹല്യയ്ക്ക് തന്റെ തൃക്കാലിന്റെ സ്പർശം കൊണ്ട് മാത്രം ശാപമോക്ഷം നൽകിയത് ശ്രീരാമനാണ്. സീതയെ വിവാഹം കഴിച്ചോണ്ടതേ വരികയായിരുന്നു. ആ വഴിയിൽ തടസ്സമായിട്ട് നിന്നത് ആരാണ്? മാർഗ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിന്ന ആരാണ്? സാക്ഷാൽ പരശുരാമനാണ്. എന്നിട്ടും ആ പരശുരാമനെയും ജയിച്ചവനാണ് ശ്രീരാമൻ. വിരാധനെ വധിച്ചു, ഖരനെ വധിച്ചു, വീരശൂര പരാക്രമിയായ ബാലിയെ വധിച്ചു. ഇതെല്ലാം ചെയ്താരാണ്? ശ്രീരാമനാണ് ചെയ്തത്. ഇനിയും വിഭീഷണന്റെ ആവനാഴിയിൽ ഇനിയും അമ്പുകളുണ്ട്. അടുത്ത കാപ്സ്യൂൾ കൂടി വിഭീഷണന്റെ സംഭാഷണം തുടരും. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: യു ആർ നൌ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 8121212680.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

tarde. Chum.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8 8 1 3 8.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ലോകത്തെവിടെ ഇരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഐസിയു സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ്

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: Paru, nee aranjo? Hari pudhiya car vaangiyene.
3: Adeyo, valla lottery adichu kaanum.
2: Lottery onnum alla.
3: Pinne
2: chittiyaanu adichathu.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ.

0: വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും നല്ല നല്ല പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനും ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം ആരാണ് എന്നാണ് നമ്മൾ ഇങ്ങനെ ക്യൂരിയോസിറ്റി ആയിട്ടിരിക്കുന്നത്. ആരാണ്?
1: ഞാൻ പ്രീത. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എ വെരി വാം ഗുഡ് മോർണിംഗ്. അപ്പോൾ റേഡിയോ സാന്ത്വനം 90.4 FM ഇന്നത്തെ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്റ്റോറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യും.
0: അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ടെക് ആരാണെന്ന് നമ്മൾ പറയണ്ടേ?
1: ആ അതെ, ഇന്ന് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ടിരിക്കുന്നത് മറ്റൊരു വനിതയാണ്, ശ്രീലക്ഷ്മി. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ ശ്രീലക്ഷ്മി ഞങ്ങൾക്ക് നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്ത് ഞങ്ങൾക്ക് കട്ടകട്ട സപ്പോർട്ടൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഞങ്ങളെ പേടിപ്പിക്കും അല്ലേ?
0: അതെ, ഒന്ന് കണ്ണൊക്കെ ഉരുട്ടും.
1: ആ അപ്പോൾ അത് കുഴപ്പമില്ല, ശ്രീലക്ഷ്മിയുടെ നല്ല കണ്ണുകളാണ്, അപ്പോൾ ഇടയ്ക്ക് ഉരുട്ടുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും അല്ലേ? അപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കൾക്ക് ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഞാൻ അവർക്കൊരു പോസിറ്റീവ് എനർജി ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും പല പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിലപ്പോൾ നമ്മളിങ്ങനെ വിഷമിക്കാറുണ്ട്, നമ്മളിങ്ങനെ ഒരുപാട് നിരാശപ്പെടാറുണ്ട്, ചിലപ്പോൾ നമ്മൾ അമിതമായി സന്തോഷിക്കാറുണ്ട്, അമിതമായിട്ടുള്ള ഓവർ കോൺഫിഡൻസ് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ പല പല സ്റ്റേജസിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചില കോട്ടുകളൊക്കെ നമുക്കിങ്ങനെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കോട്ടാണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും തീർച്ചയായിട്ടും ഇത്. അപ്പോൾ അതൊന്ന് വായിക്കാം അല്ലേ? ഒരു വിത്ത് മണ്ണിലേക്ക് വീണു, അതിൻ്റെ അരികിൽ വീണ പല വിത്തുകളും മുളച്ചില്ല. ചിലത് കാറ്റിൽ പറന്നുപോയി, ചിലത് കാലത്തിൻ്റെ ചവിട്ടിൽ ഇല്ലാതെയായിപ്പോയി. പക്ഷേ ആ ചെറിയ വിത്ത് മാത്രം ഓരോ

0: മഴയെയും ഓരോ വെയിലിനെയും സഹിച്ച് പതിയെ വേരുകൾ ആഴത്തിലേക്ക് ഇറക്കി. ആരും കൈപിടിച്ചില്ല, ആരും വഴികാട്ടിയില്ല, എന്നിട്ടും അത് വളരുന്നത് നിർത്തിയില്ല. വർഷങ്ങൾക്കിപ്പുറം ക്ഷീണിച്ചു വന്ന യാത്രക്കാർ അതിൻ്റെ തണലിൽ വിശ്രമിച്ചു. അപ്പോൾ അതിന് മനസ്സിലായി, ഒറ്റയ്ക്കുള്ള യാത്ര ഒരിക്കലും ശാപമല്ല. ആരുമില്ലാത്തപ്പോഴും മുന്നോട്ട് നടക്കാനുള്ള ധൈര്യമാണ് ഒരാളെ ഒരു നാൾ മറ്റുള്ളവർക്ക് ആശ്രയമാക്കി മാറ്റുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ, ഒറ്റപ്പെടൽ ഒരു ദൗർബല്യമല്ല, സ്വയം വിശ്വസിച്ച് മുന്നേറാനുള്ള അവസരമാണ്.
1: അതെ, തീർച്ചയായും നല്ല കിടിലം കോട്ടാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കലും ഒരൊറ്റപ്പെട്ടു പോയി, എനിക്ക് ആരും ഇല്ല എന്ന് തോന്നുമ്പം അത് വേണ്ട. നമ്മൾ ഇങ്ങനെ മുന്നോട്ട് വളരുക, ആർക്കെങ്കിലും ഒക്കെ നമ്മൾ തണലാവും, തിരിച്ച് നമുക്കും തണലായി അവർ വരും.
0: അതെ അതെ. അപ്പോൾ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി, നമ്മുടെ കൂടെ ആരും ഇല്ല, ഇത്രയും ജനങ്ങൾ ലോകം മൊത്തം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ഒരാൾ പോലും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്ന് വരും. നമ്മളെ ഇങ്ങനെ ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തും. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ വിഷമിച്ച് നിരാശപ്പെട്ട് തളർന്നു പോകാതെ ഒറ്റയ്ക്ക് ജീവിക്കാനും കരുത്തോടെ മുന്നോട്ട് പോകാനും, ചുറ്റും എന്തെങ്കിലുമൊക്കെ നടന്നോട്ടെ, നമ്മൾ ശരികളൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് ആശ്രയമായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം നമുക്ക് നല്ല സന്തോഷത്തോടുകൂടി പോകാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലേ? അപ്പം അങ്ങനെ വേണം നമ്മളുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ ഒരിക്കലും നമ്മൾ തളർന്ന് മാറിയിരിക്കാൻ പാടില്ല. അപ്പം ഇത് ചിലപ്പോൾ കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും നമുക്കിതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇത് പ്രാക്ടിക്കലി കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആണ് ചില സന്ദർഭങ്ങളിൽ നമ്മൾ തളർന്നു പോകും, പക്ഷേ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഉണർന്നെഴുന്നേറ്റ് വരണം, അല്ലേ? അവിടെ കിടന്നു പോകരുത്, അല്ലെങ്കിൽ അവിടെ ഇതെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് എല്ലാം മതിയാക്കി പോകുന്നവർ നമ്മൾ കണ്ടിട്ടില്ലേ? ജീവിതം മതിയാക്കി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ പലപ്പോഴും ചില സന്ദർഭത്തിൽ ചിലപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോകാം. പക്ഷേ എന്നാലും നമുക്ക് തിരിച്ചു വരാനുള്ള ഒരുപാട് വഴികളുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒറ്റപ്പെട്ടു പോവുക, ചിലപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും പാർവതി, നമ്മുടെ പേരൻസ് ഒക്കെ, നമ്മൾ കുട്ടികളൊക്കെ പുറത്താണ്, പല വീടുകളിലും അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണ്. ചില വീടുകളിൽ ഒരാൾ മാത്രമേ ഉണ്ടാവൂ, അമ്മ മാത്രമേ ഉണ്ടാവൂ, അല്ലെ അച്ഛൻ മാത്രമേ ഉണ്ടാവൂ. അപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര ഒരു ഒറ്റപ്പെടൽ തോന്നും, അല്ലേ? ഞാൻ മക്കളെയൊക്കെ ഇത്രയും നാൾ നോക്കി, അവരെ വലുതാക്കി വളർത്തി, നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാം പറന്ന് പല പല സ്ഥലങ്ങളിലേക്ക് പോയി, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ തോന്നേണ്ട കാര്യമില്ല, അല്ലേ? അവരുടെ ഒരു നല്ല പ്രായത്തിലാണ് അവർക്ക് ജോലി ചെയ്യാനും അവർക്ക് നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള അവസരങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ പൊയ്ക്കോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ആ പ്രോബ്ലം സോൾവ് ആവും, അല്ലേ? അല്ലാതെ അത് ആലോചിച്ച് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എപ്പോഴായാലും നമ്മൾ വിചാരിക്കേണ്ടുള്ളൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഇതിലൂടെ നമ്മൾ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന മെസ്സേജ് ഇതാണ്, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത്. നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ കൈവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ധൈര്യം എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഇന്നത്തെ നമ്മുടെ ഈ ദിവസത്തെ ഏറ്റവും നല്ലൊരു മെസ്സേജ് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ആർക്കെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ പാർവതി?
1: അതെ, തീർച്ചയായും. അതോടൊപ്പം ടീച്ചർ ഓരോ ദിവസം വരുമ്പോഴും നമുക്ക് ഓരോ തവണ ഓരോ മോട്ടിവേഷൻ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മളോട് പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കാൻ, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ബാക്കിയെല്ലാം കൂടെ വന്നോളും. അതോടൊപ്പം നമുക്കൊരു ധൈര്യം ഉണ്ടായിരിക്കും, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് ഓർത്തു കഴിഞ്ഞാൽ പകുതി ധൈര്യം കഴിഞ്ഞു, നമ്മൾ പിന്നങ്ങ് മുന്നോട്ടങ്ങ് പൊക്കോളും. പക്ഷേ ഒപ്പം കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കെന്തെങ്കിലും പറ്റുമോ, ഇവർക്കെന്തെങ്കിലും പറ്റുമോ, അവരെന്ത് കരുതും, എന്നെ കുറിച്ച് എന്ത് പറയും, ഇതൊക്കെ ആയിരിക്കും കൂടുതൽ തിങ്ക് ചെയ്യുന്നത്. ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതങ്ങ് സ്മൂത്തായിട്ട് പൊക്കോളും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശ്രോതാക്കളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കണ്ടേ? അപ്പോൾ അതിനൊരു നമ്പർ ഉണ്ട്, നമുക്കത് കൊടുക്കാം, 8848558785. അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ മെസ്സേജ് ഒക്കെ അയക്കണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അയക്കുക. വാട്സപ്പ് മാത്രമല്ല, നോർമൽ ടെക്സ്റ്റ് മെസ്സേജും നിങ്ങൾക്ക് അയക്കാം.
0: തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പാർവതി, നമ്മൾ ഈ സ്ത്രീകൾക്ക് നമുക്ക് ചില കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്ത് നടന്ന ചില സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്ത് ഉള്ളൊക്കെ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലേ?
1: സ്ത്രീകൾക്കൊക്കെ
0: ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും. ഒരു കാലത്തൊക്കെ നമ്മളെ ഇങ്ങനെ അടുക്കളയിൽ ജോലിക്കാരായിട്ട് മാത്രം ഇട്ടിരുന്നവരാണ് ഇപ്പോൾ അങ്ങ് വലിയ വലിയ കാര്യങ്ങൾക്ക് വരെ പ്രാപ്തരായിട്ട് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഒരു അഭിമാനമുള്ള ഒരു ദിവസമാണ് ഇന്ന്.
1: അതെ, ഇന്ന് 2007 ജൂലൈ 25 നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ആദ്യ വനിത രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസമാണ് ഇന്ന്. നമുക്ക് ആ ഒരു അത്രയും കാലഘട്ടത്തിൽ ഒരു സ്ത്രീ സാന്നിധ്യം പോലും ഉണ്ടായിരുന്നില്ല. 2007 പ്രതിഭാ പാട്ടീൽ ഇന്ത്യയുടെ ആദ്യ വനിതാ

0: രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തത്.
1: അതെ അതെ, ജൂലൈ 25 എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് അല്ലേ. ശ്രീമതി പ്രതിഭ ദേവ് സിംഗ് പാട്ടീൽ എന്നാണ് ഫുൾ നെയിം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പം ഈ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായമായിരുന്നു ഇതെന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ പ്രതിഭ പാട്ടീല് 12-ാമത്തെ രാഷ്ട്രപതിയായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ആദ്യ വനിതാ രാഷ്ട്രപതി എന്ന ചരിത്ര നേട്ടമാണ് അവർ സ്വന്തമാക്കിയത് അല്ലേ. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഫീസ് എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ഓഫീസാണ്. അപ്പം അവിടത്തേക്ക് ഒരു വനിത വരിക, അവിടുത്തെ ഒരു നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ടൊരു വനിത വരിക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു ഒരു എന്താണ് സംഭവമാണ്. അപ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതീകമായിട്ട്, ശാക്തീകരണത്തിന്റെ ഒരു പ്രതീകമായിട്ട് മാറാനായിട്ട് ശ്രീമതി പ്രതിഭ പാട്ടീലിന് സാധിച്ചു. അപ്പം 2007 മുതൽ 2012 വരെ അവർ രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചു. ഇന്ത്യൻ സ്ത്രീകൾക്ക് വലിയ ആത്മവിശ്വാസവും പ്രചോദനവും ഒക്കെ പകർന്ന ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു 2007 ജൂലൈ 25. അത് മാത്രമല്ല, നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയാനുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പോഴും നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു വനിതയാണ് എന്നുള്ള കാര്യം നമ്മൾ ഈ സമയത്ത് ഓർക്കണം.
0: അതെ അതെ, അന്ന് 2007 നമ്മൾ തുടക്കം കുറിച്ചു, ഇപ്പോഴും നമ്മൾ ഒരു സ്ത്രീ സാന്നിധ്യം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ജൂലൈ 25 പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ആദ്യ വനിത പ്രതിഭ പാട്ടീൽ നമുക്കായി സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയത്.
1: അതെ അതെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിപ്പിക്കുന്നത് ഒരു വനിതയാണ് എന്നുള്ള കാര്യം ഈ സമയത്ത് നമുക്ക് ഓർക്കണം. ശ്രീമതി ദ്രൗപദി മുർമു 2022 ജൂലൈ 25 അവർ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പം അത് മാത്രമല്ല, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ ആദിവാസി വനിതാ രാഷ്ട്രപതിയും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയുമാണ് ശ്രീമതി ദ്രൗപദി മുർമു. പ്രതിഭ പാട്ടീൽ തുറന്നുകൊടുത്ത വഴിയിലൂടെ ശ്രീമതി ദ്രൗപദി മുർമുവിൻ്റെ ഒരു സ്ഥാനാരോഹണം എന്ന് പറയുന്നതേ ശരിക്കും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഉൾക്കൊള്ളലിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും വലിയ ഒരു ഒരു ശക്തമായിട്ടൊരു അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു. അപ്പം അങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വനിതകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ ഉള്ളൊരു നിമിഷമാണ് അല്ലേ. അപ്പം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഓഫീസിലേക്ക് വനിതകൾ വരിക എന്നുള്ളത്, ഇത്രയും പുരുഷന്മാരൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മൾക്ക് സ്ത്രീകൾക്ക് ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കെല്ലാം അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ ഓർക്കുന്നു ഇന്ന് നമ്മൾ. ഈ ജൂലൈ 25 ഒരു പ്രത്യേകത അതാണ് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാവരും ഇങ്ങനെ വളരെ അഭിമാനം, അത് മാത്രമല്ല നമ്മളിവിടെ ഇരിക്കുന്നത് മൂന്ന് വനിതകളാണ്,
0: അപ്പൊ
1: നമ്മളിങ്ങനെ വളരെയധികം ആ കാര്യം ആലോചിച്ച് നമ്മളിങ്ങനെ അഭിമാനിക്കുന്നു നമ്മൾ ഈ മൂന്ന് സ്ത്രീകൾ. അപ്പൊ നമ്മളെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനിക്കാം അല്ലേ. നമ്മുടെ കൂടെയുള്ള നമ്മളോടൊപ്പം ജീവിക്കുന്ന വനിതകൾ ഇതുപോലെയുള്ള വലിയ സ്ഥാനങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും അതിന് കഴിവുള്ളവരാണ് എന്ന് അവർ തെളിയിക്കുന്നതും ഒക്കെ തീർച്ചയായിട്ടും നമുക്കെല്ലാം അഭിമാനമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വനിതകൾക്കൊക്കെ ഇന്ന് സന്തോഷമായി കാണും ഇത് കേട്ടപ്പോൾ അല്ലേ.
0: അതെ, രാവിലെ തന്നെ ഒരു എനർജി ആയിട്ടുണ്ടാവും ടീച്ചർ. ഒന്നാമത് രാവിലെ തന്നെ ആ ശുഭചിന്തയും അതോടൊപ്പം വനിതകൾക്ക് കുറച്ചും കൂടെ മോട്ടിവേറ്റ് ആകാൻ നമ്മുടെ രാഷ്ട്രപതിയുടെ കഥയും കൂടെ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ സടകുടം എണീറ്റ് കാണും. തിങ്കളാഴ്ച മുതൽ ഞാനൊരു കലക്ക് കലക്കും.
1: തീർച്ചയായിട്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ആരെങ്കിലും നമ്മളോടൊപ്പം ചേർന്നിരുന്ന് അല്ലേ ഇതുപോലെയൊക്കെ നമുക്ക് കുറച്ച് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും നല്ല നല്ല ഉദാഹരണങ്ങളെ പറ്റിയൊക്കെ നമ്മളോട് സംസാരിക്കുകയും അത് ഒരു ആത്മാർത്ഥതയോടുകൂടി വേണം, അല്ലാതെ വെറുതെ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ആകരുത്. പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഒരു പെരുമാറ്റത്തിലായാലും പിന്നെ നമ്മളുടെ ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഒരാളെ കണ്ടുവച്ചേക്കണം എല്ലാവരും അല്ലേ.
0: അതെ, എനിക്ക് തോന്നുന്നു അല്ല, നമുക്കിപ്പോ ഇപ്പോഴും വീടുകളിൽ മനസ്സ് മരവിച്ചിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ അങ്ങോട്ട് സടകുടം എണീക്കുക, ഈ ലോകം തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിൽ കാണും.
1: എല്ലാവരും വളരെ യുണീക്ക് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാനേ പാടില്ല. അത് നമ്മളെല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പോയി ഞാൻ വേറൊരാളുമായിട്ട് എന്നെ കമ്പയർ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അവർ വേറൊരു വ്യക്തിത്വമാണ് അല്ലേ, അവർക്ക് വേറൊരു പേഴ്സണാലിറ്റിയാണ്, അവർക്ക് വേറെ കഴിവുകളാണ്. അപ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോരോ കഴിവുകളുള്ള വ്യത്യസ്തതയുള്ള വ്യക്തിത്വങ്ങളായിട്ടാണ്. അപ്പൊ നമ്മൾ ശരിക്കും കമ്പയർ ചെയ്യേണ്ടുള്ളത് ആരുമായിട്ടാണെന്നറിയാവോ?
0: നമ്മളുമായിട്ട്
1: തന്നെയാണ് നമ്മളെ കമ്പയർ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഒരു 5 വർഷത്തിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു, എനിക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിച്ചിട്ടുണ്ടോ, എൻ്റെ ജീവിതത്തിൽ പുരോഗതികൾ വന്നിട്ടുണ്ടോ, എനിക്ക് കൂടുതൽ അച്ചീവ്മെന്റ്സിനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ

നമ്മളത്തോട് തന്നെ നമ്മൾ കമ്പയർ ചെയ്യുക. അങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അയലത്തെ വീട്ടിലുള്ളവരെയോ ആയിട്ട് നമ്മൾ ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്യരുത്. ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടത്തില്ല, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളത്തോട് തന്നെ നമ്മളെ കമ്പയർ ചെയ്ത് നമുക്ക് കൂടുതൽ പ്രോഗ്രസ് ഒക്കെ വരുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം പാർവതി, നമുക്ക് ഒരു ബ്രേക്കിനുള്ള സമയമായി. അപ്പം നമുക്ക് നല്ലൊരു ഗാനം ഒക്കെ ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്നത്തെ ലൈവിൽ ഞാൻ പ്രീത, എന്നോടൊപ്പം പാർവതി പ്രസാദും അതുപോലെ തന്നെ നമുക്ക് നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്തതെന്ന് ഇന്ന് നമ്മുടെ ശ്രീലക്ഷ്മിയുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ പാർവതി, നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം
2: അല്ലേ? തീർച്ചയായും.
1: ഇന്നിപ്പോൾ നമുക്ക് പത്രത്തിൽ വായിച്ച അപ്പുറം ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓപ്പറേഷൻ കളരി. ഇപ്പം നമ്മൾ കൂടുതൽ ഓപ്പറേഷൻ പരിപാടികളുടെ ഒരു കാലമാണ് അല്ലേ? ഓപ്പറേഷൻ തൂഫാനൊക്കെ ഇങ്ങനെ വളരെ വിജയകരമായിട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്നൊരു പുതിയ പദ്ധതിയുമായിട്ട് കായിക വകുപ്പ് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയ പദ്ധതിയുമായി കായിക വകുപ്പ്. അപ്പോൾ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ സ്റ്റേഡിയങ്ങളുടെയും അതുപോലെ തന്നെ കളിക്കളങ്ങളുടെയും നവീകരണവും പരിപാലനവും നടപ്പാക്കുന്നതിനുള്ള ഓപ്പറേഷൻ കളരി പദ്ധതിയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. അപ്പോൾ കായിക വകുപ്പ്, കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ, ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ കീഴിലുള്ള വിവിധ സ്പോർട്സ് സെൻ്ററുകളുടെ പരിപാലനത്തിന് സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുകയാണ് ലക്ഷ്യം. അപ്പോൾ ദത്തെടുത്ത് പരിപാലിക്കുന്ന മാതൃകയിൽ സ്പോൺസർമാർക്ക് 3 മുതൽ 5 വർഷം വരെ സ്റ്റേഡിയങ്ങൾ ഉൾപ്പെടെയുള്ള സ്പോർട്സ് സെൻ്ററുകളുടെ പൂർണ്ണ പരിപാലന ചുമതല ഏറ്റെടുക്കാനാകും. അപ്പോൾ ഒരു വളരെ നല്ലൊരു പദ്ധതിയായിട്ടാണ് തോന്നുന്നത്. അതായത് നമ്മളുടെ സ്റ്റേഡിയങ്ങളുടെയും അതുപോലെ തന്നെ കളിക്കളങ്ങളുടെയും ഒക്കെ നവീകരണവും പരിപാലനവും എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കേണ്ടുള്ളൊരു കാര്യമാണ് അല്ലേ? നമ്മളുടെ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ഈ പലതരത്തിലുള്ള സ്പോർട്സിൻ്റെ പല ഇതിലും ഗെയിം സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ നല്ല മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുന്നവരും നാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോകാൻ കഴിവുള്ള കുട്ടികളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതുപോലെയുള്ള നല്ല സംവിധാനങ്ങളുള്ള സ്റ്റേഡിയങ്ങളെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെ കായിക വകുപ്പ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് അതാണ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതായത് ഒരു പ്രാവശ്യം ചെയ്തിട്ടിട്ട് പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നാലൊന്നും കാര്യം നടക്കത്തില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിപാലനങ്ങളൊക്കെ നടപ്പാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് കായിക വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഇനി അത് വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വഴിയെ അറിയാനായിട്ട് സാധിക്കും. എന്തായാലും നമ്മൾ വായിക്കുമ്പോൾ നല്ലൊരു പദ്ധതിയായിട്ട് തന്നെയാണ് തോന്നുന്നത് അല്ലേ?
2: അതെ, വിദ്യാഭ്യാസം പോലെ തന്നെയാണ് കലാ കായിക കാര്യങ്ങളിലും നമുക്കൊരു മികവ് വേണം എപ്പോഴും അല്ലേ? എപ്പോഴും വിദ്യ മാത്രമല്ല, നമുക്ക് മറ്റു കാര്യങ്ങളിൽ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനും അതിനുള്ള അവസരവും നമ്മൾ കൊടുക്കണം. അതോടൊപ്പം ഇതെല്ലാം നമുക്കുണ്ട് എന്ന് പറഞ്ഞാലും അത് സൂക്ഷിക്കാനും നമ്മൾ തയ്യാറാവണം. നമ്മളെല്ലാം നമ്മൾ അവസരങ്ങൾ തരുന്നു അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി തരുമ്പോൾ നമ്മളാണ് അത് കുറച്ചും കൂടി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ കയ്യിലാണ്. അതുകൊണ്ട് എല്ലാ നമ്മുടെ മക്കൾക്കും കൂടെ ആവശ്യമുള്ളതാണ്, ഭാവിയിലേക്ക് വേണം എന്നോർത്ത് കരുതിക്കൊണ്ട് വേണം നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ ഈ വക കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ആശംസകൾ അറിയിക്കുകയാണ് അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും ആ ഒരു പദ്ധതി നല്ല രീതിയിൽ വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം അല്ലേ? അപ്പൊ വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ ഡെവലപ്മെന്റ്സ് ഒക്കെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും.
2: അതെ,
1: പാർവതി, ഇന്നത്തെ സ്പെഷ്യൽ ഡേയിലേക്കൊക്കെ നമുക്കൊന്ന് പോകാം.
2: അതെ, നമ്മൾ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 25 ലോക IVF ദിനമാണ്. എല്ലാ വർഷവും ജൂലൈ 25 ലോക IVF ദിനം അഥവാ എംബ്രോളജിസ്റ്റ് ദിനം ആചരിക്കുന്നുണ്ട്. 1978 ജൂലൈ 25 ലോകത്തെ ആദ്യത്തെ IVF ശിശു ഇംഗ്ലണ്ടിൽ ജനിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആചരിക്കുന്നത്. വന്ധ്യത ചികിത്സാ രംഗത്ത് ഇത് ചരിത്രപരമായ ഒരു നേട്ടമായിരുന്നു. നമുക്കറിയാം കുട്ടികൾ ഇല്ല എന്ന് പറയുന്നത് അത് ദുഃഖം തന്നെയാണ്. കാരണം ഇന്ന് നമ്മൾ എത്രയൊക്കെ

0: അത് ഓക്കെയാണ്, കുഴപ്പം ഇല്ല എന്ന് പറയുമ്പോൾ ആ സാഹചര്യത്തിലൂടെ വരുന്നവർക്ക് മാത്രമേ അതിൻ്റെ ദുഃഖം എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് ഒരു ചരിത്രപരമായ ഒരു മാറ്റം ഉണ്ടായ ഒരു ദിവസമാണ് ഇന്ന്.
1: അതെ അതെ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഈ വന്ധ്യതാ ചികിത്സയിലൂടെ മാതാപിതാക്കളാവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ ആ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകിയ ഒരു ദിവസമായിരുന്നു വേൾഡ് IVF ഡേ ആണ് ജൂലൈ 25.

0: നോളജും കൂടി വേണമല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്നത്തെ ഈ ഒരു ഡേയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ പേര് എന്താണ് എന്നാണ് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ കണ്ടുപിടിച്ചിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് നമ്പറായ 8848558785 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ ആൻസറിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം, ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ പേര് എന്താണെന്നാണ് അല്ലേ? അപ്പോൾ ഇന്ന് ആ ഒരു ഡേ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് സാറ്റർഡേ ആണ്, കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാവുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും, അവർക്ക് പെട്ടെന്ന് തന്നെ അയക്കാം. അല്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ പോയി കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജസ് ഒക്കെ അയച്ചോളൂ.
1: അതെ, ഈ ദിനത്തിൽ വന്ധ്യതാ ചികിത്സാ രംഗത്തെ ശാസ്ത്രീയ പുരോഗതിയും ഭ്രൂണങ്ങളുടെ രൂപീകരണത്തിലും സംരക്ഷണത്തിലും നിർണായക പങ്കുവഹിക്കുന്ന എംബ്രോളജിസ്റ്റുമാരുടെ സേവനവും ആദരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ടീച്ചർ പറഞ്ഞ പോലെ ഒരു പുതിയ അറിവാണെങ്കിൽ അത് അറിയുക, അല്ല എങ്കിൽ എല്ലാവർക്കും പേരറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. ടീച്ചർ, നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, നോക്കാം. ശീജശീശിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഡിയർ പ്രീത ടീച്ചർ, പാർവതിക്കുട്ടി, ശ്രീകുട്ടി. പ്രീത ടീച്ചർ, എൻ്റെ പ്രീത ടീച്ചറിന്റെ വാക്കുകൾ നല്ല ഒരു മോട്ടിവേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്.
1: യെസ്. അപ്പോൾ ടീച്ചർ, നമുക്ക്
0: അപ്പോൾ ഇന്നത്തെ മറ്റൊരു പ്രത്യേകത, ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വേൾഡ് ഡ്രൗണിംഗ് പ്രിവെൻഷൻ ഡേ ആണ്, മുങ്ങിമരണ പ്രതിരോധ ലോക ദിനമാണിന്ന്. അപ്പം ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരം എല്ലാ വർഷവും ജൂലൈ 25 ഇത് ആചരിക്കുന്നത്. അപ്പം ജലസുരക്ഷയെപ്പറ്റിയുള്ള ബോധവൽക്കരണവും അതുപോലെ തന്നെ മുങ്ങിമരണങ്ങൾ തടയുന്നതിനുള്ള മുൻകരുതലുകളും പ്രചരിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ? അത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ മുങ്ങിമരണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് മുൻകരുതലുകളൊക്കെ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അവയർനെസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നെങ്കിലും പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും ആൾക്കാർ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ പോയി അല്ലേ വെള്ളത്തിലൊക്കെ ചാടി ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അവരോട് നമ്മൾ പലപ്പോഴും മുൻകരുതലുകളൊക്കെ എടുക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പോൾ അവർക്ക് ഈ വെള്ളമൊക്കെ കാണുമ്പം ഭയങ്കര ഒരു ആവേശമാണ് അല്ലേ? അപ്പം ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്.
1: കൂടാതെ കുട്ടികളും ഉണ്ട് ടീച്ചർ. ഇപ്പോൾ കുട്ടികളാണ് കുറച്ചും കൂടി, അതായത് ഒരു 14, 15, 13 കുട്ടികൾ കുളിക്കാനൊക്കെ ആയിട്ട് പോവുക, ആവേശമാണ് അവർക്ക് വെള്ളം കാണുമ്പോൾ എങ്ങനെയെങ്കിലും ചാടണം, കൂട്ടുകാരോടൊപ്പം മത്സരിക്കുക, നീന്തൽ മത്സരിക്കുക, ഇതൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആവേശം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ അതൊക്കെ കുറയ്ക്കുക അല്ലേ, നമ്മൾക്ക് സേഫ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക, അതൊക്കെ അവെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം ഇത് ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ മുങ്ങി മരിക്കുന്നുണ്ട്. കുട്ടികളും യുവാക്കളുമാണ് ഇതിൽ കൂടുതലും അപകട സാധ്യത നേരിടുന്ന വിഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നത്.
0: അത് നമ്മൾ പലപ്പോഴും നമുക്കറിയാം, കുട്ടികളോടൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ പലപ്പോഴും മുതിർന്നവർ പറയുന്ന കേൾക്കാറില്ല. ഇപ്പം തന്നെ നമ്മൾ കൊല്ലം ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും അവിടെ തന്നെ നമുക്ക് ലൈഫ് ഗാർഡുകളൊക്കെ ഉണ്ട്, അവർ വന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാറുണ്ട്, നിങ്ങൾ ഈ ഒരു സൈഡിൽ നിൽക്കരുത് അല്ലെ, അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴും പലപ്പോഴും അതൊന്നും കേൾക്കാറില്ല. അപ്പം ആ ഒരു അപകടത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് വേൾഡ് ഡ്രൗണിംഗ് പ്രിവെൻഷൻ ഡേ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കണം എന്നുള്ള ഒരു ആഗ്രഹവും കൂടിയാണ് നമ്മൾ ഇതിനോടൊപ്പം നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു ഗാനം ആസ്വദിക്കുന്നതിനുള്ള സമയമായിരിക്കുകയാണ്. അപ്പം എല്ലാവരും നല്ലൊരു ഗാനമൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ ഉടൻ തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും. കീപ് ലിസണിങ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. പാർവതി, അപ്പോൾ നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ശ്രോതാക്കൾക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡേയുടെ ഒരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ പറ്റി അല്ലേ?
4: അതെ, ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. നമ്മൾ നമുക്ക് വീണ്ടും ആ ചോദ്യം ഒന്നും കൂടി ഒന്ന് ചോദിക്കണ്ടേ?
3: വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ പേര് എന്താണ് എന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് മെസ്സേജ് അയച്ചു. ഓൾറെഡി എനിക്ക് ഒന്ന് ആൻസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും ഇപ്പോൾ അല്ലേ?
4: അതെ, കുറേശ്ശെ വന്നുകൊണ്ടിരിക്കുന്നു. ആൻസേഴ്സ് ഒക്കെ കറക്റ്റായിട്ടാണ് വരുന്നത്.
3: അപ്പോൾ ഇന്ന് നമ്മളെ ന്യൂസ് പേപ്പറിലെ ഒരു വാർത്ത വായിച്ചപ്പോഴാണ്

0: നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഗോവിന്ദസ്വാമിയൊക്കെ ജയിലിൽ ചാടിയതൊക്കെ നമ്മൾ വളരെ ഞെട്ടലോടെയാണ് ഇങ്ങനെ കണ്ടത് അല്ലേ. അപ്പോൾ അതൊക്കെ ആ ഒരു ജയിലിൽ ചാടിയ ആ ഒരു ഇതൊക്കെ നമ്മൾ ടെലിവിഷനിലൂടെ അതെങ്ങനെയാണ് നടന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ അതിൻ്റെ വാർത്തകളും അതിൻ്റെ ക്ലിപ്സും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് വളരെ അവിശ്വസനീയമായിട്ട് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. അപ്പം ഇത്രയും പൊക്കമുള്ളൊരു മതിലൊരാളിന് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു സംശയമൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകിലത്തെ കഥ എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. വിയൂർ ജയിലിലെ സുരക്ഷയ്ക്ക് AI ഡ്രോൺ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ തടവ് പുള്ളികളൊക്കെ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ഡ്രോൺ സുരക്ഷയുടെ പരിധിയിലേക്ക്. അപ്പം ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ജയിലിൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനം ഒരുക്കുന്നത്. അപ്പോൾ AI ഇനിയിപ്പോൾ നമ്മുടെ ജയിലിലേക്കും കയറിയിരിക്കുകയാണ് അല്ലേ.
1: അതെ, ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് AI, അതിനോടൊപ്പം ജയിലിലൂടെ കയറിയിരിക്കുകയാണ്.
0: അതെ അതെ. അപ്പം മന്ത്രി, നമ്മുടെ ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഡ്രോണിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അതുമാത്രമല്ല ഈ ഡ്രോൺ ഒരുക്കുന്നതിനുള്ള ഉത്തരവും ഉടൻ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ കേട്ടാൽ നല്ല കൊള്ളാം, നമുക്ക് വളരെ എന്താണ് കൂടുതൽ നന്നായിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് സുരക്ഷയ്ക്കെന്ന് തോന്നുന്നുണ്ട്. അപ്പം ജയിലിലെ ഈ അന്തേവാസികൾ കൂട്ടം കൂടി നിന്നാൽ, അപ്പം അവർ ഈ കൂട്ടം കൂടി നിന്നാണ് പലപ്പോഴും പ്ലാനിംഗ് ഒക്കെ നടത്തുന്നത്, ഇത് ഇന്ന് എങ്ങനെ ചാടിപ്പോകാം എന്നൊക്കെ അല്ലേ. അപ്പോൾ AI ക്യാമറ അത് കണ്ടെത്തി കൺട്രോൾ റൂമിലേക്ക് ഉടൻ തന്നെ സന്ദേശം നൽകും. ഏതെങ്കിലും ഭാഗത്ത് ഒളിഞ്ഞിരുന്നാൽ മുഖം വ്യക്തമാകുന്ന രീതിയിലുള്ള ചിത്രം സഹിതം കൺട്രോൾ റൂമിൽ വിവരം ലഭിക്കും. അതുപോലെ തന്നെ കൺട്രോൾ റൂമിലെ ബട്ടൺ അമർത്തിയാൽ ഡ്രോൺ തനിയെ ഉയർന്ന് മുൻകൂട്ടി നിശ്ചയിച്ച രീതിയിൽ ജയിൽ നിരീക്ഷിച്ച് ദൃശ്യങ്ങളൊക്കെ അപ്പം തന്നെ കൊടുക്കും. അന്തേവാസികൾക്ക് ഇത് അറിയാനാകില്ല, അവരറിയത്തില്ല ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പം ജയിൽ ചാട്ടത്തിന് നടത്തുന്ന ശ്രമങ്ങൾ, നിരോധിത വസ്തുക്കൾ കടത്താനുള്ള ശ്രമങ്ങൾ, മതിലുകൾക്കും മരങ്ങൾക്കും മുകളിലൂടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ അതിവേഗം കണ്ടെത്താനായിട്ട് ഇതിന് സാധിക്കും. ആവശ്യമായ സാഹചര്യങ്ങളിൽ പ്രതികരിക്കാനും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാകും. ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റായി പ്രവർത്തിക്കുന്ന കൊച്ചി ആസ്ഥാനമായ ഫെഡറേഷൻ ഓഫ് എയ്റോസ്പേസ് ആൻഡ് റോബോട്ടിക് ഇന്നൊവേഷൻസ് ആണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പം ജയിൽ വകുപ്പിന് ആവശ്യമായ സാങ്കേതിക സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പരിശീലനവും അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ പരിപാടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഉള്ളവർക്ക് ഇത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ അവർക്കും ഇതിൻ്റെ അറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകണം അല്ലേ. അപ്പം അംഗീകൃത വ്യക്തികളുടെ തിരിച്ചറിയൽ, അനധികൃത പ്രവേശനം, കണ്ടെത്തൽ, സംശയാസ്പദമായ വ്യക്തികളുടെ ചലനങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്നതും പിന്തുടരുന്നതിനുമുള്ള സംവിധാനം തുടങ്ങിയവയും ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജയിലിൽ ആവശ്യമാണ് അല്ലേ. അപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വിജയിച്ചാൽ സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ച് വളരെ ഫലപ്രദമായി നടപ്പാക്കുമെന്നും ADGP ശ്രീജിത്ത് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം നമ്മൾ പലപ്പോഴും ഇപ്പം ജയിലിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പം ജയിലിൽ പോകുന്നതൊക്കെ ആൾക്കാർ ടൂറ് പോകുന്നത് പോലെയാണോ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. നല്ല ഭക്ഷണം, സുഖകരമായിട്ടുള്ള ജീവിതം,
1: മറ്റു
0: ജോലി ചെയ്താൽ നല്ല ശമ്പളം ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ ഇനിയിപ്പം നാട്ടിൽ ജീവിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കങ്ങ് ജയിലിൽ പോയാലോ എന്ന് ഇങ്ങനെ ചിലർ ചിന്തിക്കുന്നതിൽ അത്ഭുതമില്ല എന്ന്
1: തോന്നും. ഒന്നും
0: വേണ്ട. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളവരുമായിട്ടൊക്കെ കൂട്ടുകൂടി അല്ലേ, അവിടെ ഉള്ള പിന്നെ മറ്റുള്ള തടവുകാരുമായിട്ടൊക്കെ കൂട്ടുകൂടി പ്ലാനിങ് ഒക്കെ നടത്തിയിട്ട് ജയിലിൽ ചാട്ടും, അല്ലെങ്കിൽ അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു താല്പര്യം അവർ വീണ്ടും കൂടുതൽ ഉണ്ടാവുകയും കൂടുതൽ വലിയ പ്ലാനിങ്ങിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഇവിടെ ഇതൊക്കെ ഒഴിവാക്കുക. ഇപ്പം നമ്മളീ പറയുന്ന പോലെയല്ല ജയിലിലിപ്പം, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ നടന്ന സമയത്ത് തന്നെ പത്രങ്ങളിൽ അതൊക്കെ വാർത്തയായിരുന്നു. ഇത്രയും ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന ഇവരെ എല്ലാം ഈ ജയിലിലൊന്നും കൊണ്ടുപോയി ഇടാൻ പറ്റത്തില്ല, ജയിലൊക്കെ നിറഞ്ഞു പോകും അല്ലേ, പുതിയ ജയിലൊക്കെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അപ്പം അപ്പോൾ അവിടെ കിടക്കുന്നവരെന്ന് പറയുന്ന എല്ലാം ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവരാണ്. അപ്പോൾ അവർ കൂട്ടം കൂടി നിന്ന് ഇതുപോലെയുള്ള പ്ലാനിങ് ഒക്കെ നടത്തുന്നതിനെ എതിർക്കാനും അല്ലെ അത് കണ്ടുപിടിക്കാനുമുള്ള ഇതുപോലെയുള്ള AI ഡ്രോൺ സംവിധാനങ്ങളൊക്കെ വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല ഒരു ഡെവലപ്മെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ വരട്ടെ.
1: അപ്പോൾ അതിനെ
0: സ്വാഗതം ചെയ്യുകയാണ്.
1: എപ്പോഴും നമ്മൾ ഒരിക്കൽ ജയിലിൽ കിടന്ന ഒരു വ്യക്തിക്ക് ഇറങ്ങി വരുമ്പോൾ അതിലൊരു ഒരു ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു വിഷമം ഒരു നാണക്കേടോ ഒന്നുമില്ല. കാരണം അവർക്കതൊരു ടൂറ് പോയ ഒരു ഫീലായിട്ടാണ് അവർ പോയിട്ട് തിരികെ എത്തുന്നത്. അവർക്കത് അവർക്കെപ്പോഴും അതിനുള്ള സാഹചര്യങ്ങൾ

0: ഒക്കെ ഉണ്ട്, നല്ല ഭക്ഷണമുണ്ട്, കൃത്യമായ മെനു തന്നെ ഉണ്ട്. അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ച്, അവർക്ക് കൊടുക്കേണ്ട കൂലിയെക്കുറിച്ച്, അവർക്ക് വായിക്കാനുള്ള അവസരം, ബുക്ക് വായിക്കാനുള്ള അവസരം, ടി വി കാണാനുള്ള അവസരം, അങ്ങനെ ചെറിയ ചെറിയ എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും അതിൽ ഒരു വിയോജിപ്പ് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല വേണ്ടത്. ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടവർ ജയിൽ ശിക്ഷ തന്നെ അനുഭവിക്കണം. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് ഒരു നമുക്ക് വേണ്ടുന്ന ഒരു കാരണമാണ്. ഇവരൊക്കെ ചെയ്ത തെറ്റുകളൊക്കെ തന്നെ വീണ്ടും വീണ്ടും ഇവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഇവർ ജയിലിൽ പോകാനുള്ള കാരണം ജയിലിലെ സുഖ സൗകര്യങ്ങൾ കൂടിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നമ്മൾ എല്ലാവരും ഒന്ന് പേടിക്കുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കൂട്ടം കൂടി നിന്നുള്ള ഒരു ജയിൽ ചാടിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ജയിൽ ചാടിയിട്ട് വീണ്ടും ഒരു തെറ്റ് ചെയ്ത് വീണ്ടും പിടിക്കപ്പെടുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയൊക്കെ കുറയും. അതോടൊപ്പം കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇനി വരട്ടെ.
1: അതെ അതെ, പൊതുവേ നമുക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്, നമുക്ക് നമ്മൾ ഈ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത് പലപ്പോഴും കുറഞ്ഞു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് അവർ ഭയക്കണം, ആ ഒരു ശിക്ഷ എനിക്ക് കിട്ടും എന്നുള്ള കാര്യം ആലോചിച്ച് അവർ ഭയക്കണം. അപ്പം നമ്മൾ പലപ്പോഴും ഈ പിന്നെ പേർഷ്യൻ കൺട്രീസിലൊക്കെ കൊടുക്കുന്ന ശിക്ഷകളെന്ന് പറയുന്നത് വളരെ സിവിയറായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കും. അപ്പോൾ ആൾക്കാർക്ക് ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഭയം തോന്നും ഇതുപോലെ ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം നമുക്കറിയാം, ഈ എനിക്ക് വളരെ അറിയാവുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ ഓപ്പറേഷൻ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അവർ ജാമ്യമൊക്കെ എടുത്ത് പുറത്തിറങ്ങി വീണ്ടും അവർ പഴയ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നിയമങ്ങളിലുള്ള ചില പ്രത്യേകതകളാണ്. അപ്പോൾ അതിനൊക്കെ മാറ്റം വരണം. അപ്പം ഒരു ഇതുപോലെയുള്ള ഒരു കേസിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പോക്സോ കേസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ചും ചെറിയ കുട്ടികളെയൊക്കെ ഉപദ്രവിച്ച കേസുകൾ, അങ്ങനെയുള്ളവർക്കെന്ന് പറഞ്ഞാൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ്. ചിലപ്പം ചിലപ്പോൾ ഒരു വധശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വളരെ ക്രൂവലായി പോയി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ ഒരു ശിക്ഷ ഒരാളിന് കിട്ടുന്നത് പലപ്പോഴും അത്രയും ക്രൂരമായിട്ടുള്ള നീചമായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും അല്ലേ. അപ്പം ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു ശിക്ഷയൊക്കെ കൊടുക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ.
0: ഇപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾക്കിപ്പോൾ ഒരു കൊച്ചു കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടികൾ വളർന്നാലും ആ കേസിനൊരു ഇതില്ല. കാരണം ഇങ്ങനെ ജാമ്യം കിട്ടും, അല്ലെങ്കിൽ പരോളിലിറങ്ങും, അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യും, അവർ തിരിച്ചില്ല ടൂറ് പോകുന്ന പോലെ തിരിച്ച് ജയിലിൽ പോകും, ഇതൊക്കെയാണ് അവരിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു തീരുമാനം എടുത്ത് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരത്തില്ല എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പേർഷ്യൻ രാജ്യങ്ങളിലെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പേർഷ്യൻ രാജ്യങ്ങളിൽ പോയാലും അവിടുത്തെ നിയമം നന്നായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. അത് ട്രാഫിക് റൂൾസ് ആയാലും എന്ത് തരം, അതായത് അവിടുത്തെ വിസ കാര്യങ്ങളാണെങ്കിലും എന്ത് നിയമമാണെങ്കിലും നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ശിക്ഷ വളരെ കഠിനമായിരിക്കും എന്നുള്ളത്. പക്ഷെ അത് ഇവിടെ വരുമ്പം അതൊന്നും ആർക്കും ഉണ്ടാവില്ല. അത് ഇപ്പൊ റോഡ് നിയമങ്ങളാണെങ്കിലും, നിസ്സാരമായ റോഡ് നിയമങ്ങളാണെങ്കിൽ കൂടിയും ആരും അതൊന്നും ഫോളോ അപ്പ് ചെയ്യാറില്ല. അവിടൊക്കെ ആണെങ്കിൽ നമുക്കൊരു വേസ്റ്റ് അല്ലെങ്കിൽ ഒരു പേപ്പർ പോലും കാറിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് ഇടാൻ പറ്റില്ല, ആ സ്പോട്ടിൽ നമ്മളെ പിടിക്കും. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യില്ല. നമ്മൾ അത് കളക്ട് ചെയ്ത് ഒന്നെങ്കിൽ നമ്മൾ വേസ്റ്റ് ബിൻ നോക്കും, അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ കൊണ്ടുവന്ന് അത് വേസ്റ്റ് കളയാനായിട്ടേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. അപ്പൊ ഇവിടൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ തന്നെ കളയും, അവിടെ തന്നെ തുപ്പും, ചിലപ്പോൾ വണ്ടി തോന്നുന്നിടത്ത് നിർത്തും, ചിലപ്പോൾ ഫോൺ ചെയ്തുകൊണ്ട് സംസാരിക്കും. ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാഹചര്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ AI ഒക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തുമ്പോഴേ ഇനിയുള്ള തലമുറയ്ക്കും ഇവിടെ നന്നായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ തൂഫാനാണെങ്കിലും എന്ത് കാര്യം തന്നെയാണെങ്കിലും നമുക്കും ഇവിടെ ജീവിക്കാൻ ഇനി പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നിയമമൊക്കെ കർശനമാക്കുക എന്നുള്ളത് തന്നെയാണ്.
1: അതെ, തീർച്ചയായിട്ടും നമ്മുടെ നിയമങ്ങൾ കുറച്ചും കൂടി കർശനമാവട്ടെ. ആൾക്കാർക്ക് ആ ഒരു കിട്ടാൻ പോകുന്ന ശിക്ഷ ആലോചിച്ച് അവരൊന്ന് ഭയക്കട്ടെ, എങ്കിൽ മാത്രമേ ഇതിനെക്കൂടെ കുറവ് വരൂ എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. കീപ് ലിസ്ണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: അബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ട് തന്ന് നമ്മളോടൊപ്പം ഇന്ന് ഇരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ് ടീച്ചർ.
0: അതെ അതെ, അപ്പോൾ നമുക്കിന്ന് ശ്രീലക്ഷ്മിയുടെ സെലക്ഷൻസൊക്കെയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ പേര് എന്താണെന്നാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസറൊക്കെ സിമ്പിളല്ലേ, ആൻസർ കണ്ടുപിടിച്ച് അയച്ചോളൂ.
1: അപ്പോൾ ടീച്ചർ നമുക്ക് മെസ്സേജസൊക്കെ വായിക്കാം. നമുക്ക് രഘുനന്ദ സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൊല്ലം ചിന്നക്കട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാചകന്മാർ അസഭ്യം പറഞ്ഞ് തല്ലുകൂടുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അധികൃതർ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും അവിടെ നമുക്ക് എപ്പോഴും കാണാവുന്ന ഒരു കാര്യമാണ് ഈ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നിടത്ത് പലപ്പോഴും യാചകർ വന്ന് കയ്യേറുന്നതും അതുപോലെ തന്നെ യാത്രക്കാരുമായിട്ടും അതുപോലെ തന്നെ അവരവിടെ വൃത്തികേടാക്കുന്നതും ഒക്കെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിനൊക്കെ നമ്മൾ നല്ലൊരു കൺട്രോൾ ഏർപ്പെടുത്തണം. അപ്പം അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ സന്നദ്ധ സംഘടനകളോ ആരെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു ചുമതല ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആളുകൾ ബസ് കാത്തു നിൽക്കുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടുള്ളൊരു സ്ഥലമാണ്. പലപ്പോഴും അതിന് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അതിനൊക്കെ ഒരു പ്രത്യേക സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അല്ലേ. നമുക്ക് അതിനൊക്കെ ഒരു മാറ്റങ്ങൾ, എത്രയോ വർഷങ്ങളായിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇതുപോലെ തന്നെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ അതിനൊക്കെ മാറ്റങ്ങൾ വന്ന് നമ്മുടെ നഗരത്തിന് തന്നെ അതിനൊരു ഒരു പുതുമ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇപ്പം എല്ലാം ഇപ്പം ഗവൺമെൻറ് വന്ന് ചെയ്യട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ കോർപ്പറേഷൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് മാത്രം ഇരിക്കാതെ നമുക്ക് ഏതെങ്കിലും സാമൂഹ്യ സന്നദ്ധ സംഘടനകൾക്കൊക്കെ ആ ചുമതലയൊക്കെ ഏറ്റെടുത്ത് അതൊക്കെ ചെയ്യാവുന്നതാണ് അല്ലെ.
1: അതെ, ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ ടീച്ചർ ഒരുവിധം എല്ലാ ബസ് സ്റ്റാൻഡുകളിലും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും നല്ല വൃത്തിയായിട്ട് എല്ലാം പണിത് വെച്ചിട്ടുണ്ട്. പക്ഷെ നോക്കുമ്പോൾ എല്ലായിടത്തും ഇവരുണ്ട്. അപ്പോൾ അവർക്ക് അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഒരു വൃത്തിയെ അത് ബാധിക്കുന്നുണ്ട്. കാരണം അവരവരുടെ സാധനങ്ങൾ അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലുമൊക്കെ കളക്ട് ചെയ്തുകൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ഇതൊക്കെ അവർ അതിനടുത്ത് അവരുടെ അടുത്ത് തന്നെ വെച്ചിരുന്നത് കൂന കൂട്ടി വെച്ചിരിക്കുകയാണ്. കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കൂടാതെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വന്നിരുന്ന് അവരുടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ അവരുടെ സുരക്ഷയൊക്കെ നമ്മൾ നോക്കേണ്ടത് ഒരു കാരണം വളരെ വലുതാണ്. അപ്പോൾ അടുത്ത മെസ്സേജിലേക്കൊക്കെ പോകാം. ബാബുരാൻ സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആൻസറാണ് ടീച്ചർ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ശരിയാണ് അയച്ചിരിക്കുന്നത്. ആൻസർ എന്താണെന്ന് ടീച്ചർ വഴിയെ പറയുന്നതായിരിക്കും. അതേപോലെ ഉണ്ണി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: ഉണ്ണി ഗുഡ് മോർണിംഗ്.
1: അതേപോലെ റഷീദ് കുരിപ്പുഴ അയച്ചിട്ടുണ്ട് മെസ്സേജ്, ഉത്തരമാണ് അയച്ചിരിക്കുന്നത്, കറക്റ്റാണ്. അതേപോലെ നമുക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്.
0: അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ച് നല്ലൊരു വോം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാകട്ടെ അല്ലേ.
1: യെസ്. അതേപോലെ നമ്മുടെ വനജ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സാന്ത്വനം കുടുംബത്തിന് നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ, പ്രീത ടീച്ചറെ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: സുഖമായിട്ടിരിക്കുന്നു വനജ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. വനജ ചേച്ചിക്ക് സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളെ എല്ലാ ദിവസവും ഇങ്ങനെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലെ. മെസ്സേജ് അയക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു. നമ്മളെല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു അല്ലെ.
1: തീർച്ചയായും അടിമാര് എന്റെ അന്വേഷണം അറിയിച്ചേരെ ഒരു പരിചയം ഇല്ലാഞ്ഞിട്ടും എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ വിഷ് ചെയ്തതിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, രാജമുഖത്തിലെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉത്തരം കറക്റ്റാണ് കേട്ടോ ടീച്ചർ, ഉത്തരം മാത്രമേ അയച്ചിട്ടുള്ളൂ, വിശേഷങ്ങളൊന്നും അയച്ചിട്ടില്ല. വിശേഷങ്ങളും കൂടി ഒക്കെ അയക്കും ഞങ്ങൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടി.
0: രാജമുഖത്തിലെയാണോ?
1: അതെ,
0: രാജമുഖത്തിലേക്ക് ഞാനൊരു റെസിപ്പി ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അല്ലെ. വീണ്ടും നമ്മളോട് ചോദിച്ചു, അപ്പൊ ഞാൻ രണ്ടാമതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചോ എന്നുള്ള കാര്യം കൂടി നമ്മളെ അറിയിക്കുക അല്ലെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു റെസിപ്പിയും കൂടി പറഞ്ഞു തരുന്നതായിരിക്കും.
1: അതെ, ഇനിയിപ്പോ ഓണമൊക്കെ വരുവാണ്, അപ്പൊ ടീച്ചർ ഇങ്ങനെ റെസിപ്പി ഒക്കെ പറയുന്നതായിരിക്കും.
0: അല്ല, ഇത് കർക്കിടക മാസത്തിന്റെ പ്രത്യേകതയാണ്. ഓണത്തിന്റെ നമ്മൾ ഇനി അടുത്ത മാസം തുടങ്ങത്തേ ഉള്ളൂ. അപ്പൊ കർക്കിടക കഞ്ഞി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള കർക്കിടക കഞ്ഞികൾ നമ്മൾ ഉണ്ടാക്കി നമ്മളെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഒരെണ്ണം പറഞ്ഞു കൊടുത്തത് ചെയ്തോ എന്നുള്ള കാര്യം കൂടി അറിയിക്കൂ രാജമുഖത്തല.
1: അല്ലെ, അന്ന് റെസിപ്പി കേട്ടില്ല എന്ന് പറഞ്ഞ് ടീച്ചർ വീണ്ടും പറഞ്ഞു തന്നായിരുന്നു. അഥവാ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നും അഭിപ്രായമൊക്കെ പറയണം. ടീച്ചർ ഇങ്ങനെ കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത് നമുക്ക് റീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഞാൻ റീജ. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടുണ്ട് ടീച്ചർ, ഉത്തരം കറക്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉത്തരം മാത്രം തരാതെ വിശേഷങ്ങളും കൂടി പറയൂ, ഞങ്ങളൊക്കെ അതിങ്ങനെ കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ പറയാനായിട്ട്. അതേപോലെ അപ്പോൾ ടീച്ചർ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോവാം.
0: അതെ അതെ, അപ്പോൾ നമ്മൾ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞു അല്ലേ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീം അർജന്റീനയ്ക്ക് കപ്പൊന്നും നേടാൻ സാധിച്ചില്ല, എന്നാലും കുഴപ്പമില്ല. അവർ കുറച്ച് ആരാണോ നന്നായിട്ട് കളിച്ചത് അവർക്ക് കപ്പ് കിട്ടി എന്നുള്ള കാര്യം ആണ്, അതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം എന്ന് പറയുന്നത് അല്ലേ.
1: അപ്പോൾ
0: അതുകൊണ്ട് നമുക്ക് ഇനി
1: ശ്രീലക്ഷ്മി ചിരിക്കുകയാണ്.
0: ശ്രീലക്ഷ്മി എൻ്റെ എതിർ ടീമാണ്, അപ്പോൾ അതുകൊണ്ടാണ് ശ്രീലക്ഷ്മിക്ക് ചിരി വരുന്നത്. കുഴപ്പമില്ല, നമ്മളെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആൾക്കാർ കളിയാക്കും, അതിലൊന്നും നമ്മൾ തളരാൻ പാടില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇനി അർജന്റീന എന്ന് പറയുന്ന ടീം അല്ലേ, അവരുടെ ഏറ്റവും നല്ല കരുത്ത് തെളിയിച്ചിട്ടുള്ള ഒരു ടീം തന്നെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു പരാജയം വന്നു എന്നൊന്നും പറഞ്ഞ് അർജന്റീനയ്ക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ പറയാൻ വന്ന അതൊന്നും അല്ല, ലോകകപ്പ് ഫുട്ബോൾ വിജയ ആഘോഷങ്ങൾക്ക് പിന്നാലെ തന്നെ മറ്റൊരു ലോക കിരീടത്തിനായിട്ടുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വ്യക്തിഗത പുരസ്കാരം ഇനി അങ്ങോട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്, പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു പുരസ്കാരത്തിൻ്റെ പേര് ബലോൺ ഡി ഓർ എന്നാണ്, ഫ്രഞ്ച് ഭാഷയിലാണ് ആ ഒരു

0: ടേം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഫ്രഞ്ച് ഒന്നും നമുക്കത്ര വശമുള്ള ഭാഷയല്ലാത്തത് കൊണ്ട് അല്ലേ. അപ്പോൾ സ്വർണ്ണപ്പന്ത്, ഗോൾഡൻ ബോൾ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ ഓരോ വർഷവും കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫുട്ബോൾ താരത്തിനാണ് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പം ഇതിന് ഓൾറെഡി ഒരുപാട് പേര് നമ്മളുടെ പ്രശസ്തരായിട്ടുള്ള ഫുട്ബോളേഴ്സ് ഇത് നേടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും തവണ ഈ ഒരു പുരസ്കാരം നേടിയിട്ടുള്ളത് മറ്റാരുമല്ല, നമ്മളുടെ പ്രിയപ്പെട്ട ലയണൽ മെസ്സി തന്നെയാണ്. 8 തവണയാണ് ഈ ഒരു പുരസ്കാരം നേടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പുരസ്കാരത്തിന് വേണ്ടി ഈ വർഷം മത്സരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഹാരി കെയ്ൻ ഉണ്ട്, ആ ഒരു ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ലെമീൻ യമാൽ സ്പെയിനിൻ്റെ, അതുപോലെ തന്നെ മെസ്സി ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ ബൂട്ട് ഈ വർഷം നേടിയ കിലിയൻ എംബാപ്പെ ഉണ്ട്. അതുപോലെ തന്നെ സ്പെയിനിൻ്റെ ക്യാപ്റ്റൻ റോഡ്രി ഉണ്ട്. അങ്ങനെ മികച്ച താരങ്ങളൊക്കെ തന്നെ ഈ ഒരു അവാർഡിന് വേണ്ടിയിട്ട് ഈ വർഷം മത്സരിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിഗത പുരസ്കാരം ആർക്ക് കിട്ടും എന്ന് നമുക്ക് ഉടൻ തന്നെ അറിയാനായിട്ട് സാധിക്കും.
1: അപ്പൊ ടീച്ചർ, വീണ്ടും ശ്രീലക്ഷ്മിയും ടീച്ചറും വീണ്ടും ഒരു കോമ്പറ്റീഷനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രിയപ്പെട്ട ശ്രീലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ആളും ഉണ്ട്, ടീച്ചറിന് പ്രിയപ്പെട്ട ആളും ഉണ്ട്. അപ്പൊ ശ്രീലക്ഷ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ടീച്ചർ നോക്കിക്കോ, ഇത് ഞങ്ങൾ തന്നെ കൈക്കലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അത് കുഴപ്പമില്ല, മെസ്സിക്ക് ഇത് 8 തവണ കിട്ടിയിട്ടുള്ളതാണ്, നോ പ്രോബ്ലം. അപ്പം ലോകമെമ്പാടുമുള്ള കായിക മാധ്യമ പ്രവർത്തകരുടെ വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുട്ബോൾ താരങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വ്യക്തിഗത ബഹുമതികളിലൊന്നായിട്ടാണ് ഈ ബലോൺ ഡി ഓർ എന്ന് പറയുന്ന ഈ ഒരു പുരസ്കാരം കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അത് ആർക്ക് കിട്ടും എന്ന് നമുക്ക് താമസിയാതെ അറിയാനായിട്ട് സാധിക്കും.
1: അർജന്റീന ജയിക്കാൻ ടീച്ചർ നേർച്ചയൊക്കെ ഇട്ട പോലെ ഇതിൽ നേർച്ച വല്ല ഇടുന്നുണ്ടോ?
0: അതല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടവരെ തീർച്ചയായിട്ടും, അതിപ്പോൾ ഫുട്ബോൾ താരമായാലും ആരായാലും നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പ്രാർത്ഥന നമ്മളുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉണ്ട്
1: അല്ലേ. കളിയൊക്കെ
0: കണ്ടിട്ട് വളരെ നന്നായിരുന്നു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ആരോടും പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ നമ്മൾ പ്ലേ നന്നായിട്ട് കളിച്ചില്ല എന്നുള്ള പരാതിയൊക്കെയാണ് പലരും പറയുന്നതെങ്കിലും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അർജന്റീന നല്ലതായിട്ട് കളിച്ചതുകൊണ്ട് മാത്രമാണ് സ്പെയിന് ഒരു എക്സ്ട്രാ ടൈമിലേക്ക് പോകേണ്ടി വന്നത്. അല്ല, അവരൊട്ടും കളിച്ചില്ലായിരുന്നെങ്കിൽ അവർ നേരത്തെ തന്നെ ഗോൾ അടിച്ചുകൊണ്ട് പോയേനെയായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനോടൊന്നും യോജിക്കുക. എനിക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഓരോ കാര്യങ്ങളിലും ഉള്ളത്. വളരെ മിടുമിടുക്കനായിട്ടുള്ള ഒരു എന്താണ് ഗോൾ കീപ്പർ അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ പറ്റി എനിക്ക് തോന്നുന്നു നമ്മൾ അധികം ചർച്ച പോലും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മികവെന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഫൈനൽ മത്സരം കണ്ടവർക്ക്, അത് വ്യക്തമായിട്ടിരുന്ന് കണ്ടവർക്ക്, ഉറക്കം തൂങ്ങാതിരുന്ന് കണ്ടവർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞാൻ ഒട്ടും ഉറക്കം തൂങ്ങാതിരുന്ന് കണ്ടൊരാളാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനത് കണ്ടു. അപ്പോൾ എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയുന്ന അർജന്റീനയുടെ ഗോൾ കീപ്പറിൻ്റെ വളരെ വളരെ പ്രത്യേകതയുള്ളൊരു പ്രകടനം കൊണ്ട് മാത്രമാണ് എന്താ സ്പെയിന് ഗോൾ അടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട്.
1: പറയാൻ തന്നെ വിഷമമുണ്ട്. ടീച്ചർ കരഞ്ഞോ എന്നിട്ട് മെസ്സി കരയുന്നുണ്ട്?
0: മെസ്സി കരയുന്നുണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നും. തോറ്റു പോയതിലല്ല, കാരണം ഈ ഒരു കളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആർക്ക് വേണമെങ്കിലും രണ്ടു പേരും നല്ല മികച്ച ടീമുകളാണ് അല്ലേ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ജയിക്കുകയോ തോക്കുകയോ ഒക്കെ ചെയ്യാം. ഒരു ഒറ്റ ഒരു ഗോളിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെയധികം വിഷമം തോന്നിയത് ഇത്രയും ആരാധകർ തോറ്റു കഴിഞ്ഞിട്ടും മെസ്സിക്ക് വേണ്ടി ഇങ്ങനെ ആർപ്പുവിളികൾ നടത്തുന്ന കണ്ടപ്പോൾ, മെസ്സി കരയുന്ന കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വിഷമം എനിക്ക് തോന്നുന്നു സ്പെയിൻ ആരാധകർക്ക് പോലും തോന്നിയിട്ടുണ്ടാകാം, മെസ്സിയുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ. മെസ്സി തോറ്റു പോയതിലല്ല, ആ ഒരു കാണികളുടെ അത്രയും വലിയ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ സാധിച്ചില്ല എന്നുള്ള ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണുനീരിൽ നമ്മൾ കണ്ടു. അപ്പോൾ അത് മാത്രമാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ അങ്ങനെയൊന്നും അല്ല, മെസ്സി എന്ന് പറയുന്നത് ഒരു മാജിക് തന്നെയാണ് അല്ലെ, ഒരു യോദ്ധാവാണ്, ഹെർക്കുലീസിനെ ഒക്കെ പോലെ. അപ്പം ആ ഒരു അതൊന്നും ഒരിക്കലും ഈ ലോകം മറക്കാൻ പോകുന്നില്ല അല്ലെ, ഒരു കളിയിലൊന്ന് തോറ്റുപോയി എന്നൊന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു മികവ് എന്ന് പറയുന്നത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എതിരാളികളൊന്നും നമ്മളെ കളിയാക്കാനൊന്നും വരണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്.
1: ടീച്ചർ, ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് തന്നെ മെസ്സിയെ കുറിച്ചാണ്. അപ്പൊ ഈ ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെ ടീച്ചർ ഇങ്ങനെ കണ്ടതിന്റെ ഒരു ഓർമ്മയിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ ഞങ്ങളും കേൾക്കാൻ റെഡിയാണ്. നിങ്ങൾക്കും ഒക്കെ വിശേഷങ്ങളൊക്കെ പറയാൻ കാണും ഫുട്ബോളൊക്കെ കണ്ടതിന്റെ. അപ്പൊ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചോളൂ. ഞങ്ങൾ 3 പെണ്ണുങ്ങളും കൂടി ഒന്ന് ചില്ലടിച്ചിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ പ്രീത ടീച്ചറാണ്. ഞങ്ങൾക്ക് നല്ല പാട്ടുകളൊക്കെ കിട്ടും. ഞങ്ങളിങ്ങനെ ചില്ലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. ഹായ് ടീച്ചർ. നമുക്ക്
1: അതെ അതെ, നമുക്ക് നമ്മൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഓരോ ഗാനം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ആസ്വദിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര രസമുള്ള കാര്യമാണ് അല്ലേ. അപ്പം ഈ പാട്ടുകളുടെ കാര്യം പറയുമ്പം പൊതുവെ എനിക്ക് കുറച്ച് പഴയ പാട്ടുകളോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. നല്ല അർത്ഥമുള്ള പാട്ടുകൾ, നല്ല വരികൾ, നല്ലൊരു ആസ്വാദനമൊക്കെ തരുന്നതും അതുപോലെ തന്നെ നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ ഒരു പ്രത്യേക ലോകത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഇപ്പോഴത്തെ ഒരു മോഡേൺ പാട്ടുകൾ, നല്ല ഒരുപാട് പാട്ടുകൾ ഇപ്പോഴും ഒക്കെ ഇറങ്ങാറുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല.
0: പഴയ പാട്ടൊക്കെ വീണ്ടും എടുത്ത് വീണ്ടും പാടി ഇടാറൊക്കെ ഉണ്ട്. അതൊക്കെ ടീച്ചർ കേൾക്കാറുണ്ട്?
1: അതൊക്കെ കേൾക്കാറുണ്ട്
0: ടീച്ചർ.
1: അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോഴത്തെ പാട്ടുകളുടെ ഒരു ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ വരികൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. അത് മാത്രമല്ല പലപ്പോഴും ഈ ഒരു BGM വരികളൊക്കെ മുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. മറ്റേ പഴയ പാട്ടുകൾ അങ്ങനെയല്ല. നമ്മൾ കേട്ട് നോക്കിയാൽ ആ ഒരു വരികളും അതിൻ്റെ ഒരു അർത്ഥവും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ പാട്ടുകളൊക്കെ ആ ഗാനങ്ങളൊക്കെ ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിനകത്ത് ഒരു ഓരോ വരികളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പം ശരിക്കും നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ആ പ്രേമവും വിരഹവും ഒക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതൊക്കെ കേട്ട് വളർന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ഒരു ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിരുന്നു കൂടുതലും കേട്ടിരുന്നത്. അപ്പം എപ്പോഴും പാട്ടുകളുടെ കാര്യം പറയുമ്പം എനിക്ക് അതൊക്കെ തന്നെയാണ്. ഇപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മളുടെ ചോയ്സൊക്കെ ചോദിക്കുമ്പോൾ അപ്പം നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് നമ്മളോട് ചിലപ്പോൾ നമ്മുടെ ചോയ്സൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പല പഴയ പാട്ടുകളാണ് പറയുന്നത്. പക്ഷെ അവർ എപ്പോഴും പുതിയ പാട്ടുകളാണ്
0: പറയുന്നത്. അത് ആസ്വദിക്കാറുണ്ട്
1: തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഞാൻ പുതിയ ജനറേഷൻ്റെ കൂടെയാണ് എപ്പോഴും. കാരണം ഞാനല്ലെങ്കിലും ഭയങ്കരമായിട്ട് എന്നെ എല്ലാവരും കൂടി അടിച്ച് പുറത്താക്കും അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും പുതിയ ആൾക്കാരുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ വളർന്നു വരുമ്പോഴായാലും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലാതെ നമ്മൾ പണ്ടിങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നുള്ള കഥകളൊന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴത്തെ കുട്ടികളോടൊന്ന് പറഞ്ഞ് നോക്കിക്കേ, പണ്ട് ഞാൻ ഇത്രയും ദൂരം നടന്നാണ് സ്കൂളിൽ പോയിരുന്നത്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ബസ് ഇല്ലായിരുന്നു. ഞങ്ങൾ 2 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ നടന്നാണ് പോയതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുട്ടികളാണോ അയ്യോ അമ്മ അത്രയും അല്ലെങ്കിൽ ചേച്ചി അത്രയും കഷ്ടപ്പെട്ടിട്ടാണോ സ്കൂളിൽ പോയിരുന്നത് എന്ന് അവർ വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളിത് പറയുമ്പോൾ. പക്ഷേ കുട്ടികൾ പറയുന്നത് അതിനെന്താ, അതിന് ഞങ്ങളെന്ത് വേണം എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും ഈ കഥയൊന്നും അവരോട് പറയാൻ പോകരുത്. നമ്മൾ ഇപ്പോഴത്തെ ജെൻസി കുട്ടികളുമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് മുമ്പോട്ട് പോവുക, എങ്കിൽ നമുക്കിവിടെ ഒരു നിലനിൽപ്പുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: അപ്പോൾ നമുക്ക് മെസ്സേജിലേക്കൊക്കെ പോകാം. ഷീജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രീത ടീച്ചർ ഈ വീക്കിൽ അവതരിപ്പിച്ച അറിയാം അറിവ് നേടാം ഗസ്റ്റ് ഓഫ് ദി ഡേയും സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ കേട്ട് നമുക്ക് നല്ല കമൻസ് ഒക്കെ തരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. ഇനിയും തീർച്ചയായിട്ടും ഈ ആഴ്ചയിലും പുതിയ പുതിയ പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ കേട്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അല്ലേ.
0: അതെ, അതേപോലെ നമുക്ക് ഭവരാൻ സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു കുസൃതി ചോദ്യം അയച്ചിട്ടുണ്ട്.
1: ആണോ?
0: പേരിന്റെ ഒപ്പം പൂവും കൊണ്ട് നടക്കുന്ന ജീവി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ പറയാം, പേരിന്റെ ഒപ്പം പൂവും കൊണ്ട് നടക്കുന്ന ജീവി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ സ്പെയിൻ 3 ഗോൾ അടിച്ചു, 2 എണ്ണം ക്യാൻസലായി. നമ്മൾ നേരത്തെ കളിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടായിരിക്കും. ഞാൻ ഒരു ടീമിനോടും അനുകൂലിക്കുന്നില്ല. ഏത് ടീമാണോ ഫൗളില്ലാതെ നല്ല രീതിയിൽ പാസ് ചെയ്തത് ആ ടീമിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ തണലിൽ ഇത്തിരി നേരം എന്ന പടത്തിലെ ഡിസ്കോ ഡിസ്കോ എന്ന ഗാനം കേൾപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചിത്രാമ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ.
1: ഗുഡ് മോർണിംഗ് ചിത്രാമ. അപ്പൊ ചിത്രാമയെ കാണാൻ വരാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അടുത്ത് തന്നെ ചിത്രാമയ്ക്ക് എന്നെ ഇങ്ങനെ നേരിട്ട് കണ്ട് വർത്താനമൊക്കെ പറയാനുള്ള ഭാഗ്യം ഉണ്ടാകും എന്ന് തന്നെ ഞാൻ ഇപ്പൊ പറയുകയാണ്.
0: ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ.

0: എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. പാറുക്കുട്ടി, ശ്രീകുട്ടി, അപ്പൊ പിന്നെ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ഇട്ടിട്ടുണ്ട്. നാളെ മകന്റെ 37-ാമത് ജന്മദിനമാണ്, നാളെ പ്രോഗ്രാം ഇല്ലല്ലോ, അതിനാൽ ഒരു ഗാനം മകന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു, ചാഞ്ചാടി ആടി ഉറങ്ങൂ എന്ന ഗാനം പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഫൈനൽ കളി മുഴുവൻ കണ്ടു, അതിയായ സങ്കടമായിരുന്നു, ആ സമയത്ത് പ്രീത ടീച്ചർ മനസ്സിലൂടെ കടന്നുപോയി എന്ന് പറയുന്നുണ്ട്.
1: എന്തുവായത്, ഫിഫ വേൾഡ് കപ്പ് കണ്ടപ്പോ എന്നെ ഓർത്തു എന്നൊക്കെ പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട്.
0: ഞാനും കളി കണ്ടപ്പോ ടീച്ചറിനെ ആലോചിച്ചു, പിറ്റേന്ന് പത്രം വായിച്ചപ്പോഴും ടീച്ചറിനെ ആലോചിച്ചു, മെസ്സി കരയുന്ന ഫോട്ടോ കണ്ടപ്പോ. അതെ, അപ്പൊ ടീച്ചർ നമ്മുടെ ചിത്രാമ്മയുടെ മകന്റെ 37-ാമത് ജന്മദിനമെന്ന് പറഞ്ഞിട്ടുണ്ട്, മകന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഹാപ്പി ബർത്ത്ഡേ അല്ലേ. നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ വക നമ്മൾ നല്ലൊരു ജന്മദിനാശംസകൾ നേരുകയാണ്. അപ്പൊ അഡ്വാൻസ് ആണ്, കാരണം നാളെയാണ് ബർത്ത്ഡേ. അതെ, അതേപോലെ തന്നെ നമുക്ക് മൻസൂർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, ഞാൻ മൻസൂർ കൊട്ടുകാട്. പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം അണിയറ പ്രവർത്തകർക്കും നമസ്കാരം. ഇന്നലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഈ പരിപാടികൾ ഓരോ ദിവസവും പോകും തോറും വളരെ ഉഷാറായി കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ അടുത്ത ദിവസം നമ്മുടെ എക്സൈസ് കമ്മീഷണർ അവതരിപ്പിച്ച ആ പരിപാടി രക്ഷിതാക്കൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഹിന്ദി ഗാനം ഇട്ടു തരിക എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകിച്ച് സോങ് സെലക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു ഹിന്ദി പാട്ട് നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി പ്ലേ ചെയ്ത് കൊടുക്കാം അല്ലേ.
0: അതെ, അതേപോലെ തന്നെ അദ്ദേഹം നമ്മുടെ ഓരോ പരിപാടികളെ കുറിച്ചും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടല്ലേ. നമുക്ക് ഇങ്ങനെ ഓരോരോ അഭിപ്രായങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ടീച്ചറിന്റെ ആണെങ്കിലും എല്ലാ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കേൾക്കുമ്പോൾ അതിന് അഭിപ്രായം എല്ലാവരും രേഖപ്പെടുത്തുന്നത് നമുക്ക് കൂടുതൽ കൂടുതൽ ബെറ്റർ ആക്കാൻ നമുക്ക് പറ്റാറുണ്ട്. ഓക്കെ, അതേപോലെ അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. രാജമുഖത്തിലെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റെസിപ്പി പറഞ്ഞതുണ്ടാക്കി, അടിപൊളിയായിരുന്നു. ടീച്ചർ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണോ? പാർവതി ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ടീച്ചർ, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: സുഖമാണ് രാജമുഖത്തില്. അപ്പോൾ കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ഞാനിനി അടുത്ത ദിവസവും വീണ്ടും ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇതുവരെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി കൊണ്ടുവരാം. അപ്പോൾ തീർച്ചയായിട്ടും രാജമുഖത്തിൽ എന്തായാലും ഒരു ട്രൈ ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ ബാക്കിയുള്ളവരും കൂടി ട്രൈ ചെയ്തിട്ട് നമ്മളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അല്ലേ.
0: അതെ, അപ്പൊ ടീച്ചർ നമുക്കിനി വിശേഷങ്ങളിലൊക്കെ പോവാം അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ നിയമം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം, എന്നാലേ എല്ലാവരും ഒന്ന് പേടിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെ നിർത്തി വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. 14-വയസ്സുകാരനായ കുട്ടി സ്കൂട്ടർ ഓടിച്ചതിന് വാഹനത്തിന്റെ രജിസ്ട്രേഡ് ഉടമയായ അമ്മയ്ക്ക് 26,000 രൂപ പിഴ ശിക്ഷ വിധിച്ച് കടക്കൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ ഈ കേസ് നടന്നത് 2023 ഏപ്രിൽ 9-നാണ്. ശിക്ഷ വിധിച്ചത് ഈ അടുത്ത തന്നെയാണ്. അപ്പോൾ വാഹന പരിശോധന നടത്തുമ്പോഴാണ് കുട്ടി വാഹനം ഓടിച്ച് വരുന്നത് കണ്ടതും, അതിൽ കുട്ടിക്ക് 14 വയസ്സാണെന്ന് അറിഞ്ഞതിന് ശേഷം ശിക്ഷ നടപടികളൊക്കെ സ്വീകരിച്ചതും. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നതേ ഉള്ളൂ, നിയമം ഒന്നും കറക്റ്റായിരുന്നില്ല. കാരണം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അതിനൊരു റിപ്ലൈ ഒന്നും നമുക്ക് കിട്ടാറില്ല. കുറേ വർഷം കഴിയണം. ഇതിപ്പോൾ 2023 നടന്ന കാര്യമാണ്, 2026 അതിൻ്റെ കേസിന്റെ ഫൈനലൊക്കെ വന്നു കഴിഞ്ഞത്. ഇപ്പൊ കുട്ടി വണ്ടി ഓടിച്ചു എന്ന് പറയുന്നത് അത് തീർച്ചയായും ഒരു ശിക്ഷാകരമായ ഒരു കാര്യം തന്നെയാണ്. കുട്ടിക്ക് 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളുടെ നിയമപ്രകാരം 18 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് വണ്ടി എടുക്കാനുള്ള അവകാശമില്ല. പക്ഷെ കുട്ടികളായിരിക്കുമ്പോൾ വണ്ടിയൊക്കെ കൊടുക്കാൻ പേരൻസ് ഒക്കെ ഒന്ന് പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ഈ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ അവിടം വരെ പോകാനല്ലേ, പോയിക്കോട്ട്, ഇവിടെ പോലീസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞൊരു കൺസിഡറേഷനൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് വണ്ടി കൊടുക്കുക എന്നുള്ളത്. കടയിൽ പോകാനല്ലേ, 14 വയസ്സായല്ലോ, അവന് വണ്ടി ഓടിക്കാമല്ലോ, അവന് വണ്ടി ഓടിക്കാനൊക്കെ നന്നായിട്ട് അറിയാം എന്നൊക്കെ അമ്മമാര് ഭയങ്കര അഭിമാനത്തോടൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അവർ കുട്ടികളാണ്, എതിരെ വരുന്ന വണ്ടിയും കുട്ടികൾക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വം പറയാനില്ല. അവർ കുട്ടികളാണ്. നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് വണ്ടി ഓടിച്ചാലും എതിരെ വരുന്നവർക്കും പ്രശ്നമുണ്ടാകാം ഇല്ലേ. തീർച്ചയായും ഒരു കുട്ടി വണ്ടി ഓടിച്ചു വന്ന് നമ്മളെ വന്ന് ഇടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാരുണ്ടാവും, പല രീതിയിൽ ജീവിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ വണ്ടി ഇടിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്കാണ് കൂടുതൽ സംഭവിക്കുന്നത് അല്ലേ. ഒരു കൊച്ചു കുട്ടിയെ പിടിച്ച് നമുക്ക് ജയിലിലിടാൻ ഒരിക്കലും പറ്റില്ല. അവന് വണ്ടി കൊടുക്കുന്നവർക്കേ നമുക്ക് ശിക്ഷ എപ്പോഴും നൽകാനായിട്ട് പറ്റുള്ളൂ. ഈ നിയമമൊക്കെ ഒരുപാട് മാറാനുണ്ട്. അതേപോലെ കുട്ടികൾക്ക് വണ്ടി കൊടുക്കാതിരിക്കാനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ കേൾക്കുന്ന കൊച്ചു കുട്ടികൾ, അച്ഛനും അമ്മയും അറിയാതെ ചിലവർ ഈ വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വണ്ടിയുടെ താക്കോലൊക്കെ കട്ടെടുത്തുകൊണ്ടുപോയി ഓടിക്കാറൊക്കെ ഉണ്ട്. മിക്ക കേസുകളും അങ്ങനെയാണ് പിടിക്കപ്പെടുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. 18 വയസ്സ് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനമൊക്കെ ഓടിച്ചു നോക്കാനുള്ള സമയമുണ്ട്.
1: അതെ അതെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പേരൻസ് ആ കാര്യത്തിൽ കുറച്ചുകൂടെ ഒന്ന് വിജിലന്റ് ആവേണ്ടിയിരിക്കുന്നു. കുട്ടികൾക്ക് ഒരു കാരണവശാലും വാഹനം ഓടിക്കാൻ കൊടുക്കരുത് എന്നുള്ള കാര്യം. കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പേരൻസ് വലിയൊരു തുകയൊക്കെ, ഭീമമായ തുകയൊക്കെ പിഴയായിട്ട് അടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക.
0: അതെ, അതേപോലെ കേസ് നമ്മൾ നടത്തേണ്ടി വരും. കാരണം ഇതിപ്പോൾ 2021 കേസ് 2026 വരെ അവർ നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പൊ തന്നെ കുട്ടിക്ക് 17 വയസ്സായിട്ടുണ്ടാവും.
1: അപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്, പിഴ അടച്ചില്ലെങ്കിൽ റോഡിൽ ഇറങ്ങണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ വാഹന ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടും. ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള പിഴ അടയ്ക്കാത്തവർക്ക് ഇനി വാഹന ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾ തടസ്സപ്പെടും. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 1989 പരിഷ്കരിച്ച് ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിലാണ് പുതിയ ചട്ടം കൂടി ചേർത്തിരിക്കുന്നത്. അപ്പം ഇത് വാഹന ഉടമകളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിഴ അടയ്ക്കാത്ത വാഹനങ്ങളെ പരിവാഹൻ പോർട്ടലിൽ നോട്ട് ടു ബി ട്രാൻസാക്റ്റഡ് എന്ന് രേഖപ്പെടുത്താനാണ് പ്രധാന നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതോടെ വാഹനത്തിൻ്റെ പുക പരിശോധന, രജിസ്ട്രേഷൻ പുതുക്കൽ, ഉടമയുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ തുടങ്ങിയ അപേക്ഷകൾ അധികൃതർ പരിഗണിക്കുന്നതല്ല. പിഴ പൂർണ്ണമായും അടച്ചാൽ മാത്രമേ സേവനങ്ങൾ ലഭിക്കൂ. കുടിശ്ശികയുള്ള കാര്യം വാഹന ഉടമയ്ക്ക് ഇമെയിലായിട്ട് അതുപോലെ തന്നെ SMS വഴിയൊക്കെ ലഭിക്കും. അപ്പം പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്ന 6 മാസത്തിനകം ട്രാഫിക് പിഴകൾ തീർപ്പാക്കുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണമെന്നും കരട് നിർദ്ദേശിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പിഴയൊക്കെ ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മാത്രമേ ഇനി നമുക്ക് ഇതൊക്കെ പുതുക്കി കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കാര്യം ഒരു എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. വാഹന ഉടമകൾ ഇപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും വാഹനം ഉള്ളവരാണ്. എല്ലാ വീട്ടിലും ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുള്ള വീടുകളാണ് ഇപ്പോഴത്തെ വീടുകളെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഓർക്കുക. അതുപോലെ തന്നെ നേരത്തെ പാർവതി പറഞ്ഞതുപോലെ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് വാഹനം ഓടിക്കാനൊരു ഭയങ്കര ആവേശമാണ്. അപ്പോൾ അവർക്ക് ആ ഒരു പ്രായപൂർത്തിയാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു കാരണവശാലും അവർക്ക് വണ്ടി കൊടുത്ത് വിടരുത്. കൊടുത്തു കഴിഞ്ഞ് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇതുപോലെ പേരൻസ് പിഴ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യവും കൂടി എല്ലാവരും.
0: അതേപോലെ പേരൻസിൻ്റെ ലൈസൻസ് ആരുടെ പേരിലാണോ വണ്ടി ഇരിക്കുന്നത് ആ ലൈസൻസ് കട്ട് ചെയ്യാനുള്ള നിയമമൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ തന്നെ AI ഒക്കെ നമുക്ക് കുറച്ച് നാളത്തേക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇനി മുതൽ AI ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ടായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുക, ഹെൽമെറ്റ് ധരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, എല്ലാവരും ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക, അല്ലെങ്കിൽ ഇത് കണക്ക് പിഴ വരും. ഈ പിഴ വരുന്ന വണ്ടികൾ നമുക്ക് മിക്കവരും ഇപ്പോൾ അടയ്ക്കാതെ അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നാണ് ടീച്ചർ പറഞ്ഞത്. അതൊക്കെ ചെയ്ത് പാലിച്ചുകൊണ്ട് മാത്രം റോഡിലേക്ക് ഇറങ്ങുക. ടീച്ചർ
1: കംഫർട്ടബിൾ ആയിട്ട് വണ്ടി ഓടിക്കുക അല്ലേ?
0: അതെ.
1: അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് വീണ്ടും ഒരു ബ്രേക്കിന്റെ സമയമായിരിക്കുകയാണ്. സോ കീപ് ലിസണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: അഭി നജാ

0: ആഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം പാർവതി പ്രസാദ്, ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ശ്രീലക്ഷ്മിയും. അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്തു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടേ ആ ഒരു വാഹനം ഓടിക്കുന്നതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പാർവതി നമ്മൾ റോഡിലൂടെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വാഹനം ഓടിച്ചു വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾ ഓടിക്കുന്ന വാഹനത്തിലിരിക്കുമ്പോഴൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ റോഡിൽ ഇത്രയും അപകടങ്ങളൊക്കെ നടക്കുന്നുള്ളല്ലോ എന്ന് തോന്നാറുണ്ട്. അത്രയ്ക്കാണ് ആൾക്കാരുടെ ഒരു കെയർലെസ്നെസ് ഒക്കെ നമ്മൾ കാണുന്നത് അല്ലേ. എല്ലാവർക്കും ധൃതിയാണ്, ഞാനങ്ങ് മുമ്പേ പോട്ടെ, ഞാനങ്ങ് മുമ്പേ പോട്ടെ. അതുപോലെ തന്നെ ഈ ഒരു ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ മുന്നിൽ ഒരു വലിയ വാഹനമാണ് പോകുന്നതെങ്കിൽ നമുക്ക് അപ്പുറത്തുനിന്ന് വരുന്ന വാഹനത്തിനെ പറ്റി ഒരു അറിവ് ഒരു ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മൾ നന്നായിട്ട് ഒന്ന് വളഞ്ഞ് വരുമ്പോൾ മാത്രമേ അപ്പുറത്തുനിന്ന് വരുന്ന വാഹനത്തെ കാണാൻ പറ്റൂ. ചിലപ്പോൾ ആ വാഹനം നല്ല സ്പീഡിലായിരിക്കും വരുന്നത്, അപ്പോൾ അവരുടെ കൺട്രോളും ഇല്ല, നമ്മൾ ഇങ്ങനെ കയറി ചെല്ലുകയും ചെയ്യും. അതുപോലെ ഈ പോക്കറ്റ് റോഡുകളിൽ നിന്നും മെയിൻ റോഡുകളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന വാഹന അപകടങ്ങൾ ഒരുപാടാണ്, വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ എല്ലാവരും അവരവരുടെ ഈ ഒരു ധൃതി ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. അതുമല്ല ഇപ്പോൾ പുതുതായിട്ടൊക്കെ വാഹനം ഓടിക്കാനായിട്ട് പഠിച്ചിട്ട് പിന്നെ വളരെ നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ അല്ലേ. ഇപ്പോൾ കാറൊക്കെ ഓടിക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ ബൈക്കൊക്കെ സ്കൂട്ടറൊക്കെ ഓടിക്കാൻ പഠിച്ചിട്ട് നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും വാഹനം ഓടിക്കുമ്പം ഏറ്റവും നമുക്ക് കംഫർട്ടബിളായിട്ട് നമ്മൾ പോകുന്നത് നമ്മൾ ആ ഒരു സ്പീഡ് ലിമിറ്റിൽ പോകുമ്പോഴാണ്. അമിതമായ സ്പീഡ് എടുക്കുമ്പം തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ നമ്മുടെ കെയർലെസ്നെസ്സും പിന്നെ ഉറങ്ങിപ്പോകുന്നതും ഒക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ സ്പീഡൊന്ന് ഇച്ചിരി കുറച്ച് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഒരു വാഹനം ഓടിക്കുന്ന ഒരാളിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പം പലപ്പോഴും നമ്മളിങ്ങനെ ധൃതിയാണ്, ഒരു പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു നാല് റോഡുകളൊക്കെ വന്ന് ചേരുന്ന ഒരു സ്ഥലത്ത് ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് സമാധാനപ്പെട്ട് മറ്റവരൊന്ന് പൊയ്ക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ വലിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വലിയ പിഴയൊക്കെയാണ് ഇനി അങ്ങോട്ട് ആൾക്കാരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി എല്ലാവരും വാഹനം ഓടിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിൽ വെക്കണം എന്നൊരു റിക്വസ്റ്റിംഗ് കൂടി നമ്മൾ ചെയ്യുകയാണ് അല്ലേ.
2: എനിക്ക് തോന്നുന്നു ടീച്ചർ സമയത്തിന് ഇറങ്ങുന്നതിന്റെ പ്രശ്നമായിരിക്കാം. രാവിലെ എല്ലാവരും ആ ഒരു സമയം എന്റെ വണ്ടി ഉണ്ടല്ലോ, അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങ് ഒഴിച്ചു പോയാൽ എനിക്ക് ആ സമയത്തിന് അങ്ങ് എത്തിയാൽ മതി എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ അതിന് മുന്നേ സ്കൂളിൽ പോകുന്ന ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കോളേജിലോ കുട്ടികൾ വരുന്ന സമയമായിരിക്കാം, ബസ് ഒക്കെ വരുന്ന സമയമാണ്. അപ്പൊ നമ്മളൊന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ വളരെ സാവധാനത്തിൽ ഒരു സൈഡിൽ കൂടെ വണ്ടി ഓടിച്ച് നമുക്ക് എത്തേണ്ട അടുത്ത് അങ്ങ് എത്താം. ഈ സ്പീഡിന് പോകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ. നമ്മൾ നിയമം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, നമുക്ക് പെട്ടെന്ന് എത്തണം എന്നുള്ളൊരു ടെൻഷൻ, ഇതെല്ലാം കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വണ്ടി ഓടിച്ച് അങ്ങ് എത്തുക എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. അപ്പോൾ

0: സമയം കുറച്ചും കൂടി ഒന്ന് നേരത്തെയൊക്കെ ഒന്ന് ഇറങ്ങുക.
1: അതെ അതെ, നേരത്തെ ഇറങ്ങാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇൻകേസ് നമുക്ക് അന്ന് നമ്മളൊരിച്ചിരി താമസിച്ച് പോയാലും, ഇപ്പം നമ്മൾ ജോലിക്ക് ആണ് പോകുന്നതെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് നമ്മളൊന്ന് ലേറ്റായി പോയി എന്നൊന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസ് വാങ്ങിക്കാനായിട്ട് നോക്കുക. അല്ലാതെ നമ്മൾ റോഡിൽ കിടന്ന് സ്പീഡ് കൂട്ടി അല്ല നമ്മുടെ ജീവൻ അപകടത്തിലാക്കാനായിട്ട് ആരും ശ്രമിക്കാതിരിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ്. കാരണം ഒരു നിമിഷത്തെ ഒരു മിസ് കാൽക്കുലേഷൻ തന്നെയാണ് പലപ്പോഴും വലിയ വലിയ അപകടങ്ങളിലേക്കൊക്കെ പോകുന്നത്.

0: ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ പേര് എന്താണെന്നാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് നമുക്ക് ആൻസർ അയച്ചിട്ടുണ്ട് അല്ലേ.
1: അതെ, അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, അതൊക്കെ നോക്കാം. സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ടീച്ചർ ആയിരുന്നു ഞാൻ താമസിച്ചു പോയി എന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടി ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ട്.
0: പാവ സനോജ്, വേറെ എവിടെയോ ആയിരുന്നു അല്ലേ. ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സനോജ് ആദ്യം മുതലേ റേഡിയോ കേൾക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നല്ല കുട്ടികളൊക്കെ അല്ലേ. കുഴപ്പമില്ല സനോജ്, സാരയില്ല, ഇപ്പോഴെങ്കിലും വന്നല്ലോ അല്ലേ. അപ്പൊ അതുകൊണ്ട് സനോജിന് നല്ലൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നു. അതുപോലെ തന്നെ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആശംസിക്കുകയാണ് അപ്പോ അടുത്ത ദിവസം തൊട്ട് കുട്ടി നേരത്തെ വരണം കേട്ടോ.
1: അതുകൂടാതെ ഒരു ഹാർട്ടും രണ്ട് റോസാപ്പൂവും തന്നിട്ടുണ്ട്. അപ്പൊ ഹാർട്ട് ആരാണോ അതൊക്കെ എടുക്കുക. റോസാപ്പൂ എന്തായാലും എനിക്ക് ശ്രീലക്ഷ്മിക്കും. അതെ, റോസാപ്പൂ എനിക്ക് ശ്രീലക്ഷ്മിക്കും ആയിരിക്കും എന്നാ തോന്നുന്നത്.
0: നിങ്ങൾക്ക് റോസാപ്പൂ തരേണ്ടുള്ള പ്രായമാണ്, അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്ക് റോസാപ്പൂ തന്നിരിക്കുന്നു, ഹാർട്ട് എനിക്കും തന്നിരിക്കുന്നു.
1: അതേപോലെ നമ്മുടെ ബാബുരാൻ സാറ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, പേരിനൊപ്പം പൂവം കൊണ്ട് നടക്കുന്ന ജീവി, പേരിന്റെ ഒപ്പം പൂവം കൊണ്ട് നടക്കുന്ന ജീവി ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനുള്ള ആൻസറും തന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ആൻസർ പറയേണ്ട സമയമായിട്ടുണ്ട് അല്ലേ. 11:28 അപ്പൊ അതിന് പറഞ്ഞിരിക്കുന്ന ആൻസർ പൂമ്പാറ്റ എന്നായിരുന്നു.
0: നല്ല ഉത്തരം അല്ലേ.
1: അതെ, പൂമ്പാറ്റ നല്ല ഇതാണ്. അതേപോലെ വനജ മെസ്സേജ് അയച്ചിട്ടുണ്ട്, വനജ തിരുമല വരം, ടീച്ചറെ എന്നോടാണ് ആദ്യം വരാമെന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത്.
0: തീർച്ചയായിട്ടും വനജ തിരുമുല്ലവാരത്തിനെ കാണാനായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ഈ പറഞ്ഞതുപോലെ നമ്മൾ ചെല്ലാൻ ചെല്ലാന്ന് പറയുന്നതല്ലാതെ ഇതുവരെ കാണാൻ ചെന്നിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധം എനിക്കുമുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ഉടൻ തന്നെ നമുക്കറിയാം എന്താ, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം കാണാൻ വരുന്നതായിരിക്കും. ഇത് വെറും വാക്കല്ല, തീർച്ചയായിട്ടും വന്നിരിക്കും.
1: അതെ ടീച്ചർ, നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുക്കാം.
0: തീർച്ചയായിട്ടും നമ്മുടെ ചോദ്യം ഇന്ന് നമ്മളൊരു കുസൃതി ചോദ്യം ആയിരുന്നില്ല, ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയും കൂടെ കൊണ്ട് നമ്മൾ ഇന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ലോകത്തെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ പേരെന്താണ് എന്നാണ്. അപ്പം ഉത്തരം പറഞ്ഞോളൂ.
1: യെസ്.
0: അപ്പം നമ്മുടെ ആൻസേഴ്സ് അയച്ചിട്ടുള്ളവരുടെ പേര് പറഞ്ഞോളൂ. നമ്മൾ ഇന്ന് ഒരുപാട് പേര് നമുക്ക് ആൻസർ അയച്ചിട്ടുണ്ടല്ലോ.
1: അതെ, ഇന്ന് ഒരുപാട് പേര് നമുക്ക് ആൻസർ അയച്ചിട്ടുണ്ട്. ആ ആൻസർ പറഞ്ഞ അവരൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ശേഷം നമുക്ക് ഉത്തരം കൊടുക്കാം അല്ലേ. നമുക്ക് സരസ്വതി അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മൻസൂർ കറക്റ്റ് ആൻസർ ആണ് അയച്ചത്, വനജ തിരുമല്ലവാരം കറക്റ്റ് ആൻസർ ആണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്, ചിത്രാമ്മ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, രാജമുഖത്തല കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്, റഷീദ കുരിപ്പുഴ കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്, റീജ കറക്റ്റ് ആൻസർ ആണ്
0: അയച്ചിരിക്കുന്നത് ആൻസറും കൂടി വായിച്ചോളൂ.
1: അതോടൊപ്പം ടീച്ചർ, നമ്മുടെ മൻസൂർ കുട്ടികള് ഒരു നമ്മുടെ കുസൃതി ചോദ്യം ചോദിച്ചായിരുന്നല്ലോ ബാബുരാൻ സാർ, അതിന്റെ ആൻസറും തന്നിട്ടുണ്ടായിരുന്നു. പൂമ്പാറ്റ എന്ന് തന്നെയായിരുന്നു ആ ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഉത്തരം നമുക്ക് ലൂയിസ് ജോയ് ബ്രൗൺ എന്നാണ് ആൻസറിന്റെ
0: ചേട്ടാ. അത് തന്നെയാണ് ഉത്തരം. ലൂയിസ് ബ്രൗൺ ആണ് ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു. അപ്പൊ ഒരുപാട് പേര് ഇന്ന് നമുക്ക് ഉത്തരം അയച്ചിട്ടുണ്ട്.
1: അതെ, അതേപോലെ ഉണ്ണി, നമ്മുടെ ഉണ്ണി ഗുഡ് മോർണിംഗും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ പൂമ്പാറ്റ എന്ന ആൻസറും പറഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് ആ കുസൃതി ചോദ്യം ഇഷ്ടപ്പെട്ടു. അതേപോലെ ഇന്നത്തെ നമ്മുടെ ജി കെ ക്വസ്റ്റ്യനും സൂപ്പർ ആയിരുന്നു അല്ലേ.
0: അതെ അതെ,
1: എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റി.
0: അപ്പം ഇന്ന് നമ്മള് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ദിവസമായിരുന്നു. അതുപോലെ തന്നെ പത്രത്തിൽ തന്നെ നമുക്ക് ഒരുപാട് വാർത്തകൾ, അതിൽ ചിലത് മാത്രമേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനും ഇന്ന് ഒരുപാട് പേര് നമുക്ക് ആൻസേഴ്സ് ഒക്കെ തന്ന് നമ്മളുമായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തൊക്കെ നിന്നു അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ബാബുരാൻ സാറിൻ്റെ ക്വസ്റ്റ്യൻ്റെയും ഉത്തരം അല്ലേ, പൂമ്പാറ്റ എന്നുള്ള ഉത്തരവും കുറച്ച് പേരൊക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം ഇന്ന് ധന്യമാക്കാനായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി പറയുന്നു അല്ലേ.
1: അതെ, ഇപ്പൊ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയില്ല, അപ്പൊ നമ്മളോട് ഇപ്പൊ തന്നെ സനോജ് പറഞ്ഞു മെസ്സേജ് അയക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റിയില്ല, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും എല്ലാം ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട, 4 മണിക്ക് നമ്മുടെ ആതിര മ്യൂസിക് ബീറ്റ്സുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മ്യൂസിക് ബീറ്റ്സ് ഒക്കെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൽബം സോങ്സ് ഒക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പാട്ടൊക്കെ റെഡിയാക്കി ആതിര വരുന്നതായിരിക്കും.
0: അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു അറിയിപ്പും കൂടിയുണ്ട്. നമ്മുടെ ഫൈൻ ആർട്സ് സൊസൈറ്റി കൊല്ലം ഇന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. നമ്മുടെ കലാകിലുക്കവും നന്മ പ്രഭാവവും കൊണ്ട് കെ രവീന്ദ്രനാഥൻ നായർ എന്ന രവി മുതലാളി സമൂഹ മനസ്സിൽ ഒരു ഇതിഹാസമായ വ്യക്തിയാണ്. അപ്പം വാണിജ്യ സിനിമകളൊക്കെ കുടികുത്തി വാഴുന്ന കാലത്ത് കലാമൂല്യമുള്ള സമാന്തര സിനിമകൾ ഒരുക്കി മലയാള സിനിമയുടെ പ്രശസ്തി ആഗോളതലത്തിൽ എത്തിച്ച വ്യക്തിയായിരുന്നു. അപ്പം ഈ ലോകത്ത് നിന്ന് അരങ്ങൊഴിയും വരെ നൂറ്റാണ്ടിലേറെ കൊല്ലം ഫാസിൻ്റെ അനിഷേധ്യനായ പ്രസിഡന്റായിരുന്നു അദ്ദേഹം, രവി മുതലാളി. അപ്പം കൊല്ലം ഫാസിൽ നിരവധി കലാവിരുന്നുകൾ ഒരുക്കി അദ്ദേഹം വിസ്മയങ്ങളൊക്കെ സൃഷ്ടിച്ചൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തെ 25 ജൂലൈ ശനിയാഴ്ച അദ്ദേഹം

0: ദേവനെ സ്മരിക്കുന്നു. ഇന്ന് കൊല്ലം ഫൈൻ ആർട്സ് ഓഡിറ്റോറിയത്തിൽ, ഫൈൻ ആർട്സ് ഓഡിറ്റോറിയം എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ഉപാസന ഹോസ്പിറ്റലിന്റെ സമീപമാണ് ഫൈൻ ആർട്സ് ഓഡിറ്റോറിയം. അവിടെ വെച്ചിട്ടാണ് ഇന്ന് പരിപാടി നടക്കുന്നത്. അപ്പം കെ രവീന്ദ്രനാഥൻ നായർ മൂന്നാമത് ചരമവാർഷിക അനുസ്മരണവും അതുപോലെ തന്നെ അച്ചാണി രവി ചലച്ചിത്ര അവാർഡ് 2026 ഇന്ന് നടക്കും. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നേടിയ സംവിധായകൻ ശ്രീ സത്യൻ അന്തിക്കാടിനാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം സാംസ്കാരിക മന്ത്രി ശ്രീ പി സി വിഷ്ണുനാഥാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. അപ്പം ഫാസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ പ്രതാപ് ആർ നായർ അധ്യക്ഷനായിരിക്കും. ഫാസ് സെക്രട്ടറി പ്രദീപ് ആശ്രാമം. പ്രദീപ് ആശ്രാമം നമ്മുടെ റേഡിയോ സാന്ത്വനം കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹമൊക്കെ ഉണ്ടാവും ഈ ചടങ്ങിൽ. അപ്പം ഈ ഒരു ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് അദ്ദേഹം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ കേട്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചടങ്ങിലേക്ക് വളരെ ആദരപൂർവ്വം അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു പരിപാടി ഒരു വൻ വിജയമായിട്ട് തീരട്ടെ അല്ലേ. അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് തന്നെയാണ് ഈ ഒരു അവാർഡ് ഇന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവിധ ആശംസകളും നമ്മൾ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ആശംസകളും അറിയിക്കുകയാണ്.
1: അതെ, എല്ലാ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് പാട്ട് ചോദിച്ചവർക്കൊക്കെ പാട്ടൊക്കെ നിങ്ങളുടെ പാട്ടൊക്കെ പുറക്കെ പുറക്കെ വരുന്നുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ നമുക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്.
0: അതെ അതെ. അപ്പോൾ ഇന്ന് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇത്തിരി നേരം ഒത്തിരി കാര്യം ഞാൻ പ്രീത, എന്നോടൊപ്പം
1: പാർവതി.
2: அடிச்சா தாங்க மாட்டேன், நாலு மாசம் தூங்க மாட்டேன், மோதி பாரு வீடு போய் சேர மாட்டேன். அடிச்சா தாங்க மாட்டேன்.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
4: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES തന്നെ.
3: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട്
1: 9447607603 9400708900 9447560336. MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് കുട്ടികളിൽ ഉണ്ടാകുന്ന വൃക്കരോഗങ്ങളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം കൊല്ലം ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ കൺസൾട്ടന്റ് പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ മഞ്ജുഷ എ ആണുള്ളത്. ഡോക്ടർ, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
6: താങ്ക് യു.
5: ഡോക്ടർ, സാധാരണ ഈ കുട്ടികളിൽ കിഡ്നി ഫെയിലർ ഉണ്ടാവാറുണ്ടോ?
6: കിഡ്നി ഫെയിലർ കാണാറുണ്ട്.
5: അതുണ്ടാവുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
6: ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം കൊണ്ട് തന്നെ ഉണ്ടാവുക. ഈ ജന്മനാലുള്ള രോഗങ്ങൾ, എന്താ പറയുക, സ്ട്രക്ചറൽ കിഡ്നി, ചിലപ്പം കിഡ്നി ചെറുതായിരിക്കും, കിഡ്നി ഉണ്ടായി വന്നത് നല്ലതായിട്ടായിരിക്കത്തില്ല, ഡാമേജ്ഡ് കിഡ്നി ആയിരിക്കാം ജന്മനാ തന്നെ. സിസ്റ്റുകൾ കൊണ്ടുവരാം. അതുപോലെ വലുതാവുമ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ ഈ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്, അതായത് ഇപ്പോൾ IgA നെഫ്രോപ്പതി അല്ലെങ്കിൽ ആൽപോർട്ട് സിൻഡ്രോം, അങ്ങനെയുള്ള ഈ യൂറിനിക്കുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ ബ്ലഡ് പോകുന്ന അവസ്ഥകൾ, പിന്നെ ചില നെഫ്രോട്ടിക് സിൻഡ്രോം, ചികിത്സയോട് പ്രതികരിക്കാത്ത നെഫ്രോട്ടിക് സിൻഡ്രോമുകളുണ്ട്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുമുണ്ട് കിഡ്നി ഫെയിലർ വരാം. പിന്നെ ചില എഗെയിൻ ഒരുപാട് ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് രോഗങ്ങളുണ്ട് കിഡ്നിയെ ബാധിക്കുന്ന, അതെല്ലാം ഫൈനലി ഒരു കിഡ്നി ഫെയിലറിലോട്ട് വരാം.
5: സാധാരണഗതി കിഡ്നി ഫെയിലറിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്?
6: കിഡ്നി ഫെയിലറിന്റെ ലക്ഷണങ്ങൾ കുട്ടിക്കാലത്ത് ശരിക്കും ഏറ്റവും ആദ്യം ബാധിക്കുന്നത് കിഡ്നി ഗ്രോത്ത്, കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനെ ബാധിക്കാം. അതായത് വെയിറ്റ് വെക്കില്ല, ഹൈറ്റ് വെക്കില്ല. പിന്നെ വേറെ ലക്ഷണം എന്ന് വെച്ചാൽ രക്തക്കുറവ്, അനീമിയ. നമ്മൾ അയൺ കൊടുത്താലും ചികിത്സിച്ചാലും സുഖമാവാത്ത പോലെയുള്ള അനീമിയ. ചില കുഞ്ഞുങ്ങളിൽ കൈകാലുകളിൽ ഡിഫോർമിറ്റീസ് വരാം, റിക്കറ്റ്സ് എന്ന് പറയും, കാലൊക്കെ വളഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന. അത് അതിന്റെ കൂടെ കിഡ്നി ഫെയിലർ ഉണ്ടെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങൾ വരാം. പിന്നെ നമ്മൾ എന്താ പറയാ, ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും BP കൂടുതലായിരിക്കാം. പിന്നെ ഉള്ളത് എന്താ പറയാ, നല്ല ഒരുപാട് പ്രോഗ്രസ് ചെയ്ത കിഡ്നി ഫെയിലർ ആണെന്നുണ്ടെങ്കിൽ നീര് വരാം, നീരായിട്ടായിരിക്കാം പ്രസന്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കൂടുതലും കിഡ്നി ഫെയിലറിന്റെ ലക്ഷണങ്ങൾ. ചിലപ്പം പെട്ടെന്നൊരു കിഡ്നി ഫെയിലർ പെട്ടെന്ന് വരുന്ന, പെട്ടെന്നൊരു ഡിറ്റീറിയേഷൻ വരുന്നവരിലൊക്കെ ചിലപ്പം നീര് ഒരുപാട് കൂടി ശ്വാസം മുട്ടലൊക്കെ ആയിട്ട്, ലങ്സിലൊക്കെ ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യും.
5: എന്തുതരം ചികിത്സയാണ് ഇതിനു വേണ്ടി സാധാരണ ചെയ്യുന്നത്?
6: ശരിക്കും നമ്മുടെ ബോഡിയിലെ എല്ലാ നല്ല രീതിയിൽ പോകാൻ സഹായിക്കുന്ന അവയവമാണ് കിഡ്നി. അതുകൊണ്ട് കിഡ്നി ഫെയിലർ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള താളം തെറ്റും. അപ്പം നമ്മൾ കിഡ്നി ഫെയിലറിന്റെ ലക്ഷണങ്ങൾ അനുസരിച്ച് നമ്മൾ ചികിത്സിക്കും. ഇപ്പം അനീമിയ ഉണ്ടെങ്കിൽ അനീമിയയുടെ ചികിത്സ, ആദ്യം നമ്മൾ അയൺ സപ്ലിമെന്റേഷൻ ചെയ്യും. അതിൻ്റെ കൂടെ അയൺ സപ്ലിമെന്റേഷൻ ചെയ്തിട്ടും ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചെക്ഷൻസ്, എരിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞ ഇഞ്ചെക്ഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗമുള്ള കുഞ്ഞുങ്ങളിൽ നമ്മുടെ ബോണുകളെല്ലാം വീക്കായിരിക്കും, കിഡ്നി മിനറൽ ബോൺ ഡിസീസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ചികിത്സയായിട്ട് കാൽഷ്യം സപ്ലിമെന്റേഷൻ ചെയ്യേണ്ടി വരാം. ഫോസ്ഫറസിൻ്റെ അളവ് കൂടുമ്പോൾ ഫോസ്ഫറസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫോസ്ഫറസ് ബൈൻഡേഴ്സ് കൊടുക്കേണ്ടി വരാം. പിന്നെ വൈറ്റമിൻ ഡി, ഇതുപോലെ വൈറ്റമിൻ ഡി ആക്റ്റീവ് വൈറ്റമിൻ ഡി ആവുന്നത് കിഡ്നിയിലാണ്. അപ്പോൾ കിഡ്നി ഫെയിലർ വരുമ്പം ആക്റ്റീവ് വൈറ്റമിൻ ഡി ആവത്തില്ല. അപ്പം അതിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ബി പി ഉണ്ടെങ്കിൽ ബി പിയുടെ മരുന്ന് കൊടുക്കേണ്ടി വരും. നീരുണ്ടെങ്കിൽ നീര് കുറയാനുള്ള മരുന്ന് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ബോഡിയിൽ അതിന് ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ മരുന്നുകളൊക്കെ വെച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഒരു കിഡ്നി ഫെയിലറിൻ്റെ സ്റ്റേജസ് ഉണ്ട്, സ്റ്റേജ് 1 to 5. 5 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ വളരെ മോശമായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മരുന്നുകൾ വെച്ച് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ കുട്ടികളിൽ കിഡ്നി ഫെയിലർ ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രശ്നം അവരുടെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും, അവരുടെ എനർജി ലെവൽസിനെ അഫക്റ്റ് ചെയ്യും. അപ്പം നോർമൽ ലൈഫ് നമുക്ക് പാടായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും മരുന്ന് കൊടുത്തിട്ടും ബെറ്റർ ആവും, മീൻസ് നമുക്കൊരു നോർമൽ ലൈഫിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആ സമയത്താണ് നമ്മൾ കിഡ്നി റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ കിഡ്നിയുടെ ഫംഗ്ഷന് പകരമുള്ള ട്രീറ്റ്മെന്റ്, അതാണ് ഡയാലിസിസ്. ആ ഡയാലിസിസ് ആണെങ്കിൽ നമ്മൾ പറയാം ഡയാലിസിസ് ഒരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ്. ആ പാലം അപ്പുറത്തെ സൈഡിൽ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് നമ്മുടെ ലക്ഷ്യം. കാരണം ഡയാലിസിസ് വെച്ച് മാത്രം നമുക്ക് നോർമൽ
0: സർവൈവ് ചെയ്യാൻ
6: പാടാണ്. കാരണം ഡയാലിസിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും അത് ലോങ് ടേമിൽ പോകുമ്പോൾ. അപ്പം ഡയാലിസിസ് നമ്മൾ അഗെയിൻ അത് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ്. ആ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്രയും വേഗം ഒരു വൃക്ക ഡോണറിനെ കണ്ടുപിടിച്ച് മാറ്റി വെക്കാനുള്ള കിഡ്നി മാറ്റി വെക്കാനുള്ള ഒരു സാഹചര്യത്തിലോട്ട് അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ലക്ഷ്യം. കിഡ്നി മാറ്റി വെക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ലൈഫിലോട്ട് കുഞ്ഞ് തിരിച്ചു പോകും എന്നുള്ളതുകൊണ്ട്.
0: കുട്ടികളിൽ ഡയാലിസിസ് പലതരത്തിലുണ്ടല്ലേ?
6: ഡയാലിസിസ് കുട്ടികളിലും രണ്ട് തരത്തിലാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ബ്ലഡിൽ ഉള്ള ഡയാലിസിസ്, ഹീമോ ഡയാലിസിസ്. രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് വെച്ചാൽ വയറ്റില് വയറ്റിനകത്ത് ഡയാലിസിസ് ഫ്ലൂയിഡ് ഇട്ടിട്ട് അത് നമ്മുടെ ബോഡി തന്നെ ഡയലൈസ് ചെയ്യും. നമ്മുടെ രക്തം തന്നെ തനിയെ തന്നെ ആ ഡയാലിസിസ് ഫ്ലൂയിഡുമായിട്ട് ചേർന്ന് നമ്മുടെ ബ്ലഡ് ക്ലീനായി ആ എന്താ വേസ്റ്റ് ഉള്ള ഫ്ലൂയിഡിന് നമ്മൾ വെളിയിൽ കളയും. പിന്നെ അടുത്ത സൈക്കിളിൽ പുതിയ ഡയാലിസിസ് ഫ്ലൂയിഡ് ബ്ലഡ് വയറ്റിലിട്ടിട്ട് ചെയ്യും. അതിൻ്റെ പെരിറ്റോണിയൽ ഡയാലിസിസ്. പിന്നെയുള്ളത് ഹീമോ ഡയാലിസിസ്. ഹീമോ ഡയാലിസിസ് നമ്മൾ ബ്ലഡ് ലൈൻസിൽ കൂടി ചെയ്യുന്നതാണ്. അത് കുട്ടികളെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്, പക്ഷേ ചെയ്യാറുണ്ട്.
0: ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ ബി പി, അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്ന അവസ്ഥ, അതെങ്ങനെയാണ്?
6: കുട്ടികളിലും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. ആൾക്കാരൊക്കെ ചോദിക്കും ഹൈപ്പർ ടെൻഷൻ എങ്ങനെയാണ് കുട്ടികളെ വരുന്നത്. ശരിക്കും കുട്ടികളിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ളൊരു ഒരു കാരണം വൃക്കരോഗങ്ങളാണ്. ചിലപ്പം ബി പി ഒരു റുട്ടീൻ ഒരു ഒ പി വന്നിട്ട് നമ്മളൊരു ബി പി ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ബി പി കൂടുതലാണ്. അപ്പം ആ ബി പി എന്തുകൊണ്ടാണ് കൂടുതലെന്ന് അന്വേഷിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മുടെ അണ്ടർലൈയിങ് കിഡ്നി പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. അപ്പം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, അതിലൊരു മെയിൻ കാരണം വൃക്കരോഗങ്ങളാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്, വിശ്വസിക്കാൻ വയ്യ, പക്ഷെ എന്നാലും കൊച്ചുകുട്ടികളിൽ തന്നെ വേറെ കാരണങ്ങളൊന്നുമില്ല ഈ ബി എന്താ പറയുക പ്രായമുള്ള ആൾക്കാരെ കാണുന്ന പോലെ ബി പി ഇപ്പം കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ഒബിസിറ്റി, അമിതവണ്ണം, ഒരുപാട് ഈ ഇതുപോലെ ആഹാര രീതികൾ, ഒരുപാട് ഉപ്പുള്ള ആഹാര രീതി, എക്സസൈസ് ഇല്ലായ്മ, വ്യായാമം ഇല്ലായ്മ, അമിതവണ്ണം, ഇത്രയുള്ള കുട്ടികളിൽ വളരെ നേരത്തെ തന്നെ ഒരു 15-16 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ ഹൈപ്പർ ടെൻഷൻ കാണുന്നുണ്ട്. പിന്നെ അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ചില ഹോർമോൺ പ്രശ്നങ്ങൾ കാരണവും നമ്മൾ ഹൈപ്പർ ടെൻഷൻ കാണാറുണ്ട്. ഇപ്പൊ കുട്ടികളുടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, നമ്മൾ ശരിക്കും വല്ലപ്പോഴും ഒരിക്കലെങ്കിലും കുഞ്ഞുങ്ങളുടെ ബി പി ചെക്ക് ചെയ്ത് നോക്കണം.
0: ഈ കുട്ടികളുണ്ടാകുന്ന ഹൈ ബി പിക്ക് നമ്മൾ സാധാരണ എന്ത് തരം മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്?
6: ഹൈപ്പർ ടെൻഷൻ നമ്മൾ ആദ്യം നമ്മൾ എന്തുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അതിപ്പം വൃക്കരോഗങ്ങൾ കൊണ്ടാണോ ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്, അതിനുള്ള ഇവാലുവേഷൻ ബ്ലഡിലും യൂറിനിലും അൾട്രാസൗണ്ട് സ്കാനും ഒക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാം. ചില കുഞ്ഞുങ്ങളിൽ ഈവൻ രക്തക്കുഴലുകളുണ്ടാവും, ചില രക്തക്കുഴലുകളുണ്ടാകുന്ന ചുരുക്കം സ്റ്റീനോസിസ്, റീനൽ ആർട്ടറി സ്റ്റീനോസിസ്, അത് കുട്ടികളെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചുരുക്കം കൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പം കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പം എല്ലാ കിഡ്നി പ്രശ്നങ്ങളോ വേറെ അവയവങ്ങളിലോ ഹോർമോണിലോ ഒന്നും ഒരു പ്രശ്നം ഇല്ലാത്ത കുട്ടിക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതായത് കാരണങ്ങളൊന്നും ഇല്ല. വലിയ ആൾക്കാരിൽ കാണുന്ന പോലെയുള്ള ഒരു തരത്തിലുള്ള ഹൈപ്പർ ടെൻഷൻ. അപ്പൊ ഹൈപ്പർ ടെൻഷൻ കാണുവാണ് വേറെ കാരണങ്ങളൊന്നും ഇല്ല. കാരണങ്ങൾ ഉണ്ടെങ്കിൽ കാരണത്തിന് ചികിത്സിക്കും. കാരണങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചിലപ്പോൾ ഇതിനെ ലൈഫ് ലോങ് കുറെ കാലത്തേക്ക് ആന്റി ഹൈപ്പർ ടെൻസി മരുന്നുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ആന്റി ഹൈപ്പർ ടെൻസി മരുന്നല്ല ഫസ്റ്റ് ട്രീറ്റ്മെന്റ്. വണ്ണം കാരണമുള്ള വണ്ണം അമിത വണ്ണം കാരണമുള്ള ബി പി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് വെയിറ്റ് കുറയ്ക്കാനുള്ളതാണ്. വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ കാലറീസ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും 3 മന്ത്സ് 6 മന്ത്സ്. അപ്പൊ അതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മരുന്ന് ആവശ്യം വരാത്തൊരു സാഹചര്യത്തിലോട്ട് പോകും. പക്ഷേ ചിലപ്പോൾ ലോങ് ടേമിൽ അത് പാടായിട്ട് വരുമ്പം മരുന്ന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും.
0: വൃക്കരോഗങ്ങൾ നമുക്ക് എങ്ങനെ തടയാം?
6: വൃക്കരോഗങ്ങളെ എങ്ങനെ തടയാം? വൃക്കരോഗങ്ങൾ ടൈമിലി നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പലപ്പോഴും എന്തെങ്കിലും ഒരു അബ്നോ ഇപ്പം തന്നെ ഹൈഡ്രോനെഫ്രോസിസ്, ഹൈഡ്രോനെഫ്രോസിസ് പ്രഗ്നൻസി പീരീഡിൽ കണ്ടുപിടിച്ചിട്ടും ഫോളോ അപ്പിന് വരാത്ത ആൾക്കാരുണ്ട്. പിന്നെ ഒരു 10 വയസ്സൊക്കെ ആകുമ്പം ചിലപ്പം അങ്ങനെ ഹൈപ്പർ ടെൻഷൻ സ്കാനിൽ പ്രശ്നം ഉണ്ടായിരുന്നു, അവർ ഫോളോ അപ്പിന് ചെയ്തില്ല. 5-6 വയസ്സായപ്പം വയറുവേദനയായിട്ട് വന്ന് അന്നേരം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു കിഡ്നി വളരെ വലുതാണ്. എന്നുവെച്ചാൽ വീക്കം വന്നിട്ട് അത്രയ്ക്ക് സിവിയർ ആയിട്ട് നിൽക്കുകയാണ്. അത് ഫോളോ അപ്പിന് വന്നില്ല. എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് തന്നെ ആ അതിന്റെ ഒരു ഫംഗ്ഷൻ ഒക്കെ ഒരുപാട് അഫക്റ്റഡ് ആയിട്ടുണ്ട്. ലൈക് 6 ഇയേഴ്സ് പോയി. അപ്പൊ എന്തെങ്കിലും ഒരു അബ്നോർമൽ

0: എന്നിട്ട് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ നിങ്ങളുടെ സ്കാനിലോ യൂറിൻ ടെസ്റ്റ് ചെയ്തതിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യാന്നുള്ളത്, തുടർന്നും അത് ടെസ്റ്റുകൾ ചെയ്ത് അത് ഓക്കെ ആയി എന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പലപ്പോഴും ആൾക്കാരെ ശ്രദ്ധിക്കാറില്ല. ഈവൻ രക്തത്തിൽ യൂറിനി ബ്ലഡ് ഉണ്ടായിട്ട് 3-4 വയസ്സിൽ ബ്ലഡ് ഉണ്ടായിട്ട് അതൊരു പിന്നെ ഫോളോ അപ്പ് ചെയ്യാതെ 12 വയസ്സായപ്പം പ്രശ്നമായിട്ട് വന്നവരുണ്ട്. അപ്പം അന്നുണ്ടായിരുന്നു, അന്നും ശരിക്കും ഇപ്പം പ്രോട്ടീൻ പോകുന്നതാണെങ്കിലും ബ്ലഡ് പോകുന്ന അസുഖമാണെങ്കിലും നമുക്ക് മരുന്നുണ്ട്. പ്രോട്ടീൻ പോകണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ്ലി പ്രോട്ടീൻ പോകുന്നത് കിഡ്നിക്ക് നല്ലതല്ല. അപ്പം അതിന് നമുക്ക് മരുന്നുണ്ട്. ആ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും കിഡ്നി പ്രൊട്ടക്റ്റഡ് ആവും. അപ്പം ആ ടൈമിലി സമയത്ത് തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
1: ഒരു നേരം സീരിയസ് ആയിട്ട് കാണണം ഇതൊക്കെ.
0: അതെ, അങ്ങനെ നമ്മളത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വിടരുത്. റിപ്പീറ്റ് ടെസ്റ്റുകൾ ചെയ്ത് ഓക്കെ, ആ ടെസ്റ്റുകളിലൊന്നും കുഴപ്പമില്ല എന്ന് ഇമ്പോർട്ടൻ്റ്.
1: സാറിന് ഇത് വിചാരിക്കും കുട്ടിക്ക് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിക്കും
0: അല്ലേ. അതാണ്, അതൊരു വലിയ പ്രശ്നമാണ്. കാരണം കിഡ്നി അസുഖങ്ങളുടെ ഒരു വലിയ പ്രശ്നം, കിഡ്നി ഏറ്റവും അവസാനം വരെ കിഡ്നി മാനേജ് ചെയ്ത് പോകും. അത് ഫെയിൽ ആകുമ്പോഴേ ലക്ഷണങ്ങൾ കാണിക്കുള്ളൂ. ഇങ്ങനത്തെ മൈൽഡ് ലക്ഷണങ്ങളൊന്നും കുഞ്ഞിനെ ശരീരത്തെ ആരോഗ്യത്തെയും ബാധിക്കത്തില്ല. പക്ഷേ യൂറിനി ലക്ഷണങ്ങൾ കാണിക്കും, പ്രോട്ടീൻ പോകുന്നത്, ബ്ലഡ് പോകുന്നത്, അങ്ങനത്തെ ഈവൺ ബ്ലഡ് പ്രഷർ പോലും ഫോളോ അപ്പ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ലക്ഷണങ്ങൾ, നിങ്ങളുടെ ടെസ്റ്റുകളിൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. ഒരു യൂറിനറി ഇൻഫെക്ഷൻ പനി വന്നു, അത് ചികിത്സിച്ചു, പിന്നെയും വന്നു, പിന്നെയും ചികിത്സിച്ചു. പക്ഷെ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളതും നമ്മൾ
1: കണ്ടുപിടിക്കും,
0: ടെസ്റ്റ് ചെയ്യും, അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്ത് നോക്കേണ്ടതായി അതുകൊണ്ട്. പിന്നെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് വരാതെ നോക്കുക. അതിന് ചെയ്യേണ്ടത് എന്താ പറയുക, സമയത്ത് മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ മൂത്രം ഒഴിക്കുക, കോൺസ്റ്റിപേഷൻ മലബന്ധം ഒഴിവാക്കുക, ഇതൊക്കെയാണ് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം.
1: വെള്ളം കുടിക്കുക ആവശ്യത്തിന്. ഇനി ഉറക്കവും വൃക്കരോഗങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: വൃക്കരോഗങ്ങളും ഉറക്കവും ഉറക്കുമായിട്ട് ബന്ധമുണ്ടോ? വൃക്കരോഗങ്ങൾ, വൃക്ക കിഡ്നി ഫെയിലർ വന്നു കഴിയുമ്പോൾ നമ്മൾ ഉറക്കം ഡിസ്റ്റർബ്ഡോ
1: ആവും,
0: അങ്ങനെ ഉണ്ട്. ലൈക്ക് Stage 5 കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ ഉറക്കം ഡിസ്റ്റർബ്ഡ്
1: ആവാം,
0: അതുണ്ട്. അല്ലാതെ ഉറക്കം ബേസിക്കലി നമ്മുടെ ഫുൾ സിസ്റ്റത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കിഡ്നിക്ക് മാത്രമല്ല. 6-8 hours ഉറക്കം എന്നുള്ളത് എല്ലാ അവയവങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്, കിഡ്നിക്ക് മാത്രമല്ല. അല്ലാതെ എനിക്കറിയില്ല ഈ ഉറക്കക്കുറവ് കൊണ്ട് കിഡ്നി ഉറക്കക്കുറവുകൊണ്ട് ഇതുപോലെ BP വേരിയേഷൻസ് ഒക്കെ വരാം, അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയില്ല.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഡോക്ടർ മഞ്ജുഷയുമായുള്ള അഭിമുഖം തുടരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ, ഈ വൃക്കകളുടെ ആരോഗ്യത്തിനായി ഏത് പൊസിഷനിൽ ഉറങ്ങണം എന്ന് നിബന്ധനയുണ്ടോ?
0: ഏത് പൊസിഷനിൽ ഉറങ്ങണം നിബന്ധന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉറക്കം നോർമൽ, ഒരു വെൽ, ഒരു ഗുഡ് സ്ലീപ്പ് എല്ലാ അവയവങ്ങളുടെയും ആവശ്യമുള്ളത് പോലെ തീർച്ചയായും വൃക്കകൾക്കും ആവശ്യമുണ്ട്.
1: ശരി,
0: പൊസിഷൻ വൈസ് എനിക്കറിയില്ല.
1: ഡോക്ടർ, ബെഡ് വെയ്റ്റിംഗ്, അതായത് ഉറക്കത്തിൽ അറിയാതെ മൂത്രം പോകുന്നത്, അതൊരു രോഗമാണോ?
0: ബെഡ് വെയ്റ്റിംഗ് ഒരു രോഗം എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഡിലേഡ് മെച്ചുറേഷൻ, അതായത് നമ്മുടെ ഒരു നമ്മുടെ ബ്രെയിനിലുള്ള ഒരു കൺട്രോൾ വരാൻ സമയമെടുക്കുന്നതാണ്. യൂഷ്വലി ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും 95% കുഞ്ഞുങ്ങളിലും രാത്രി ഉറക്കത്തിലും മൂത്രം ഒഴിക്കുന്ന ആ ഒരു ശീലം നിൽക്കും. ഒരു 7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 97-99% അത് നിൽക്കും. അപ്പം ആ പ്രായം വരെ ബെഡിൽ മൂത്രം ഒഴിക്കുന്നത് ഒരു പാർട്ട് ഓഫ് എന്താ പറയുക, അത് വളർച്ച ഉണ്ടാകുമ്പോൾ നോർമലി ഉണ്ടാകുന്നതാണ്. പക്ഷേ 5 മുതൽ 7 വയസ്സിന് ശേഷവും ഈ രാത്രിയിൽ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുന്നത് അത് രോഗാവസ്ഥ എന്ന് പറയില്ല, ഒരു ഡിലേഡ് മെച്ചുറേഷൻ അത് വരുന്നതാണ്. പക്ഷെ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം.
1: അതെ,
0: കുഞ്ഞുങ്ങൾക്ക്, വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാണ്. അത് കൂടാതെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒരു സെൽഫ്
1: മാനസികമായിട്ട്
0: കോൺഫിഡൻസ് ഒരു
1: കുറയും,
0: അവർക്കൊരു മോശം ഫീൽ ചെയ്യും.
1: ഈ ബെഡ് വെയ്റ്റിംഗ് തുടർന്നാൽ ഏത് പ്രായത്തിലാണ് നമ്മൾ ചികിത്സ തേടേണ്ടത്?
0: ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ 5 മുതൽ 7 വയസ്സിന് ശേഷം അത് കഴിഞ്ഞിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ട്രീറ്റ്മെന്റ് തേടണം. എത്രയും വേഗം ചികിത്സ തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ബ്ലാഡറിനെ അതിനെ ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഡിലേ ആവുന്നതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എത്രയും വേഗം ട്രെയിൻ ചെയ്യുമ്പോൾ കുട്ടി കുറച്ചും കൂടി യങ് ആണല്ലോ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല.

0: വാല്യുവേഷനൊക്കെ ശരിക്കും 7 വയസ്സിന് ശേഷം മതി, ചികിത്സയും ഇതൊക്കെ.
1: അതുപോലെ തന്നെ ഏതെങ്കിലും രോഗാവസ്ഥകൾ കൊണ്ട് ഈ ബെഡ് വെറ്റിംഗ് വരുമോ? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ?
0: രോഗാവസ്ഥകൾ എന്ന് വെച്ചാൽ ഈ ചില കുഞ്ഞുങ്ങളിൽ രാത്രി എക്സസീവായിട്ട് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതും ഈ ഒരു ബെഡ് വെറ്റിങ്ങിന്റെ ഭാഗമായിട്ട് നൊക്ടേണൽ പോളിയൂറിയ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്കാണ് ഈ രാത്രി ഒരുപാട് വട്ടം ഒരു മൂത്രം ഒഴിക്കും. അതൊരു രോഗാവസ്ഥയല്ല, ഈ ഒരു ബെഡ് വെറ്റിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ ബെഡ് വെറ്റിംഗ് അല്ല, പക്ഷെ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അത് ചിലപ്പം രോഗലക്ഷണമാകാം. ഒരു അമിതമായ രാത്രി എണീറ്റ് വെള്ളം കുടിക്കുകയും രാത്രി എണീറ്റ് മൂത്രം ഒഴിക്കുകയും ചെയ്യുന്നത് ചിലപ്പം ഒരു കിഡ്നി സംബന്ധമായ ഒരു രോഗത്തിൻ്റെ ലക്ഷണമായും ആയിരിക്കാം. ഒരു ഡയബറ്റിസ് ഇൻസിപിഡസ്, അതായത് മൂത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള ചില ജന്മനാവുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളുണ്ടാവാം. വളരെ അപൂർവമായിട്ട് കിഡ്നി ഫെയിലിയറിലും അമിതമായ ദാഹവും അമിതമായ മൂത്ര ഒഴിപ്പൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് അറിയാതെ പോകണമെന്നില്ല. അത് രാത്രി പക്ഷെ എപ്പോഴെപ്പോഴും എണീറ്റ് വെള്ളം കുടിക്കുകയും മൂത്ര ഒഴിക്കുകയും ചെയ്യും. ഈ ബെഡിൽ ഒഴിക്കുന്നത് കൂടുതലും, അറിയാതെ ഒഴിക്കുന്നത് കൂടുതലും ഒരു മെച്ചുറേഷൻ ഡിലേയുടെ ഭാഗമാണ്.
1: ഇതിന്റെ ചികിത്സ എങ്ങനെയാണ് ഡോക്ടർ?
0: ബെഡ് വെറ്റിങ്ങിന്റെ ചികിത്സ, നമ്മൾ ആദ്യം ശരിക്കും 7 വയസ്സിന് ശേഷമേ നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാറുള്ളൂ. പെട്ടെന്ന് ആദ്യം ജനിച്ച മുതലേ ഇതുവരെയും കൺട്രോൾ ആവാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ പ്രൈമറി മോണോ സിംറ്റമാറ്റിക് നോക്ടേണൽ എന്യൂറസിസ് എന്ന് പറയുന്നത്, അതായത് പകൽ സമയങ്ങളിലൊന്നും കുഴപ്പമില്ല, പകൽ സമയങ്ങളിൽ അറിയാതെ മൂത്രം പോകാറില്ല, വേറെ മൂത്ര സംബന്ധമായ ലക്ഷണങ്ങളില്ല, ചില അങ്ങനെയൊന്നും ഇല്ല, അതായത് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണമെന്ന് തോന്നുക, അല്ലെങ്കിൽ അറിയാതെ പോവുക, അല്ലെങ്കിൽ ബാത്റൂമിന്റെ ഫ്രണ്ട് വരെ ഓടിപ്പോയി അവിടെ മൂത്രം പോവുക, അതിനൊക്കെ എമർജൻസി എന്നൊക്കെ പറയും. അപ്പം അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ നൈറ്റിൽ മാത്രം ഉള്ളതിനെ പ്രൈമറി മോണോ സിംറ്റമാറ്റിക് എന്യൂറിസ് എന്നാണ് പറയുക. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഒരു അണ്ടർലൈങ് പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? അവരുടെ റുട്ടീൻ, ഏത് സമയത്ത് എഴുന്നേൽക്കുന്നു, എത്ര വെള്ളം കുടിക്കുന്നു, ഏത് സമയത്തിന് ശേഷമാണ് കൂടുതൽ വെള്ളം കുടിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരു ബ്ലാഡർ ഡയറി കൊടുക്കും അവർക്ക്, 2 ദിവസം 48 hours എണീക്കുന്നത്, ആഹാരം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, അപ്പം എത്ര അളവിൽ വെള്ളം കുടിക്കുന്നുണ്ട്, എത്ര മൂത്രം പോകുന്നുണ്ട്, എത്ര പ്രാവശ്യം പോകുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് അബ്നോർമലി കൂടുതലായിട്ട് എക്സസീവ് യൂറിൻ പോകുന്ന പല അസുഖങ്ങളും ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെ ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളിൽ പിന്നെ നമ്മൾ നോക്കുന്നത് പകൽ സമയത്ത് വെള്ളം കുറച്ച് കുടിക്കുകയും വൈകുന്നേരം 5 മണിക്ക് ശേഷം വെള്ളം കൂടുതൽ കുടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതൊരു നമ്മുടെ റുട്ടീൻ മൊത്തത്തിൽ മാറിക്കിടക്കുകയാണ്. നമ്മളെല്ലാവരും ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ബ്ലാഡർ ഡയറി ചെയ്യുന്നത്. ഈ രാത്രി സമയങ്ങളിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നവർ ഉണ്ടോ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ. പിന്നെ നമ്മൾ നോക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ, ചിലപ്പം ഇതുപോലെ നൈറ്റിൽ ബെഡ് വെറ്റിംഗ് ആയിട്ട് പ്രശ്നം, അപ്പം അത് യൂറിൻ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ, അല്ലാതെ വേറെ ടെസ്റ്റുകളൊന്നും വേണ്ടി വരാറില്ല. ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ബ്ലാഡർ ഡയറിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യുന്നത് ഈ ബെഡ് വെറ്റിങ്ങിന്. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ പകൽ സമയങ്ങളിലും പ്രശ്നമുള്ള കുഞ്ഞുങ്ങളുണ്ട്, അതായത് പകൽ സമയങ്ങളിലും മൂത്രം അറിയാതെ പോകുന്നവര്, മൂത്രം ഒഴിക്കാൻ മുട്ടി അവിടെ എത്തുമ്പോഴത്തേക്കും ബെഡ് ബാത്റൂം ഇരിക്കുന്നതിന് മുമ്പേ പോകുന്നവർ, അർജൻസി എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇവാലുവേഷൻ ആവശ്യമായിട്ട് വരും. അവരിൽ പലപ്പോഴും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാര്യം ക്രോണിക് കോൺസ്റ്റിപേഷൻ ആണ്, മലബന്ധം. അപ്പം മോഷൻ പോകാതെ പിടിച്ചു വെച്ച് അത് ബ്ലാഡറിനെയും ക്രമേണ ബാധിച്ച് ബ്ലാഡറിൻ്റെ കൺട്രോളിൽ പോയി അങ്ങനെ വരും. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ ചിലപ്പോൾ എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും, മോഷൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ, ചിലപ്പോൾ ഉള്ളു പരിശോധന നോക്കേണ്ടി വരും, എത്രത്തോളം മോഷൻ കിടപ്പുണ്ടോന്നൊക്കെ അറിയാം. അപ്പം അതാണ് ഒരു കാര്യം. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ ജന്മന ഒരു ബ്ലാഡർ കപ്പാസിറ്റി കുറവുള്ള കുഞ്ഞുങ്ങൾ കാണും, കുറച്ച് മൂത്രം എപ്പോഴെപ്പോഴും കുറച്ച് കുറച്ച് മൂത്രം ഒഴിക്കുന്ന കുഞ്ഞു, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലും നൈറ്റിൽ അറിയാതെ മൂത്രം പോകാം, കാരണം ഉറങ്ങിക്കഴിയുമ്പോൾ. അപ്പം അതൊക്കെ നമ്മൾ ചിലപ്പം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും.
1: അതിന് അങ്ങനെയുള്ള കുട്ടികളെയാകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എണ്ണീപ്പിച്ച് മൂത്രം ഒഴിപ്പിക്കണം അല്ലേ?
0: ആ അതെ. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ പ്രശ്നം ഉറക്കമായിരിക്കും പ്രശ്നം, അതായത് ടൂ ഡീപ് സ്ലീപ്പ്, നമ്മൾ വിളിച്ചാലും എണീക്കാത്ത പോലെ ഉറങ്ങുക. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എണീപ്പിച്ച് ഉറക്കാൻ പാടായിരിക്കും. ഏറ്റവും എളുപ്പം നമ്മൾ ഈ വെള്ളം കൺട്രോൾ ചെയ്ത് ഒരു സമയത്തിന് രാത്രി വെള്ളം കുടിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും
1: മണിക്ക് ശേഷം.
0: നമ്മൾ യൂഷ്വലി കിടക്കുന്നതിന് ശരിക്കും പറയാം ഒരു 5 മണിക്ക് ശേഷം ഈ ജ്യൂസുകള്, കാപ്പി, ചായ അങ്ങനെയുള്ളതൊക്കെ യൂറിൻ പോകാൻ കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പം അതൊക്കെ ഒരു 5 മണിക്ക് ശേഷം ഒഴിവാക്കുക. പിന്നെ നമ്മളിപ്പം ഒരു ദിവസം മൊത്തം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽ സമയത്ത് കുറച്ച് കുടിക്കുകയും രാത്രി കൂടുതൽ കുടിക്കുകയും ചെയ്യുന്ന കുട്ടികളിൽ നമ്മളത് യൂണിഫോംലി ഡിവൈഡ് ചെയ്യും, അതായത് പകലും നല്ലതുപോലെ വെള്ളം കുടിക്കാൻ പ്രേരിപ്പിക്കും. അതുപോലെ കിടക്കുന്നതിന് ഒരു 2 hours മുമ്പ് എല്ലാം സ്റ്റോപ്പ് ചെയ്യണം, വെള്ളം കുടിയും ആഹാരവും

0: ദിവസം മുമ്പ് നിർത്തുക. കിടക്കാൻ നേരത്ത് മൂത്രം എംറ്റി ചെയ്തിട്ട് കിടക്കുക. പക്ഷെ എന്നാലും പിന്നെയും ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമുക്ക് ചിലപ്പം ഡെസ്മോപ്രസ് എന്ന് പറഞ്ഞ ഒരു ഗുളികയുണ്ട്, അത് കൊടുക്കാം. പക്ഷേ പിന്നെ ചില ആൾക്കാർക്ക് ബെഡ് അലാംസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ബെഡ് മൂത്രത്തിന്റെ ഫസ്റ്റ് തുള്ളി വീഴുമ്പോൾ തന്നെ അലാം അടിച്ച് എണീച്ച് അപ്പൊ കുഞ്ഞു പോയി മൂത്രം ഒഴിക്കുക. അപ്പൊ അങ്ങനെ ട്രെയിൻ ചെയ്യുന്നതുണ്ട്. പക്ഷേ ഇതിനെല്ലാം തന്നെ അത് നിർത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ അവസ്ഥ തിരിച്ചു വരുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് റിലാപ്സ്, പിന്നെയും അതായത് ആ മരുന്ന് കൊടുക്കുന്ന അത്രയും ദിവസം ഓക്കെ ആയിരിക്കും, പക്ഷെ പിന്നെ തിരിച്ചു വരും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുന്നതിനെ റെസ്ട്രിക്ട് ചെയ്യുക, കിടക്കാൻ നേരം മൂത്രം ഒഴിക്കുക, പറ്റുമെങ്കിൽ എണീപ്പിച്ച് മൂത്രം ഒഴിപ്പിക്കുക. അത് ഒരു സമയം കഴിയുമ്പം തനിയെ മാറും എന്നുള്ളതല്ലാതെ ഒരു മരുന്ന് കൊടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല.
1: ഡോക്ടർ, ഒളിഗ്യൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്?
0: ഒളിഗ്യൂറിയ എന്ന് വെച്ചാൽ ഈ മൂത്രം പോകുന്നതിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മളതിനെ ഒളിഗ്യൂറിയ എന്ന് പറയുന്നത്. അന്യൂറിയ എന്ന് വെച്ചാൽ ഈ മൂത്രം തീരില്ല.
1: മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ തടയുന്നതിനായി നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് ഈ കുട്ടികളും മാതാപിതാക്കളും ഒക്കെ എടുക്കേണ്ടത്?
0: മൂത്രാശയ സംബന്ധമായ അത് വൃക്കസംബന്ധമായ എല്ലാ രോഗം. അപ്പം വരാതിരിക്കാൻ ഇപ്പം ഒരു കുഴപ്പമില്ല, വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. കാരണം ഈ അമിതമായ വണ്ണം ഹൈപ്പർ ടെൻഷൻ്റെ ഒരു കാരണമാണ്. ഹൈപ്പർ ടെൻഷൻ ലോങ് ടേമിൽ കിഡ്നിയെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ കഴിയുന്നതും ഈ അതുപോലെ സോൾട്ട് കൺസംപ്ഷൻ, ഒരുപാട് ഉപ്പുള്ള ആഹാരം കഴിക്കുന്നത് അത് ഒഴിവാക്കുക. ജങ്ക് ഫുഡ്സ്, പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കുന്നത് കുറയ്ക്കുക. വീട്ടിലുള്ള ആഹാരം കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഫുഡ്സ്, പാക്കറ്റ് ഫുഡ്സ് ഇതൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. കാരണം അതെല്ലാം ലോങ് ടേമിൽ ഒരു ഹൈപ്പർ ടെൻഷൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതുപോലെ ഈ അമിതവണ്ണവും ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. അത് ഒരു പിന്നെ എക്സസൈസ് എല്ലാ ദിവസവും. എക്സസൈസ് തന്നെ ചെയ്യണമെന്നില്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കളിക്കാൻ
1: ഓടി കളിക്കുക,
0: അതിനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക. പക്ഷെ അത് ഇപ്പം
1: ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കില്ല.
0: പക്ഷേ നമ്മൾ കണ്ടുപിടിച്ചാൽ നല്ലത്. ഒരു സമയം, ഒരു ദിവസം ഒരു 40 മിനിറ്റ്സ് ഓടുക, ചാടുക, ബാഡ്മിന്റൺ എന്തെങ്കിലും കളിക്കാമല്ലോ, ഓടാനോ അങ്ങനെ എന്തെങ്കിലും കളി, അത് ഒരു ഇതാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം, അമിതമായ വെള്ളം കുടിക്കേണ്ട, ദാഹം അനുസരിച്ച് വെള്ളം കുടിക്കും.
1: അല്ല, ചില കുട്ടികൾ ദാഹിക്കുന്നേന്ന് പറയേയില്ലല്ലോ, അങ്ങനെയുള്ള കുട്ടികൾ.
0: അത് മടി കാരണമാണ്. കാരണം കുട്ടികൾക്കൊരു സ്വഭാവം എന്ന് വെച്ചാല് ഇപ്പം ദാഹിച്ച കയ്യിലടുത്തുണ്ടെങ്കിൽ അവർ കുടിക്കും, പോയി എടുത്ത് കുടിക്കാനൊക്കെ അവർക്ക് പാടാണ്. അപ്പൊ പിന്നെ അത് ദാഹം അങ്ങ് പോകും. അപ്പം ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം. എക്സസീവ് ആയിട്ട് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിക്ക് നമ്മുടെ ദാഹം, നമ്മുടെ ഫ്ലൂയിഡ് റിക്വയർമെന്റ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്കുണ്ട്. അപ്പൊ പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെള്ളം എപ്പോഴും കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാരാണെങ്കിലും കുടിക്കില്ല. ദാഹം തോന്നുമ്പോൾ വെള്ളം കുടിക്കാൻ വെള്ളം ഉണ്ടായിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ്. വെള്ളം കുടിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. പിന്നെ ഇതുപോലെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ടെസ്റ്റുകളുള്ള സമയങ്ങളിൽ അബ്നോർമൽ റിപ്പോർട്ട്സ് അൾട്രാസൗണ്ടിലാണെങ്കിലും യൂറിൻ ടെസ്റ്റ് ചെയ്തിലാണെങ്കിലും ബ്ലഡിലാണെങ്കിലും അത് നമ്മൾ റിപ്പീറ്റ് ടെസ്റ്റുകൾ ചെയ്ത് അതിൽ കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ അതായിരിക്കാം അസുഖത്തിൻ്റെ ഫസ്റ്റ് ലക്ഷണം. ചിലപ്പോൾ നമ്മൾ അന്നേരം ചികിത്സിച്ച് ചിലപ്പം ലോങ് ടേമിൽ നമ്മുടെ കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു അവസരം മിസ് ചെയ്യാതിരിക്കുക. ചില ആൾക്കാരൊക്കെ പേടിയുള്ളത് പേടിയാ, അതുകൊണ്ട് അവർ ഫോളോ അപ്പ് ചെയ്യാത്തവരുണ്ട്. അസുഖം ഉണ്ടാവുമെന്ന് ഭയന്നിട്ട്, പക്ഷെ അതിൽ പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. എത്രയും വേഗം ചികിത്സിക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ ഇതാണ് മെയിൻ. പിന്നെ അനാവശ്യമായ ഡോക്ടറിനെ കാണാതെ മരുന്നുകൾ കഴിക്കരുത് എന്ന് പറയാം. അത് കുട്ടികളെ സംബന്ധിച്ചുള്ള അങ്ങനെ പ്രശ്നമില്ലേ, വലിയ ആൾക്കാർ മാത്രമേ ഇങ്ങനെ മരുന്നുകൾ, വേദനയ്ക്കൊക്കെ മരുന്നുകൾ കഴിക്കുകയുള്ളൂ. അപ്പം അത് കുട്ടികളെ സംബന്ധിച്ചോളം പ്രശ്നമില്ല. പിന്നെ ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ അടിക്കടി വരുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് ഇപ്പം കോൺസ്റ്റിപേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചികിത്സ, അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. നോർമൽ നല്ല ബവൽ, നമ്മുടെ മോഷനൊക്കെ കറക്റ്റായിട്ട് പോകുമെന്ന് ഉറപ്പ് വരുത്തുക. കൂടെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് നല്ലതല്ല. അപ്പം അതും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മൾ കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട്
1: ചികിത്സിക്കുക.
0: അതെ, എന്തുണ്ടെങ്കിലും ഡോക്ടറെ കാണാം.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ മഞ്ജുഷയുമായുള്ള അഭിമുഖം പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. വളരെ സന്തോഷം ഡോക്ടർ, ഇത്രയും നേരം നമ്മുടെ കുട്ടികളിലുണ്ടാകുന്ന വൃക്ക മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് വളരെ ലളിതമായ ഭാഷയിൽ എന്നാൽ വളരെ വിശദമായി നമ്മോട് സംവദിച്ച ഡോക്ടർ മഞ്ജുഷയോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിന്റെ സ്നേഹം അറിയിക്കുന്നു.
0: താങ്ക് യു. റേഡിയോ സാന്ത്വനം 90.4 FM ഇങ്ങനെ ഒരു സംഭാഷണത്തിന് എന്നെ സ്വാഗതം ചെയ്ത ഡോക്ടർ ശ്രീജാനിലിന് വളരെ നന്ദി. ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
1: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ.

0: സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: അടുത്ത മാസം 18 ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാകും. നിലവിൽ വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് മാറ്റി മറ്റ് തുറമുഖങ്ങളിൽ എത്തിച്ചാണ് ചരക്ക് നീക്കം നടക്കുന്നത്.
1: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നോർക്ക ഏർപ്പെടുത്തിയ ആംബുലൻസിൽ റോഡ് മാർഗമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം. പമ്പ സാഹിത്യോത്സവത്തിന് പത്തനംതിട്ടയിലെ ചെങ്ങന്നൂരിൽ തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഉൽപ്പന്ന പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഓണം ഖാദിമേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേളയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. അടുത്ത മാസം 25 വരെ നീളുന്ന മേളയിൽ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% റിബേറ്റും സർക്കാർ അർദ്ധസർക്കാർ ബാങ്ക് ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുമെന്ന് അറിയിച്ചത്. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പതിവ് വൈദ്യുതി ഉൽപ്പാദനത്തിലൂടെ പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചന്തുകുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മെഡൽ നേട്ടത്തിൽ ചന്തുകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണിതെന്നും നേട്ടം രാജ്യത്തിനാകെ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ് രോഗികൾക്കും ഏറെ ആശ്വാസകരമാണ്. നഗരത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സിവിൽ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി, രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, ബിഗ് ബസാർ സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം സിറ്റി ബസ് സർവീസ് നടത്തും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും.
1: സ്വർണവില കൂടി. പവന് 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപയും ഗ്രാമിന് 13,285 രൂപയുമാണ് ഇന്നത്തെ വില. 27th കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ഇന്ന് ജമ്മു കശ്മീരിൽ തുടക്കമാകും. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികൾക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെയാണ് കാർഗിൽ വിജയ് ദിവസ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി K.മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ താൻ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്.

0: െന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വഖഫ് വിഷയത്തിലെ യു ഡി എഫ് നിലപാട് ബി ജെ പിയുടേതിന് സമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാസർഗോഡ് ഇ വി എം കോഴ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഉള്ള പരാതി കെ പി സി സിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രിയും കെ പി സി സി അധ്യക്ഷനുമായ സണ്ണി ജോസഫ്. പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി ഉടൻ മാറ്റാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുൻ എം എൽ എയും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ടി പി എം സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോഴിക്കോട് രണ്ട് മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. എം ഇ എസ് എൻ എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, എം എസ് എസ് ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിലെ റോപ്വേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സുരക്ഷ സംബന്ധിച്ച് കമ്മീഷന് പരാതി ലഭിച്ചതിനാണ് നടപടി. കഞ്ചിക്കോട് ഗവൺമെന്റ് എച്ച് എസ് എസ് സ്കൂളിൽ കായിക അധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി എറണാകുളം മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് താൽക്കാലികമായി അടച്ചിടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സി ജെ പി പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18 ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: പേ വിഷബാധ പ്രതിരോധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു.
3: മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് പേവിഷബാധ അഥവാ റേബീസ്. പേവിഷബാധ ഒരു പ്രധാന ആരോഗ്യ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ പ്രതിവർഷം 20,000 പേവിഷബാധ മരണങ്ങൾ ഉണ്ടാകുന്നു. പേവിഷബാധ ഉണ്ടാകുന്നത് ഒരു RNA വൈറസാണ്, ലിസ വൈറസ് എന്നും ഇതിന് പേരുണ്ട്. ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും അതായത് സസ്തനികളെയും പേവിഷം ബാധിക്കും. പട്ടികളിലും പൂച്ചകളിലും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. പശു, പന്നി, കഴുത, കുതിര, കുറുക്കൻ, ചെന്നായ, കുരങ്ങൻ എന്നീ മൃഗങ്ങളെയും ഇത് ബാധിക്കാറുണ്ട്. വീട്ടുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ഒരേപോലെ രോഗം ബാധിക്കാം. വൈറസ് ബാധ തലച്ചോറിന്റെ ആവരണത്തിന് വീക്കമുണ്ടാക്കി മരണം സംഭവിക്കുന്ന എൻസെഫലൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നു. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീരിൽ കണ്ടേക്കാവുന്ന വൈറസുകൾ മൃഗങ്ങളുടെ കടി കൊണ്ടോ മാന്തുകൊണ്ടോ ഉണ്ടായ മുറിവിൽ കൂടെ അഥവാ പോറലിൽ കൂടെ ശരീരപേശികൾക്കിടയിലെ സൂക്ഷ്മനാഡികളിൽ എത്തിപ്പെട്ട് കേന്ദ്ര നാഡീവ്യൂഹത്തിൽ കൂടെ സഞ്ചരിച്ച് തലച്ചോറിനെ ബാധിക്കുന്നു. വൈറസ് ബാധ ഉണ്ടായി രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെയുള്ള ഇടവേള അതായത് ഇൻക്യുബേഷൻ പീരീഡ് ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കാം. 30 മുതൽ 90 ദിവസമാണ് ശരാശരി. കടിക്കുന്ന മൃഗത്തിന്റെ ഉമിനീരിലുള്ള വൈറസിന്റെ അളവ്, കടിയേൽക്കുന്ന ശരീരഭാഗം, കടിയുടെ രൂക്ഷത എന്നിവയെ ആശ്രയിച്ച് മാറ്റമുണ്ടാകും. തലച്ചോറിനടുത്ത ഭാഗത്തെ കടിയാണ് ഏറെ അപകടകരം. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 100% മരണനിരക്കുള്ള അസുഖമാണ് പേവിഷബാധ. മനുഷ്യരിൽ 3 ഘട്ടങ്ങളായി രോഗലക്ഷണം
4: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി

പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള മൂന്നാംഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ന്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി

0: കേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി വ്യക്തമാക്കി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. യു പി എസ് എസ് സി പ്രതിഭാസേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് പരീക്ഷ സംബന്ധമായ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനായി ഡൽഹി പോലീസ് പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. 2024 പൊതുപരീക്ഷകളിലെ അന്യായമായ മാർഗ്ഗങ്ങൾ തടയൽ നിയമപ്രകാരമാണ് നടപടി. യു പി എസ് എസ് സി, എസ് എസ് സി, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, ഐ ബി പി എസ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര സർക്കാരിന്റെയും മന്ത്രാലയങ്ങളോ വകുപ്പുകളോ, ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അനുബന്ധ ഓഫീസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ ആദ്യ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൈ ഭാരത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സിക്കിമിൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് അനീഷ് മോഹന്റെ മൃതദേഹം പാമ്പാടി പത്താഴക്കുഴി കൂരോത്തുപറമ്പിൽ വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിനുശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം നടത്തും. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തെ 265 താലൂക്കുകളിൽ മഴ ലഭിച്ചു. മഴക്കെടുതിയിൽ 5 മരണം സ്ഥിരീകരിച്ചു. ഇതുവരെ 40,000-ൽ അധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം അസമിലും വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 115,000-ൽ അധികം ആളുകൾ അഭയം തേടി. 27-ാമത് കാർഗിൽ വിജയദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം തയ്യാറായി. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകുന്നത്.
2: കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യയുടെ ചരിത്രപരമായ വിജയത്തെയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചതിന്റെയും സ്മരണ പുതുക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. ലഡാക്കിൽ ഓപ്പറേഷൻ വിജയിലെ ധീരജവാൻമാരുടെ ത്യാഗത്തെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തെയും ഈ ദിനം ആചരിക്കും. ലാമോചിൻ വ്യൂ പോയിന്റ്, വിശ്വനാഥൻ സ്റ്റേഡിയം, കാർഗിൽ യുദ്ധസ്മാരകം എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന വിവിധ അനുസ്മരണ പരിപാടികളിൽ സൈനികർ, രക്തസാക്ഷികളുടെ അടുത്ത ബന്ധുക്കൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. നാളെ ശ്രദ്ധാഞ്ജലി സമാരോഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന അദ്ദേഹം വെർച്വൽ വാക്ക് ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. സ്കോട്ട്ലൻഡിൽ നടക്കുന്നു

കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലൌലീന ബർഗോഹൈൻ നേരിട്ട് സെമി ഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയ ചണ്ടുകുമാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരുഷന്മാരുടെ ഹെവിവെയ്റ്റ് പാര പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ചണ്ടുകുമാർ വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത്. അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും അച്ചടക്കത്തോടെയുള്ള പരിശ്രമത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണ് ചണ്ടുകുമാറിന്റെ ഈ നേട്ടമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഹത് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ് സമീഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ്യ സലൈമിനെ അനാഹത് നേരിടും. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് താൻ നടത്തിയ പരാമർശങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജ വീഡിയോയായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചാണക്യപുരി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തതായും ശ്രീ ഗോയൽ പറഞ്ഞു. വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള 3-ാം ഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
2: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212, അല്ലെങ്കിൽ 9400023273.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: സെൻസസ് 2027 ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 2026 July 1 to 30 രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസും നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും, പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, ടൂ വീലർ, ഫോർ വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശ്

ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പറും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താല്പര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: This is Radio Santhanam 90.4 FM. Stay tuned.

ഓഹരി ഉപയോഗത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്തുകളെക്കുറിച്ചും ശ്രോതാക്കളോട് അറിവുകൾ പങ്കുവയ്ക്കുന്നു ശ്രീ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം.

നമസ്കാരം. ഞാൻ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം. സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദ്യ മയക്കുമരുന്നിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിമുക്തി മിഷൻ്റെ ഈ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവതലമുറ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദ്യതകളും ചേർന്ന് വരുന്നത് നമ്മുടെ കുടുംബത്താണ്. പക്ഷേ പലപ്പോഴും, അത് പരസ്യമായിട്ട് പറഞ്ഞാലും രഹസ്യമായിട്ടാണെങ്കിൽ പോലും, പല കുടുംബങ്ങളിലും മദ്യത്തോടുള്ള അമിതമായ ആസക്തിയും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരവസ്ഥയും ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായി കടന്നു പോകുന്ന ഒരു കുടുംബത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളാകട്ടെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അമിതമായ ആസക്തിയിൽ അങ്ങനെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും മനസ്സിലാക്കുക, ലഹരി എന്നുള്ളത് എന്താണെന്ന്, അല്ലെങ്കിൽ ആ ലഹരിയുടെ വലിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ആ ലഹരി എന്താണ് എന്നുള്ളത് ഒരു 6, 7 അല്ലെങ്കിൽ 8 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞു പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിജയിയായ ഏതൊരു രക്ഷകർത്താവിൻ്റെയും അടിസ്ഥാനപരമായ അടയാളമെന്നുള്ളത്. കുട്ടിക്ക് കൃത്യമായ ബോധം കൊടുക്കുക. കാരണം പണ്ടുള്ള ഒരു കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നുള്ളത്. ഈ ന്യൂ ജനറേഷനിൽ കുട്ടികൾക്ക് ഏറ്റവും അരോചകമായി തോന്നുന്നത് ഉപദേശം എന്നുള്ളതാണ്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിനു പകരം രക്ഷകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ 6, 7, 8, 9 വയസ്സിൽ അവരിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ലഹരി എന്നുള്ളത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല. സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ

0: ബോധവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, നമ്മളുടെ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളെത്ര തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് നേരം നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് അവരോട് ചെലവഴിക്കണം. വീട്ടിലൊന്നിച്ച് വായന വേണം, വർത്തമാനം വേണം, അന്നം പങ്കിട്ട് കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കേൾക്കണം, കുട്ടികളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ഥാനം, ആ കുട്ടിയെ രക്ഷകർത്താക്കൾ കൃത്യമായ ഒരു അടയാളത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം. അതൊരു പ്രധാന ഭാഗമാണ്. എങ്ങനെ നമ്മൾ കുട്ടികളെ വാത്സല്യത്തോടും സ്നേഹത്തോടു കൂടി വളർത്തി നമ്മൾ കൊണ്ടുവന്നാലും ശരി, മനസ്സിലാക്കുക, അവരുടെ ഇവിടെ അഡോളസൻസ് ഏജിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു സുഹൃത്തിനെ ആവശ്യമായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. ആ സുഹൃത്ത് നല്ലതാകാം, ചീത്തയാകാം, മദ്യം വിൽക്കുന്നവനാകാം, മയക്കുമരുന്ന് വ്യാപാരിയാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം, ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എത്തരത്തിലുള്ള ആളുമാകാം, അവിടെ കൃത്യമായ ആ സുഹൃത്തിൻ്റെ സ്ഥാനത്തേക്ക് രക്ഷകർത്താവ് കടക്കുക. ഒരു പുതിയ ഫ്രണ്ടായി ഒരു അച്ഛനും അമ്മയും മാറുക എന്നുള്ളിടത്താണ് കാലം ആ രക്ഷകർത്താവിനെ വിജയിയായി അടയാളപ്പെടുത്തുന്നത്. അതിനവർക്ക് ഉപദേശമല്ല, അവരോട് ചേർന്ന് നിൽക്കുക. തോൽവി ഉണ്ടാകാം, പഠനഭാരങ്ങളിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം, സ്ട്രെയിൻ ഉണ്ടാകാം, അപ്പോഴൊക്കെ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. തോറ്റാലൊന്നും ഒരു കുഴപ്പമില്ലടാ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലടി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്നത്തിന് എന്താണ് ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാഗത്ത്, ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാഠം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അനുകരണം ഈ അഡോളസൻസ് ഏജിൽ കുട്ടികൾ ശീലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയോ മറ്റുള്ള ഏത് പരസ്യങ്ങളോ ആണെങ്കിലും ശരി, അവരതിലുള്ള അനുകരണത്തിലേക്ക് പോകും. അപ്പോൾ അതിനെയൊന്നും സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനോ നമ്മൾ വിമർശിക്കാതെ ഭാവന ഒന്നാണ്, യാഥാർത്ഥ്യം ഒന്നാണ് എന്നുള്ളൊരു ബോധം കുട്ടികളെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡ്യൂഷനും ഇല്യൂഷനും ആകാം. അപ്പോൾ ആ ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യ ജീവിതമുണ്ട്. ഇപ്പോൾ കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ചു തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനോട് പറയേണ്ട കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് ഒരു പുക വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 13.8 മിനിറ്റ് 14 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചുരുക്കമുള്ള ജീവിതമാണ്, ഒരു 10-35 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതം. അതിലൊരു 14 മിനിറ്റ് അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു സിഗരറ്റിന് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിത്രം ഒരു എലമെൻ്റ് ഓഫ് ഫിയർ പോലെ, ഒരു ഭീതി പോലെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കിയെടുക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. Sometimes no is more powerful than yes എന്നാണ് പറയുന്നത്. എല്ലാത്തിനും സമ്മതം മൂടുന്ന അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾക്ക് നോ തന്നെ പറയാനുള്ളൊരു ശീലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു പാരൻറ്റും എപ്പോഴും ശ്രദ്ധിക്കുക. അതിലുപരി തന്നെ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു 15 വയസ്സൊക്കെ ആകട്ടെ അല്ലെങ്കിൽ ഒരു 16-20 വയസ്സോ ആകട്ടെ അവനെ ഒന്ന് ശരിയാക്കി എടുക്കണം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരു തെറ്റാണ്. അവൻ്റെ ഒരു 5, 6, 7 വയസ്സ് വരുമ്പോൾ തന്നെ അവനിൽ ആദ്യം കൊടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് നിയമങ്ങൾ അനുസരിക്കുക, ഹെൽമെറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക. ഇതൊക്കെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് തന്ന നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ജീവനും സ്വത്തും രക്ഷപ്പെടും. അതിലുപരി ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കുന്നു. സ്ത്രീകളോടുള്ള പെരുമാറ്റം എത്തരത്തിലായിരിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള സത്യം പറയാൻ പഠിക്കുക. അത് കണക്ക് തന്നെ നമ്മുടെ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പഠിപ്പിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പഠിക്കുക. അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നിരവധി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക വഴി അവനിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ഒരു പുതിയ നിർമ്മിതി ഉണ്ടാകും. അത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ലഹരിയിൽ നിന്ന് എപ്പോഴും ദൂരെ അകലം പാലിക്കുന്ന ഒരു നല്ല ശീലമായിരിക്കും. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു കുട്ടി ഒരു 15-16 വയസ്സ് കഴിയുമ്പോൾ ഒരു പരിധിവരെ എന്നല്ല ഭൂരിപക്ഷം അത് ലഹരിയിൽ നിന്ന് എന്നും മാറി നിൽക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. പല കുടുംബത്തും പലതര പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല എലമെൻ്റ് ഓഫ് ഫിയർ തന്നെ കൊടുക്കുക. ഒരു പുക വലിക്കുമ്പോഴും നമുക്കൊരു 14 മിനിറ്റ് നഷ്ടപ്പെടുന്നു. സിന്തറ്റിക് ഡ്രഗ്, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗഞ്ചാ ചാരായം അങ്ങനെയൊക്കെ ആയിരുന്നു മദ്യമയക്കുമരുന്നുകളെ വിവക്ഷിച്ചിരുന്നത്. ഇന്നതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗിൻ്റെ ഭാഗത്തേക്കായി. വിദഗ്ധന്മാരായ ഡോക്ടർമാരുൾപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോൾ ഏകദേശം മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിന്റെ ദൂഷ്യവശത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഉപദേശമല്ലാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അടിമയായതിനു ശേഷം അവരെ ചികിത്സിക്കുക എന്നതിലുപരിയായി അതിലേക്ക് പോകാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് ടൈം മാനേജ്മെന്റ് വേണം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കുടുംബത്തിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മളുടെ അനുഭവങ്ങളനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കാണുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ NDPS കേസുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കുമ്പോഴും കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ പ്രധാനപ്പെട്ട കർശന നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു നിയമമാണ് NDPS നിയമം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിയമം. 20 വർഷം തുടങ്ങി അങ്ങോട്ട് ശിക്ഷകൾ അതികഠിനമാണ്. 1 വർഷവും അല്ലെങ്കിൽ 2 വർഷം, 10 വർഷം, അങ്ങനെ 20 വർഷം വരെ അല്ലെങ്കിൽ അതിനപ്പുറവുമുള്ള ശിക്ഷ പറയുന്ന നിയമമാണ് NDPS നിയമം. ഡെത്ത് പെനാൽറ്റി വരെ പറയുന്നു. ഒരാൾ ഒരു NDPS കേസുമായി ബന്ധപ്പെട്ട് അകത്തായാൽ അയാൾ മാത്രമല്ല അയാളുടെ കൂട്ടുപ്രതികൾ അകത്താകും, അയാൾക്ക് സഹായം ചെയ്ത് കൊടുത്തവരകത്താകും, അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരകത്താകും, അയാൾക്ക് ഈ ഗഞ്ചായോ MDMA അടക്കമുള്ള ഡ്രഗ്സുകളോ ഒളിപ്പിക്കാനായിട്ടുള്ള സേവനം ചെയ്തവരകത്താകും. അകത്താകുന്നവർക്ക് തുടർന്ന് അവരുടെ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള എല്ലാ ഭാഗങ്ങളും അടയപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ ഒരു കുറ്റവാളിയുടെ ഭാഗത്തേക്ക് പോകുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തവും ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു ഭീതി ഒരു കുഞ്ഞറിഞ്ഞിരിക്കാം. പലരും അറിവില്ലായ്മ കൊണ്ട് പോകുന്നവരുണ്ട്, അനുകരണ ഭാഗമായി പോകുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പഠനം കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയുന്ന ഭാഗം കൂടി അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു രക്ഷകർത്താവ് ശ്രദ്ധിക്കണം. നമുക്ക് പുസ്തകം ലഹരിയാണ്, സ്പോർട്സ് ലഹരിയാണ്, വായന ലഹരിയാണ്, വിവിധ നേതാക്കന്മാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സാമ്പത്തിക നയതന്ത്ര ചരിത്രങ്ങളെക്കുറിച്ചൊരു കുട്ടി ബോധവാനായിരിക്കണം. EM ഫോസ്റ്ററും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസും അടക്കമുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലേക്ക്, അവർക്ക് വലിയ സാഹിത്യമൊന്നും നമുക്ക് അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും ശരി, ആ സർഗാത്മകതയുടെ ലഹരി അവരിലേക്ക് നമ്മൾ കുത്തിക്കെടുക്കണം. കാൽപന്ത് കളിക്കാർ പുഷ്കാസ്, ലയണൽ മെസ്സിയും എംബാപ്പയും കടന്നുള്ള ആൾക്കാരുടെ അവരനുഭവിക്കുന്ന ലഹരി, എത്ര വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി, അവന് ഏറ്റവും പ്രധാനം അവൻ്റെ ശരീരമാണ്. ഒരു തരത്തിലുള്ള മദ്യവോ മയക്കുമരുന്നുകളോ തൻ്റെ ശരീരത്തെ ബാധിക്കാൻ പാടില്ല. തൻ്റെ ജീവിതത്തിൽ അത്യാനന്ദകരമായ ഒരു ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, വായനയാണ്, സാമൂഹ്യ സേവനമാണ്, എൻ്റെ കുടുംബമാണ്, ജീവിതമാണ് എന്നുള്ള ഒരു ബോധം ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവൻ ലഹരി എന്താണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യപരമായി അവനുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് മാറി കൃത്യമായി അവൻ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിലുള്ള രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പല ആൾക്കാരും ഒരു വീണ്ടു വിചാരവുമില്ലാതെ തന്നെ നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി ഹയർ സ്റ്റഡീസിനുണ്ടാക്കാറുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഏത് സ്ഥാപനമാണ്, എന്ത് വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്, അവിടെ എൻ്റെ മക്കളെ നോക്കാനായിട്ട് ആരെല്ലാം ഉണ്ട്, എന്ത് സൗഹൃദമാണ് അവിടെ കിട്ടുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്. രാത്രിയും പകലും ഒന്നും വലിയ വ്യത്യാസമില്ലാത്ത മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറിച്ച് പഠനത്തിനായിട്ട് അയക്കുമ്പോൾ അവിടെ ആ കുട്ടിക്കുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചങ്ങാത്തങ്ങൾ, ആ ചങ്ങാത്തങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകുന്ന രക്ഷകർത്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അഡ്വൈസ് എന്നുള്ളതല്ല പ്രധാനം, അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, അത് കുട്ടിക്കാലം തൊട്ട് തന്നെ വേണം. ചികിത്സയ്ക്ക് ആയിട്ട് നമുക്കിന്ന് തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എല്ലാ ജില്ലകളിലും വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ പരവൂര് നെടുങ്ങോലോ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. 8 ബെഡ് സൗകര്യം, കിടത്തി ചികിത്സയുണ്ട്, ഡോക്ടർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള സംവിധാനത്തിൽ, സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ കൊല്ലത്ത് പരവൂര് നെടുങ്ങോലത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പറയുന്നെങ്കിലും ശരി, ഒരു ചികിത്സയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കാതെ നമ്മൾ നമ്മളുടെ ശരിയായ ശരിയായ പാതയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. ഇനി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിന്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് ഒരു ബൈ സ്റ്റാൻഡറുടെ സഹായം ആവശ്യമുണ്ട് എന്നേ ഉള്ളൂ. സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായിട്ടാണ് ഡി അഡിക്ഷൻ സെന്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റിന്റെ, ചിലർ പറയാറുണ്ട് അമിതമായ സ്ട്രെസ് ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. ഈ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പരാജയങ്ങളിലും രക്ഷകർത്താവ് ഒരു സുഹൃത്തിന്റെ സ്ഥാനത്ത് നിന്നാണ് അവനോട് അല്ലെങ്കിൽ അവളോട് പെരുമാറുന്നതെന്നൊരു തോന്നൽ ആ കുഞ്ഞിനുണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ പരാജയത്തിന്റെ അല്ലെങ്കിൽ വിഷമത്തിന്റെ ഘട്ടത്തിൽ ഒരാശ്വാസ തീരമെന്നുള്ള രീതിയിൽ ആ പാരന്റിനോട് ആ കുട്ടി അടുക്കും. അപ്പൊ ആത്മഹത്യാ പ്രവണത അടക്കമുള്ള പല വാർത്തകളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അവിടൊക്കെ രക്ഷകർത്താക്കൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, കുട്ടിയെ ഒരു സുരക്ഷിത തീരത്തെത്തിക്കുക എന്നുള്ള രക്ഷകർത്താവിന്റെ അതിര് കടന്ന ഏതൊക്കെയോ ബോധമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനൊക്കെ നന്നായി തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് താങ്ങായി തണലായി എന്തിനും ഏതിനും ഞങ്ങളുണ്ടെന്നുള്ളൊരു ചിന്ത ഒരു രക്ഷകർത്താവ് കൊടുക്കുക എന്നുള്ളൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. NDPS ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെമ്പാടും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുക്കുന്നുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു, കോടതികളിൽ വിചാരണ നടത്തി പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. എല്ലാവരും കൂടി ചേർന്ന് പരസ്പര വിമർശനങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഒരു കൂട്ടായ്മയോടു കൂടി നിന്നാൽ മാത്രമേ ഈ സമൂഹം ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, കുട്ടിയായാലും വലുതായാലും ശരി, അവരെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഒരു സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ക്യൂ നിൽക്കാൻ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ ചിലയിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കൂടി കയറുമെന്ന് പലരും പറയാറുണ്ട്. അതല്ല, ക്ഷമയുടെ പാഠം പഠിക്കണം. ആ ക്ഷമയുടെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരികയാണ്. സത്യം പറയാനുള്ള ശീലം പഠിക്കും. അത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും വരുമ്പോഴത്തേക്ക് ആ പാരൻസിന് ആ ചെറിയ സമൂഹത്തെ തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മദ്യത്തിന്റെ കേസിൽ അകപ്പെടുന്ന പോലെ അല്ല അത്. ഒരു ഗഞ്ചാവ് കേസിലോ ഒരു MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ NDPS കേസിലോ ഒരു വ്യക്തി ഉൾപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ തുടർ ഭാവി തന്നെ അപകടത്തിലാണ്. അത് ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുക. പലർക്കും അറിവുകേടിന്റെ ഒരു പ്രശ്നമുണ്ട്. അവര് ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് സമൂഹത്തിൽ ഏതോ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള ഭാഗമാണെന്നൊരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, വളരെ വളരെ മുൻപ് തന്നെ ഇതിനിങ്ങനെ ഒരു ആപത്തിന്റെ പ്രശ്നമുണ്ട്. പഠനം അവസാനിക്കുന്നു, തൊഴിൽ അവസാനിക്കുന്നു, നമ്മളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജയിൽ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നമ്മളുടെ എല്ലാ ഭാവിയും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥ ഒരു കുഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഡി അഡിക്ഷൻ സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിച്ചേരാതെ, കാരണം അത്തരത്തിലൊരു അവസ്ഥ സംജാതമാക്കാതെ തന്നെ ഈ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പ്രതികൂല അവസ്ഥകളാണെന്ന് ലോകത്തുള്ളത്, വെറുപ്പും അസഹിഷ്ണുതയൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഈ പ്രതികൂല അവസ്ഥകളെ എത്രമാത്രം ദൈർഷണികമായി ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ സമൂഹം നേരിടുന്നു എന്നുള്ളിടത്താണ് നമ്മളെ എല്ലാം വിജയിക്കപ്പെട്ടവർ എന്ന രീതിയിൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത്. അതിനായി നമ്മളുടെ ഇന്ന് പറയുന്ന ഈ വലിയ വിപത്തായിട്ടുള്ള മദ്യമയക്കു മരുന്ന് എന്നിവയുടെ ആപത്തിൽ പോകാതെ ശരിയായ ലഹരിയുടെ ഭാഗത്തേക്ക്, ശരിയായ ലഹരി എന്ന് ഉദ്ദേശിക്കുമ്പം വായന, പുസ്തകം, സ്പോർട്സ്, മ്യൂസിക്, നമ്മുടെ കുടുംബം, ജീവിത ലഹരി, അത്തരത്തിലേക്കൊക്കെ പോയി ഇതിനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ്, ലക്ഷ്യബോധം, ഒരുപാട് ജോലി സാധ്യതകളും, പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക, അത് കുറിച്ചു വെക്കുവാനുള്ള ശീലമുണ്ടാക്കുക, സമ്പാദ്യ ശീലമുണ്ടാക്കുക, മറ്റുള്ളവരോട് നമ്മളെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് 1000 രൂപയുടെയും 2000 രൂപയുടെയും ഒരു ആവശ്യം ഒരു കുട്ടി വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു സമ്പത്തുള്ള ആളോട് കിടപിടിക്കുന്ന രീതിയിൽ എൻ്റെ മകനും മകളും മാറണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നിടത്തല്ല, അത് ഉണ്ടാക്കി കൊടുത്തുകൊള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു യാത്രയുണ്ട്. 500 രൂപ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും, സാധാരണക്കാര് യാത്ര ചെയ്യുന്നൊരു ദൈർഘ്യമുണ്ട്. അത് ഇച്ചിരി കഠിനമാണ്. ആ കഠിനതയിലേക്ക് പോകുമ്പോൾ അവന് കുടുംബസ്നേഹം വേണം. അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. അവന്റെ ലക്ഷ്യബോധം വലുതാകട്ടെ. ഇത്തരത്തിൽ കുട്ടികളെ കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുക വഴി നമ്മൾക്ക് ഒരു പരിധിവരെ നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റാൻ കഴിയും. അവരെപ്പോഴും അവരുടെ തുടർ പഠനത്തിനായാലും ഭാവിയിലായാലും NDPS കേസിൽ ഉൾപ്പെട്ടാൽ അതവിടെ അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൊടുക്കുക. ഇത്തരത്തിൽ നല്ല ജീവിത ലഹരി ആസ്വദിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മറ്റാരെയും സംശയിക്കേണ്ട പലതരത്തിലുള്ള നമ്പറുകൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താഴെ ജില്ലാധിപനായ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങി റേഞ്ച് ഇൻസ്പെക്ടറുള്ള നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. കൊല്ലം ജില്ലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ 9447178054 944-7178054. അത് ജില്ലാധിപന്റെ നമ്പറാണ്. ഒരു മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷനും അദ്ദേഹത്തെ വിളിച്ച് പറയാം. അത് യാതൊരു ഭയമോ സംശയമോ ഒന്നും വേണ്ട. ആ വിവരം കൃത്യമായി താഴേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അതിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുവാനും അതുകൂടാതെ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ഡീഅഡിക്ഷൻ സെൻറ്റർ കൊടുക്കാനുള്ള സംവിധാനവും ഇന്ന് സജ്ജമാണ്.
1: അറിവുകൾ പങ്കുവച്ചത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ബി രാജേഷ്, വിമുക്തി മിഷൻ, കൊല്ലം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ. വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
7: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വരെ നമുക്ക് വലിയ അപ്ഡേറ്റുകളൊന്നും ഇല്ലായിരുന്നു, അതായത് പുതിയ ഫോൺ ലോഞ്ചുകളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് നമ്മളുടെ പുതിയ ഫോണുകളുടെ ലോഞ്ചുകളുടെ ഒരു ചാകര തന്നെയാണ്. കാരണം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെല്ലാം ഇനി ഓഗസ്റ്റ് മാസം തൊട്ട് പുതിയ ലോഞ്ചുകൾ തുടങ്ങുകയാണ്. സാംസങ്, ആപ്പിള്, ഗൂഗിള്, വിവോ, ഓപ്പോ ഒക്കെ പുതിയ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുമായിട്ട് വരികയാണ്. അപ്പൊ അതിന്റെ ന്യൂസുകൾക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഈ ഇനി വരുന്ന എപ്പിസോഡുകളിലെല്ലാം. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മളെ എപ്പോഴും അറിയിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് നമ്മളുടെ ഈ എപ്പിസോഡുകളുടെ ശരിക്കും ഊർജ്ജം നൽകുന്ന കാര്യങ്ങൾ. കാരണം നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാരണമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 8848558785. ഒന്നുകൂടി പറയാം, 8848558785. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ന്യൂസ് എന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി C4 8 അൾട്രയുടെയും പ്രൈസുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അത് കമ്പനി തന്നെ പുറത്തുവിട്ടതാണ്. ശരിക്കും ഇന്ത്യയിലെ പ്രൈസുകളല്ല നമുക്ക്

എങ്കിലും ഏകദേശം നമുക്ക് ഒരു രൂപരേഖ ഉണ്ടായിട്ടുണ്ട്. കാരണം ജൂലൈ 22 ഇത് ലോഞ്ച് ചെയ്യുന്നത്. സാംസങ്ങിന്റെ അൺപാക്ക് ഇവന്റ് ജൂലൈ 22 അവർ ലോഞ്ച് ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിനോട് അനുബന്ധിച്ച് വന്നേക്കുന്ന ലീക്കുകളാണ് ഇതെല്ലാം. അതിലേക്ക് നമുക്ക് കടക്കാം. ഗാലക്സി C Fold 8 Ultra പ്രൈസിങ് നമുക്ക് 256 GB പ്രൈസിംഗ് ആണ് നമുക്കിപ്പോൾ നില കിട്ടിയിരിക്കുന്നത്. ആ 256 GB പ്രൈസിംഗ് വന്നിട്ട് $2,099 ഏകദേശം. നമുക്കിവിടെ എങ്ങനെ പോയാലും ഒരു 200,000 രൂപ അടുപ്പിച്ചുണ്ടാകും. അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ $100 കൂടുതലാണ് കഴിഞ്ഞ Z Fold 7 കമ്പയർ ചെയ്യുമ്പോൾ. അത് ഈ ഫോണുകൾക്കെല്ലാം, അതായത് സാംസങ്ങിൻ്റെ പുതിയ ഫ്ലാഗ്ഷിപ്പുകൾക്കെല്ലാം നല്ല പ്രൈസിങ് ഡിഫറൻസസ് വരാനുള്ള കാരണം ശരിക്കും ഈ മെമ്മറി കമ്പോണൻസിൻ്റെ ദൗർലഭ്യത കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് എല്ലാ ഫോണുകൾക്കും ബാധകമാണ്. ഇപ്പോൾ ഐഫോണിൻ്റെ കേസിലായാലും ഗൂഗിളിൻ്റെ പിക്സൽ പുതിയത് വരുന്ന ലോഞ്ചായാലും ഓപ്പോയുടെ ഫോണുകൾക്കും ശരിക്കും ലോ എൻഡ് ഫോണുകൾക്ക് വരെ അത് ബാധകമായി വന്നിട്ടുണ്ട്. നമ്മൾ പല എപ്പിസോഡുകളും അത് പറയുകയുണ്ടായി. അപ്പം ഇതാണ് Z Fold 8 Ultra പ്രൈസിങ്. $2,099 ആണ് 256 GB വേരിയൻറ്റിന്. അതേപോലെ Z Wide Fold 256 GB $1,899 ആണ്. അതിനുശേഷം വൈഡർ ആസ്പെക്ട് റേഷ്യോ ഒക്കെ ഉണ്ട്. ഇത്രയും ഈ രണ്ട് മോഡൽസിൻ്റെ പ്രൈസിംഗ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ അവരുടെ ഫ്ലിപ്പ് കൂടെ ഉണ്ട്. പക്ഷേ ഫ്ലിപ്പിൻ്റെ എക്സാക്ട് ആയിട്ടുള്ള പ്രൈസിംഗ് നമുക്ക് അറിവായിട്ടില്ല. എങ്കിലും ഏകദേശം ഈ റേഞ്ചിൽ തന്നെ ആയിരിക്കും ഫ്ലിപ്പിൻ്റെയും പ്രൈസിംഗ് വരുന്നത്. അതും 256 GB വേരിയൻറ്റിലായിരിക്കും ടോപ്പ് എൻഡ് വരിക. കാരണം 512 GB ഒരു ദൗർലഭ്യത എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. NAND ഡിവൈസസ് നമുക്ക് കിട്ടാനുള്ള പാട്, മാർക്കറ്റിൽ കിട്ടാനുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട്. കാരണം AI അതിപ്രസരം കാരണം നമുക്ക് പല മെമ്മറി ഡിവൈസസും ഷോർട്ടേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സ്പെക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പല എപ്പിസോഡുകളും പറയുന്നുണ്ടായി. എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്, സോഫ്റ്റ്വെയറും AI ഒക്കെ ഒരുപാട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഒരു ഫോണാണ്, ഒരു മോഡലാണ്. അതായത് ഗൂഗിൾ ജെമിനി ഇൻ്റലിജൻസ് ആണ് ബേസിക്കായിട്ട് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഇൻ്റഗ്രേറ്റഡ് അറ്റ് ലോഞ്ച്. അതായത് ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിൾ ജെമിനി ഇൻ്റലിജൻസ് അതിൻ്റെ അകത്ത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, മൾട്ടി ആപ്പ് ആക്ഷൻസ്, അതായത് പല പല ആപ്പുകളിലും നമുക്ക് ഈ ജെമിനി യൂസ് ചെയ്യാൻ സാധിക്കും. ഗൂഗിളിൻ്റെ ആപ്പുകൾ കൂടാതെ സാംസങ്ങിൻ്റെ ആപ്പുകളും, പിന്നെ അതേപോലെ തന്നെ വളരെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഗൂഗിൾ ജെമിനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം വാട്സാപ്പിൻ്റെ അകത്ത് ഗൂഗിൾ ജെമിനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെ മെറ്റയുടെ AI കൂടെ തന്നെ ഗൂഗിൾ ജെമിനി നമുക്ക് ഓപ്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ എവർ നോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ടാസ്ക് ഷെഡ്യൂളർ പോലുള്ള ആപ്ലിക്കേഷൻസ് അതിൻ്റെ അകത്ത് നമുക്ക് ജെമിനി യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടി ആപ്പ് കോമ്പാറ്റബിലിറ്റി ഇപ്പോൾ നമ്മൾ ശരിക്കും ഗൂഗിൾ ജെമിനി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഫോണുകളിലെല്ലാം നമുക്ക് ലഭ്യമാകും, അത് ലോഞ്ചിൽ തന്നെ ലഭ്യമാകും. പിന്നെ നമ്മൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ, അതായത് 1UI 9 ആണ്, വേർഷൻ 9 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. Android 17 ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു OS ആണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ 1UI 9 ആണ് അവരിതിൻ്റെ കൂടെ ഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ സോഫ്റ്റ്വെയർ ആയിട്ട്, സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ആയിട്ട്. സ്പെസിഫിക്കേഷനിലേക്ക് പോകുമ്പം C Fold 8 സ്പെസിഫിക്കേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചിപ്സെറ്റ് വന്നിട്ട് Snapdragon 8 Elite Gen 5 പ്രോസസ്സറാണ്. 4000 mAh ബാറ്ററിയാണ്. Dual 50 MP റിയർ ക്യാമറ അതൊരു സ്കെയിൽഡ് ഔട്ട് മെഷീൻ ആണ്. പക്ഷേ Z Fold 8 Ultra പോവുകയാണെങ്കിൽ Snapdragon 8 Elite Gen 5 തന്നെയാണ് പ്രോസസ്സറെങ്കിലും 5000 mAh ബാറ്ററിയും ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ 200 MP പ്രൈമറി ഷൂട്ടറും 50 MP അൾട്രാവൈഡും 10 MP ടെലിഫോട്ടോ ലെൻസും കൂടി ഉൾപ്പെടുന്നതാണ് Z Fold 8 Ultra മെയിൻ സ്പെക് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നോർത്ത് അമേരിക്കയിലൊക്കെ Snapdragon നമ്മളുടെ ഈ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം Exynos ആണ് അവർ ഷിപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ചിറ്റമ്മനയമാണ് അത് എങ്കിലും. പിന്നെ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ July 22 ഈ വരുന്ന July 22 ശരിക്കും Z Fold പ്രൊഡക്ടിവിറ്റി, അതായത് അവരുടെ ആ ഒരു നോട്ട് സീരീസ് നിർത്തലാക്കിയതിന് ശേഷം പ്രൊഡക്ടിവിറ്റി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഫോൺ ഇറക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാം കൂടെ കവർ ചെയ്യുന്നു, അതായത് പ്രൊഡക്ടിവിറ്റിയും ക്യാമറയും ഫോട്ടോസും എല്ലാം വീഡിയോയും ഗ്രാഫിക്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പവർ പാക്ഡ് ഫോൺ ഇറക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയതുകൊണ്ടാണ് ഈ ഫോൾഡ് സീരീസ് അവർ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തത് സാംസങ്. അപ്പം അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അടുത്ത മോഡലുകളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ഡിസൈനൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ കളർ വേരിയൻസ് ഏതൊക്കെയാണെന്നുള്ളത് ലോഞ്ചിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. അതിനുശേഷമുള്ള അപ്ഡേറ്റ്സ് നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ശ്രോതാക്കളെ. ഇനി നമുക്ക് അറിയാനുള്ളത് സാംസങ്ങിൻ്റെ തന്നെ അടുത്ത C Flip 8 എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഒരു ലാസ്റ്റ് ഫ്ലിപ്പ് സീരീസിലുള്ള ലാസ്റ്റ് ഫോൺ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൺഫേംഡ് ആയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ലീക്സ് അങ്ങനെയാണ്. അതിലേക്ക് പോകുമ്പേ നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ സാംസങ് ഗാലക്സി സി ഫ്ലിപ്പ് 8 അവരുടെ ഫ്ലിപ്പ് സീരീസിലെ ലാസ്റ്റ് ഫോൺ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന ലീക്സ് അങ്ങനെയാണ്. പക്ഷേ അത് കൺഫേംഡ് ആയി കമ്പനി, സാംസങ് കമ്പനി അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ പോലും ആ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലീക്കുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഫ്ലിപ്പ് അവർ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് ശരിക്കും കൺസോൾഡേഷൻ, മാർക്കറ്റ് കൺസോൾഡേഷനായിട്ട് ഒരു ഭാഗമായിട്ടാണ്. കാരണം ഫ്ലിപ്പ് ശരിക്കും അവരുടെ ഒരു വലിയൊരു ഡീൽ ബ്രേക്കർ അല്ല. കാരണം അതിൻ്റെ സെയിൽസ് കഴിഞ്ഞ കുറേ വർഷം, അതായത് ഫ്ലിപ്പ് വന്നതിന് ശേഷം സെയിൽസ് ഭയങ്കര ഡ്രോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ മോഡൽസ് വരുന്നതനുസരിച്ച് ഡ്രോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു നീഷ് എമൗണ്ട് ഓഫ് കസ്റ്റമേഴ്സ് അവർക്ക് നഷ്ടപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, അത് മാത്രമല്ല സീ ഫോൾഡിന് ഗണ്യമായ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അതിൻ്റെ ഒരു ഫലമായിട്ട് സാംസങ്ങിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത് സീ ഫോൾഡ് 8 ഫോൾഡിന് ചുറ്റുപാടുമാണ്. അപ്പോൾ ഫ്ലിപ്പ് അവർ കാലക്രമേണ കൊണ്ട്, അതായത് ഈ വർഷം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത വർഷം കൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ന്യൂസുകളാണ് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇപ്പം ഈ ഗാലക്സി ലോഞ്ച് ഈവൻ്റിനായിട്ട്, സീ ഫ്ലിപ്പ് 8 ലോഞ്ച് ഈവൻറ്റിൽ അവർ ഈ ഫോൾഡ് 8 ഫോൾഡ് 8 അൾട്രയുടെ ഒക്കെ കൂടെയാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച്, ഒരു ഒരു ലാർജ് സ്കെയിലുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പിന് പറയാൻ പറ്റുന്ന ഒരു സ്പെക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എക്സിനോസിൻ്റെ പ്രോസസ്സറാണ് ബാക്കിയുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം കിട്ടുന്ന എക്സിനോസിൻ്റെ പ്രോസസ്സറാണ്. എക്സിനോസിൻ്റെ പ്രോസസ്സറിൻ്റെ കേപ്പബിലിറ്റിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, ബാറ്ററി വന്നിട്ട് 4300 mAh ഒരു ബാറ്ററി, അങ്ങനെ വളരെ ഗണ്യമായ ഒരു പറയത്തക്ക ഒരു സ്പെക് ഇല്ലാത്ത ഒരു ഫോണായിട്ടേ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കും സാംസങ്ങിൻ്റെ ആ ഒരു ഫോക്കസ് ഈ ഫ്ലിപ്പ് 8 വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ആക്സസറീസ്, അതായത് മെമ്മറി ഡിവൈസസിന്, അതേപോലെ നാൻഡ് ഡിവൈസസിനും ചിപ്പിനും അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഗണ്യമായ റേറ്റ്, അതായത് നമുക്ക് സാധാരണ പണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓരോ ഫോണിനും കൂടുന്നതനുസരിച്ചിട്ട് പല കമ്പനികളും, ഇതേപോലെ പല മോഡൽസും, അവരുടെ സ്ഥിരമായി ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്ന പല മോഡൽസും വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഒന്നോ രണ്ടോ മോഡലുകളിലേക്ക് മാറുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ ഈ ദൗർലഭ്യത കഴിഞ്ഞതിന് ശേഷം, അതായത് അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ മാറിയതിന് ശേഷം തിരികെ കൊണ്ടുവരാനുള്ള ചാൻസസും ഉണ്ട്, അങ്ങനെയും പലരും പറഞ്ഞത് കേൾക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പം നിലവിൽ പല കമ്പനികളും അവരുടെ വലിയ ഫോണുകളുടെ കൂടെ, ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ കൂടെ ലോഞ്ച് ചെയ്യുന്ന

രണ്ടോ മൂന്നോ മോഡൽസ് അവർ കട്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടോ മോഡലുകളിൽ മാത്രം ഫോക്കസ് ചെയ്യത്തക്ക രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് ശരിക്കും സാംസങ് ഈ സി ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു മോഡൽ അവർ കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ എങ്കിലും ഈ ക്ലാംഷൽ മോഡൽസ്, അതായത് ക്ലാംഷൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഫ്ലിപ്പും ക്ലാംഷലും ആണ് സാധാരണ ഫ്ലിപ്പ് സീരീസിൽ വരുന്നത്, രണ്ടും ഈക്വൽ ഹാപ്പ് ആയിട്ട് വരുന്ന നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പ് ആയിട്ടുള്ള ഈ ക്ലാംഷൽ മോഡൽസ് സാംസങ്ങിന് പണ്ട് തൊട്ടേ അവരുടെ ഒരു ഒരു ഒരു ബിസിനസ് മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് റീച്ച് കൂടുതൽ എത്തിക്കാൻ സാധിക്കാത്ത കുറേ ഫോണുകളാണത്, കാരണം അതിൻ്റെ കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ബാക്കിയുള്ള കമ്പനികൾ മോട്ടറോള അതേപോലെ തന്നെ ഓപ്പോ വിവോ അവരൊക്കെ ഫ്ലിപ്പ് ഫോണുകളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്കും അത്രത്തോളം മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടി മോട്ടറോള എനിക്ക് തോന്നുന്നു ഫ്ലിപ്പിൻ്റെ കേസിൽ മോട്ടറോള കുറച്ചും കൂടെ സാംസങ്ങിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ വോളിയം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും സാംസങ്ങിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ടാകും. ഇതിപ്പം നമുക്ക് ലീക്ക് ചെയ്തിരിക്കുന്ന ഐസിയൂണോസ് എന്ന് പറഞ്ഞ ഒരു ലീക്കറാണ് കൊറിയൻ എന്നുള്ള അവർ അദ്ദേഹം പക്ഷേ വളരെ കൃത്യമായിട്ട് സാംസങ്ങിന്റെ ലീക്സ് പുറത്തു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ സാംസങ്ങിന്റെ ആർ ആൻഡ് ഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരിപ്പം സി ഫോൾഡ് 8 അകത്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കാരണം സി ഫോൾഡ് 8 അല്ലെങ്കിൽ സി ഫോൾഡിന് ശരിക്കും അവർ കൂടുതൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ സ്പെക്കും ഒക്കെ ഓരോ വർഷം കഴിയുന്നതും നല്ല പോലെ, അതായത് വളരെ കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരിച്ച് തന്നെ അവർ അത് അതിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിന് വേണ്ട ആവശ്യങ്ങൾ യൂസേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്കോട് കൂടി തന്നെ കൂട്ടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സി ഫ്ലിപ്പ് 8 കുറിച്ച് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂസ്. അടുത്ത ന്യൂസ് മോട്ടറോള എഡ്ജ് 70 Max ഇന്ത്യയിൽ ലോഞ്ച് ഡേറ്റ് ആയിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുന്ദരം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തം 90.4 FM. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് മോട്ടോറോള എഡ്ജ് 70 മാക്സിൻ്റെ ഇന്ത്യ ലോഞ്ച് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നതായിട്ട് കമ്പനി. അത് നമുക്കിപ്പം അറിവായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 15 ആണ് ലോഞ്ച് ചെയ്യാൻ മോട്ടോറോള തീരുമാനിച്ചിരിക്കുന്നത്. എഡ്ജ് 70 മാക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണിത്. അതിൻ്റെ സ്പെക്കിലേക്ക് ഇപ്പം നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായി എങ്കിലും ഒരു ഒരിക്കൽ കൂടി നമുക്ക് ആ പ്രോസസ്സും പ്രോസസ്സറും അതിൻ്റെ സ്പെക്കും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രോസസ്സർ Snapdragon 8 Gen 5 ആണ്. തീർച്ചയായിട്ടും 8 Gen 5 എന്ന് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ ഇപ്പോൾ ഉള്ളതിൽ മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും നല്ല പ്രോസസ്സറാണ് അത്. 46% ബെറ്റർ AI ആൻഡ് NPU പെർഫോമൻസ് ആണ് കമ്പനി സ്നാപ്ഡ്രാഗൺ തന്നെ അതിന് പറയുന്നത്. പിന്നെ ഈ ഫോണിന്റെ അൻടൂറ്റു സ്കോർ ശരിക്കും 3 മില്യൺ പോയിന്റ്സിന് എക്സീഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിയായിട്ട് കമ്പയർ ചെയ്യും, ബാക്കി ആ റേഞ്ചിലുള്ള കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സ്കോർ 3 മില്യൺ പോയിന്റ്സ് കൂടുതലാണ്. 12 GB LPDDR5X RAM വരെ നമുക്ക് അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൺ ഡിവൈസ് AI പ്രോസസിംഗ് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ഫോണാണ് ഈ എഡ്ജ് 70 മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ വില അത്യാവശ്യം നല്ല കൂടുതൽ തന്നെയായിരിക്കും, കാരണം അത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം ഫോണിന്റെ ഒരു ഫീൽ തന്നെയാണ് അത് തരുന്നത്. തെർമൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന് ആർട്ടിക് മെഷീന്റെ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. 5500 സ്ക്വയർ മീറ്റർ വേപ്പർ ചേമ്പർ തന്നെ അത് സ്പെഷ്യലി അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കാരണം അത്രത്തോളം ഗ്രാഫിക് പ്രോസസിംഗ് കേപ്പബിലിറ്റി ഈ ഫോണിനുള്ളത് കൊണ്ടാണ്. അത് ശരിക്കും എഫിഷ്യന്റ് ആയിട്ടുള്ള ഹീറ്റ് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ ഇന്റൻസീവ് ടാസ്കുകൾ, നമ്മളിപ്പം ഹൈ ക്വാളിറ്റി ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഫോൺ പെട്ടെന്ന് ചൂടാകാറുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ ചൂട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് ഈ തെർമൽ മാനേജ്മെന്റ് സിസ്റ്റം തന്റെ അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക് മെഷ് എന്ന് പറയുന്നത് മോട്ടോറോളയുടെ തന്നെ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റമാണ്. പിന്നെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പം അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പം 6.82 ഇഞ്ചിന്റെ ഒരു കോഡ് HD LTPO പാനലാണ് അവർ യൂസ് ചെയ്യുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ്. 7000 nits പീക്ക് ബ്രൈറ്റ്നെസ് ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ ഇപ്പോൾ 1+ ഒക്കെ ഫോൺ വരെ 6500 nits വരെയൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് മോട്ടോറോള 7000 nits പീക്ക് ബ്രൈറ്റ്നെസ് കൊടുക്കുന്നുണ്ട്. 95.12% വരെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ, അതായത് ഓൾമോസ്റ്റ് നമുക്ക് ബിസിൽസ് ഇല്ലാതെ കുറച്ച് നമുക്ക് ഡിസ്പ്ലേ ഫുള്ള് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. പിന്നെ കോണിംഗ് ഗൊറില്ല ഗ്ലാസിന്റെ 7i പ്രൊട്ടക്ഷൻ ഉണ്ട്. DCP-i3 കളർ ക്യാമറയും 10-bit കളർ ഔട്ട്പുട്ടുമാണ് അതിന്റെ ഡിസ്പ്ലേ തരുന്നത്. 120 FPS BGMI ഗെയിം പ്ലേ, അതായത് നമുക്ക് ഹൈ എൻ ഗ്രാഫിക്സ്, അതായത് ഇപ്പം PUBG പോലുള്ള ഹൈ എൻ ഗ്രാഫിക്സ് അല്ലെങ്കിൽ മോഡേൺ വാർഫെയർ പോലുള്ള പുതിയ ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് 120 FPS സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ആണ് ഗെയിം പ്ലേക്ക് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെ വളരെ എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു സ്പെസിഫിക്കേഷനാണ് അത് ഡിസ്പ്ലേക്ക്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7100 mAh ബാറ്ററി, 58 മണിക്കൂർ ബാറ്ററി ലൈഫ്, സ്റ്റാൻഡ് ബൈ ബാറ്ററി ടൈം അവർ പറയുന്നുണ്ട്. 90 W ടർബോ പവർ, വയർഡ് ചാർജിങ് ആണ്, മാഗ്നറ്റിക് വയർലെസ് ചാർജിങ്ങും അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ബാക്കിൽ നമുക്ക് ശരിക്കും മാഗ്നറ്റിക് വയർലെസ് ചാർജേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഡിസൈൻ വന്നിട്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, സ്ലിം ബിസൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 95.12% നമുക്ക് സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉള്ളത് കൊണ്ട് തന്നെ വളരെ തിൻ ബിസൽസ് ആയിരിക്കും എന്നുള്ളത്. പിന്നെ ക്യാമറ മോഡ്യൂൾ വന്നിട്ട് സ്ക്വയർ ടൈപ്പ് ആണ്, നമ്മുടെ ഐഫോണിലൊക്കെ വരുന്ന പോലെ സ്ക്വയർ ടൈപ്പ് ആണ്. അതൊരു ക്യാമറ ഐലൻഡ് ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. ഡിസൈൻ ശരിക്കും ഡിസൈൻ വൈസ് ശരിക്കും നല്ലൊരു പുതിയൊരു ലേറ്റസ്റ്റ് ഫോണിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഫോണുകളുടെ ഒരു ശ്രേണിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. സ്ലിമ്മാണ്, അതേപോലെ തന്നെ അധികം ചൂടാകാതെയും എല്ലാം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പം ആ പ്രീമിയം ഫ്ലാഗ്ഷിപ്പിൻ്റെ അകത്ത് എനിക്കൊന്നും കുറച്ച് കോസ്റ്റ് എഫക്റ്റീവായിട്ട് മേടിക്കാൻ സാധിക്കുന്ന ഒരു ഫോണാണ് മോട്ടോറോള എഡ്ജ് 70 മാക്സ്. അപ്പോൾ ഇത് ജൂലൈ 15 എൻ്റെ ലോഞ്ച് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഓഫ്ലൈനിലും ഓൺലൈനിലും നമുക്ക് മേടിക്കാൻ സാധിക്കും. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സ്കൈസെൽ പോലുള്ള സ്റ്റോറുകളിൽ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഇത്രയാണ് മോട്ടോറോള എഡ്ജ് 70 മാക്സിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ്. അടുത്തത് iPhone 18 കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് വരുന്നത്. പ്രോ മാക്സ് കമ്പോണൻറ്റ്, അത് പ്രൈസിങ് എത്രത്തോളം ആണ് അല്ലെങ്കിൽ അത് കൂടുമോ എന്നൊക്കെ അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വന്തം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഐഫോണിൻ്റെ 18 Pro Max പ്രൈസിങ്ങിനെ കുറിച്ചാണ്. ശരിക്കും ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ഇപ്പം സെപ്റ്റംബറിലാണ് ലോഞ്ച് എങ്കിൽ കൂടി നമുക്കറിയാൻ സാധിക്കുന്നത് അതിൻ്റെ കമ്പോണൻറ്റ് കോസ്റ്റിൻ്റെ അകത്ത് ഭയങ്കരമായ ഒരു വ്യത്യാസം വരാൻ, അതായത് വലിയൊരു ജമ്പ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോവാം നമുക്ക്. ശരിക്കും ഐഫോൺ 18 Pro Max കമ്പോണൻറ്റ് $300 വരെ കൂടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഏകദേശം $300 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു 27,000-30,000 രൂപ കൂടുതൽ. ഇന്ത്യയിലേക്ക് അത് റിയലൈസ് ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 35,000-40,000 രൂപ വരെയുള്ള വ്യത്യാസം ആ ഫോണിന് നമുക്ക് ഉണ്ടാകാൻ, അതായത് ഐഫോൺ 18 പ്രോ സീരീസിന്, പ്രോ മാക്സിനും പ്രോ സീരീസിനെല്ലാം ആ ഒരു പ്രൈസിങ് ഡിഫറൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ശരിക്കും ഐഫോൺ 17 Pro Max നമുക്ക് $550 ഇപ്പം വേൾഡ് മാർക്കറ്റിൽ, ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള വില. അത് ഇപ്പോൾ ഏകദേശം $550-$900 വരെ 1 TB വേരിയൻറ്റിന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു $300 വ്യത്യാസമായിരിക്കും 18 Pro Max അത്. അതിൻ്റെ റീസൺ അവർ പറയുന്നത് NAND സ്റ്റോറേജ്, അതായത് നമ്മുടെ മെമ്മറി ഉണ്ടാക്കുന്ന ഡിവൈസസിൻ്റെ ദൗർലഭ്യത, നേരത്തെ പറഞ്ഞതുപോലെ DRAM ഡിവൈസ് കോസ്റ്റ് വളരെ കൂടിയതാണ് ഇതിനുള്ള റീസണായിട്ട് കമ്പനി പറയുന്നത്. അതേപോലെ തന്നെ A20 Pro ചിപ്സെറ്റിൻ്റെ പുതിയൊരു 2nm നാനോമീറ്ററിൽ ഉണ്ടാക്കുന്ന 2nm

സ്പെസിഫിക്കേഷനിൽ ഉണ്ടാക്കുന്ന ഒരു ചിപ്പാണ്. അതിൽ തന്നെ അവർക്ക് മാനുഫാക്ചറിങ് എക്സ്പെൻസ് വളരെ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഫോൺ 18 എയ്റ്റീൻ പ്രോയ്ക്കും പ്രോ മാക്സിനും സ്വാഭാവികമായിട്ടും വില നല്ല കൂടാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ക്യാമറയുടെ കോസ്റ്റും എക്സ്പെക്റ്റഡ്, അതായത് നമ്മൾ കഴിഞ്ഞ 17 ഒക്കെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായ 17 ലോഞ്ച് ചെയ്ത സമയത്തുണ്ടായതിനേക്കാൾ കൂടുതൽ കോസ്റ്റാണ് ഇപ്പോൾ ക്യാമറ കമ്പോണൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം

അതേപോലെ തന്നെ ഹാൻഡിന്റെ കോസ്റ്റ് ഇതൊക്കെ കൊണ്ടാണ് കൂടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മാനുഫാക്ചറിങ് കോസ്റ്റും അതേപോലെ തന്നെ കൂടിയിട്ടുണ്ട് ഒരുപാട്. ഇതിന്റെ പ്രോസസ്സറിന്റെ മാനുഫാക്ചറിങ്, അതേപോലെ തന്നെ മദർബോർഡിന്റെ മാനുഫാക്ചറിങ്, പിന്നെ കമ്പോണൻസ് എല്ലാം ആയിട്ടുള്ള ഡിസൈൻ ചാർജസ്, അങ്ങനത്തെ ഒരുപാട് ചാർജസ് ഇപ്പം ശരിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളിലേക്കാൾ കമ്പയർ ചെയ്യുമ്പം ഈ വർഷം വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രൈസ് ചേഞ്ച് വന്നേക്കുന്നുള്ളതാണ് ആപ്പിൾ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇവരുടെ പ്രൈസിങ് സ്ട്രാറ്റജി എപ്പോഴും നമുക്കറിയാം, $300 വ്യത്യാസം ഉണ്ടെങ്കിലും എൻറ്റയറിറ്റിയിൽ അത് ശരിക്കും കസ്റ്റമേഴ്സിലേക്ക് കൈമാറൂ എന്നുള്ളതിനെ കുറിച്ച്, കാരണം അവരുടെ മാർക്കറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഒരുപക്ഷെ ഇപ്പൊ സാംസങ് പോലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള കമ്പനികൾ കുറച്ചുകൂടെ കോമ്പറ്റീവ് പ്രൈസിംഗിൽ ഇടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആപ്പിളിന് അതൊരു വെല്ലുവിളി തന്നെയാണ്. ആപ്പിൾ അത് മൊത്തം ആ കസ്റ്റമേഴ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ അവർ ചാൻസസ് ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കണ്ടറിയണം. എങ്കിലും ഒരു $200 to $250 വരെയുള്ള വ്യത്യാസം കസ്റ്റമറിൽ എന്തായാലും അനുഭവപ്പെടുമെന്നുള്ള, നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ലീക്കുകൾ വഴിയും അല്ലാതെ ആപ്പിളിൻ്റെ കമ്പനി സോഴ്സസ് വഴിയും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിൽ ഒരു മറ്റൊരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ വേരിയസ്, അതായത് പഴവല സ്റ്റോറേജ് വേരിയൻസ് ഉണ്ട്, അതിലെല്ലാം ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രൈസിൻ്റെത് അൺഈവൻ ആയിട്ടായിരിക്കും. സാധാരണഗതിയിൽ നമുക്കറിയാം ഓരോ മോഡൽസ് തമ്മിലുള്ള വ്യത്യാസം ഒരു 30,000 to 40,000 തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ഓരോ മോഡൽസും സാധാരണ ഐഫോൺ പുറത്തിറക്കുമ്പോൾ വരുന്നത്. പക്ഷേ ഈ ഒരു 30,000 to 40,000 ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വേരിയേഷനിലായിരിക്കത്തില്ല ഈ iPhone 18 വരുന്നത്. അൺഈവൻ ആയിട്ടായിരിക്കും, ഒരു പക്ഷേ ചിലപ്പം ഒരു വേരിയന്റ് തമ്മിൽ തൊട്ടടുത്ത വേരിയന്റ് തമ്മിലുള്ള വ്യത്യാസം ഒരെണ്ണത്തിന് 15 മറ്റേ ചിലപ്പോൾ 45 അല്ലെങ്കിൽ ഇപ്പോൾ പ്രോയും പ്രോ മാക്സും തമ്മിൽ ചിലപ്പോൾ ഒരു 45,000 to 50,000 വ്യത്യാസം വരാൻ വരെ ചാൻസസ് ഉണ്ട്. എങ്കിലും നമുക്ക് ഈ റിയൽ പ്രൈസ് എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ iPhone 18 Pro വേരിയന്റിന് ഏകദേശം $1,249 to $1,299 വരെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. 18 Pro Max കമ്പനിയുടെ ഒരു ഇതനുസരിച്ചിട്ട് $1,349 to $1,399 വരെയാണ്. ഈ ലൈനപ്പ് ശരിക്കും മോസ്റ്റ് എക്സ്പെൻസീവ് സ്മാർട്ട് ഫോൺ, ആപ്പിളിന്റെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ സീരീസ് ആയിട്ടാണ് അവർ പുറത്തിറക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇത് എങ്കിലും കസ്റ്റമേഴ്സ് ഇതെങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഐഫോൺ എപ്പോഴും മാർക്കറ്റിൽ വലിയ ഓളം ഉണ്ടാക്കുന്ന ഒരു ഫോണാണ്. തീർച്ചയായിട്ടും ഈ പ്രൈസ് വേരിയേഷൻസ് സ്വാഭാവികമായിട്ടും ആപ്പിൾ എക്സ്പെക്ട് ചെയ്യുന്നത് വോളിയം ഷിപ്മെന്റ് വളരെ കുറയാൻ ചാൻസസ് ഉണ്ടാകും. ഈ വർഷം ഈ വേരിയന്റിൽ വോളിയം ഷിപ്മെന്റ് കുറയാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ആപ്പിൾ എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ പല സോഴ്സസ് നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ബോട്ടം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാനുഫാക്ചറിങ് ഇൻക്രീസ്ഡ് മാനുഫാക്ചറിങ് കോസ്റ്റുകളും പിന്നെ അവരുടെ കോംപ്ലക്സിറ്റി, ചിപ്പിന്റെ ദൗർലഭ്യത, നാൻഡിന്റെ ഈ പ്രശ്നങ്ങൾ എന്തായാലും 4-5 കൊല്ലത്തേക്ക് ഇനി ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ കമ്പനികൾ തരണം ചെയ്യുന്നു, ആപ്പിളും സാംസങ്ങും ഗൂഗിളും ഒക്കെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് iPhone 18 Pro Max കമ്പോണന്റിനെ കുറിച്ചുള്ള നമുക്ക് ഈ ആഴ്ച നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. ഇനി അടുത്തൊരു ന്യൂസ് ഐഫോണിൻ്റെ തന്നെയാണ്, അൾട്ര എന്ന് പറയുന്ന വേരിയന്റ്, അതായത് അവരുടെ ഫോൾഡബിളിനെ കുറിച്ചുള്ള ഹിഞ്ച് അവർ പുതിയ ഒരു ടെക്നോളജിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് കുഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വന്തം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോടെ കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.
2: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
2: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
3: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
2: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES തന്നെ.
4: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447676038900.

0: MAS Engineering College, Chathanur. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം. കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ആപ്പിൾ ഐഫോൺ അൾട്രയുടെ ഹിഞ്ച് ഡിസ്പ്ലേ, അല്ലെങ്കിൽ ഹിഞ്ചിനെ കുറിച്ചുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയർലി, അതായത് സാധാരണ സാംസങ്ങിലൊക്കെ കണ്ടുവരുന്ന ക്രീസ്, ഈ ഫോൾഡബിൾ ഡിസ്പ്ലേക്ക് എപ്പോഴും വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീസിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതായത് നമ്മൾ മടക്കുമ്പോഴത്തേക്ക് നടുക്ക് ഇങ്ങനൊരു പാടായിട്ട് വരുന്നത്. ആ ഒരു സംവിധാനം അത് ശരിക്കും ആപ്പിൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും പുതിയ അവരുടെ ഐഫോൺ അൾട്ര, അതായത് അവരുടെ ആപ്പിളിൻ്റെ ആദ്യത്തെ ഫോൾഡബിൾ ഫോൺ വരിക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക്, കാരണം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഫോണാണ്, എല്ലാവരും ഈ വർഷം ഉറ്റുനോക്കുന്ന ഒരു ഫോണാണ് ആപ്പിളിൻ്റെ ഫോൾഡബിൾ, അല്ലെങ്കിൽ ഐഫോൺ 18 അൾട്ര എന്ന് പറയുന്ന സീരീസ്. അതിന് അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആപ്പിൾ നൽകുന്നു എന്ന അർത്ഥം. അത് ആപ്പിൾ പറയുന്നത് തന്നെ, അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രീംലി തിൻ ആയിരിക്കും. അതായത് 4.5 mm ഐഫോൺ എയറിന് ശരിക്കും 5.6 mm ആണ്, അതിലും തിൻ ആയിരിക്കും ഈ ഫോൺ എന്നുള്ളതാണ്. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അവർ പുതിയ എന്തൊക്കെയോ ടെക്നോളജീസ് അതിൻ്റെ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഫോൾഡ് സീരീസിന് വേണ്ടിയിട്ട്. അതിൽ രണ്ട് മാനുഫാക്ചറിങ് അപ്രോച്ചസ് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിൻ്റെ അതെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന്, ലിക്വിഡ് മെറ്റൽ ഹിഞ്ച് എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി, അതായത് ബെറ്റർ ഇലാസ്റ്റിസിറ്റിയും സ്ക്രാച്ച് റെസിസ്റ്റൻറ്റും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പുതിയൊരു ടെക്നോളജിയാണ് ലിക്വിഡ് മെറ്റൽ ഹിഞ്ച് എന്ന് പറയുന്നത്. അതല്ലാതെ തന്നെ 3D പ്രിൻറ്റഡ് ഹിഞ്ച് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്പോ പോലുള്ള ഫോണുകൾ ഇപ്പോൾ 3D പ്രിൻറ്റഡ് ഹിഞ്ച് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ശരിക്കും മൂവിങ് പാർട്സ് വളരെ കുറവായിരിക്കും, ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ റിജിഡിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഭയങ്കര നല്ല, അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി തരുന്ന ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് 3D പ്രിൻറ്റഡ് ഹിഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇത് ആപ്പിൾ, കാരണം ആപ്പിളിനെ നമ്മൾ എപ്പോഴും നോക്കിക്കാണുന്ന ഒരു ബെറ്റർ എഞ്ചിനീയറിംഗ് എക്സലൻസ് ഉള്ള ഒരു കമ്പനി ആയിട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു കമ്പനി ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം ഫോൺ കൈ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് ആൻഡ് അവൈലബിലിറ്റി, ശരിക്കും ആപ്പിളിൻ്റെ ഏറ്റവും വില കൂടിയ ഫോൺ തന്നെയായിരിക്കും ഇത്. $2000 മുകളിലായിരിക്കും ഇതിൻ്റെ പ്രൈസിങ് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി, അതായത് ഏറ്റവും കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്, അതായത് വളരെ അവരുടെ ഒരു എന്താ പറയുന്നത് പ്രിവിലേജ്ഡ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫോൺ തന്നെയായിരിക്കും ഈ ഐഫോൺ അൾട്ര എന്നുള്ളതാണ്. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള മോഡൽസ് മാത്രമേ, അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള വോളിയം മാത്രമേ അവരുണ്ട്, കുറച്ച് യൂണിറ്റ്സ് മാത്രമേ അവർ പുറത്തിറക്കാൻ ചാൻസസ് ഉള്ളൂ എന്നുള്ളതാണ് ലീക്ക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. പിന്നെ ഇതൊരു, ഇതിൽ ഇപ്പം ആപ്പിൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഫോണിന് കൊടുക്കുന്നത് വെച്ചാൽ ക്രീസ് എലിമിനേഷനിലാണ്. അത് പക്ഷേ വരുന്നത് ഒരു ഒരു ഒരു എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു കോംപ്രമൈസ് കിട്ടുന്നത് പ്രൈസിങ്ങിൻ്റെ പോയിന്റിലാണ്. കാരണം നമുക്ക് ആപ്പിൾ ശരിക്കും അങ്ങനെ ഒരു ടെക്നോളജി പുറത്ത്, അതായത് ക്രീസ് ഇല്ലാത്ത ഒരു ഫോൺ, ഒരു ഫോൾഡബിൾ ഫോൺ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രീമിയം പ്രൈസ് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും, വലിയ വില തന്നെ നമ്മൾ നൽകേണ്ടി വരും മിക്കവാറും. എങ്കിലും ഇത് അൾട്രയെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്. ചിലപ്പം ഈ വർഷം ലോഞ്ച് ഉണ്ടാകത്തില്ല, അടുത്ത വർഷമേ ലോഞ്ച് ഉണ്ടാവുള്ളൂ എന്ന് വരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അഭ്യൂഹങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഫോൺ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ മോഡലിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മോഡിലേക്ക് പോയിട്ടുള്ളതായിട്ട് നമുക്ക് ഒരുപാട് വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസ് നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഈ സെപ്റ്റംബറിൻ്റെ അകത്ത് മൂന്ന് മോഡൽസ് ആയിരിക്കും ലോഞ്ച് ആകുക, അതായത് 18 Pro, Pro Max, അൾട്രാ ഈ മൂന്ന് മോഡൽസ് ആയിരിക്കും ലോഞ്ച് ആകുക. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഫോൺ ഫോൾഡബിൾ നമ്മുടെ കൈകൾ കിട്ടിയിട്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കട്ടെ നമുക്ക് വിശ്വസിക്കാം. അത്രയുമാണ് ഈ ഫോൺ അൾട്രായെ കുറിച്ചുള്ള ക്രീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത് ഗൂഗിളിൻ്റെ ഒരു ഇവൻ്റ് ആണ്, അതായത് ഗൂഗിളിൽ പിക്സൽ 11 ലോഞ്ച് August 12th വെച്ചിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വന്തനം 90.4 FM.

0: FM. Stay tuned.
1: തിരികെത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തനം 90.4 FM. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന പുതിയ ന്യൂസ്, ഗൂഗിളിൻ്റെ പുതിയ ഇവൻ്റ്, ഗൂഗിൾ മെയ്ഡ് ബൈ ഗൂഗിൾ ഇവൻ്റ് എന്ന് പറയുന്ന പുതിയ ഇവൻ്റ്, അവരുടെ പിക്സൽ 11 ലോഞ്ചുമായി ബന്ധപ്പെട്ട ഇവൻ്റ് ആണ്. അത് ഓഗസ്റ്റ് 12 നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും കമ്പനി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഓഗസ്റ്റ് 12 3 മണിക്കാണ് പെസഫിക് ടൈം, അതായത് ഇന്ത്യൻ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും വെളുപ്പിന് 3:30 ആയിരിക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ശരിക്കും പിക്സലിൻ്റെ 11 ലൈനപ്പിലിൻ്റെ ലോഞ്ച് ആയിരിക്കാം.

പ്രധാനമായും അത് മൂന്ന് വേരിയൻ്റ് ആണ് സാധാരണ ഉള്ളത് പോലെ, ഒന്ന് പ്രോ, പ്രോ പ്രോ എക്സൽ, പ്രോ ഫോൾഡ് മോഡൽസ്, ഇത്രയും മോഡൽസ് ആയിരിക്കും ലോഞ്ച് ആകുക. പിന്നെ പിക്സലിൻ്റെ വാച്ച് ഉണ്ടാവും, വാച്ച് ഫൈവ് എന്ന് പറയുന്നത്. രണ്ട് സൈസ് ഓപ്ഷനിലാണ് പിക്സൽ ഫൈവ് വാച്ച് വരുന്നത്. അത് ഏതൊക്കെ സൈസ് ആണെന്നുള്ളത് കമ്പനി ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് 42 and 45 mm ആയിരിക്കാം. പക്ഷെ കൂടുതൽ വ്യക്തത പറഞ്ഞെങ്കിൽ നമ്മൾ ആ ലോഞ്ചിന് ശേഷം നമുക്ക് അറിയാവുള്ളൂ. അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഡിസൈൻ ആൻഡ് എസ്തെറ്റിക്സിലേക്ക് നോക്കുമ്പോഴത്തേക്കും പിക്സലിൻ്റെ അവർ വലിയ ചേഞ്ചസ് ഈ വർഷവും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ ക്യാമറ ഒരു ഹൊറിസോണ്ടൽ വൈസറിൻ്റെ അകത്ത് വരുന്ന ആ ഡിസൈൻ തന്നെയായിരിക്കും ഇപ്പം നമുക്ക് പിക്സൽ 10 ഉള്ളതുപോലെ തന്നെയായിരിക്കും പിക്സൽ 11 ഉള്ളതുള്ള. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ഗോൾഡ് കളർ, ഒരു റൂമർ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ഗോൾഡ് കളർ വരുന്നതായിട്ട്. പിന്നെ പിക്സൽ ഗ്ലോ എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ലൈറ്റിംഗ് സ്ട്രിപ്പ്, നമ്മൾ ക്രോം ബുക്സിൻ്റെ ഒക്കെ പുറത്ത് വരുന്നത് പോലെ ഒരു പിക്സൽ ഗ്ലോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് അതൊരു ലൈറ്റിംഗ് സ്ട്രിപ്പാണ് ഫോണിൻ്റെ ബാക്കിലായിട്ട് വരുന്നത്. അപ്പം അതും അതിനകത്ത് ഈ പുതിയ മോഡൽസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ടെൻസർ പുതിയ G6 ചിപ്പ് സെറ്റാണ് 2nm പ്രോസസ്സിലുള്ളത്. പിന്നെ സാംസങ്ങിൻ്റെ M16 OLED പാനൽസ് ആണ്, ഹയർ പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ യൂണിറ്റ്സുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ അപ്ഗ്രേഡഡ് ക്യാമറ സെൻസേഴ്സ് ഉണ്ട് അക്രോസ് ലൈനം. പിന്നെ മീഡിയ ടെക്കിൻ്റെ M90 മോഡം, ടൈറ്റാൻ്റെ M3 സെക്യൂരിറ്റി ചിപ്പ്. പിന്നെ ബേസ് സ്റ്റോറേജ് ഇത്തവണ ഈ വർഷം 128 GB ആയിരുന്നു ബേസ് സ്റ്റോറേജ്, അതിൽ നിന്ന് 256 GB ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല 128 GB ഇനി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെന്നുള്ളതായിട്ട് കമ്പനി അറിയിച്ചിട്ടുമുണ്ട്. പിന്നെ മെസ്സേജിങ് ആംഗിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ എവല്യൂഷൻ ഡിസൈൻ, അതായത് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് പിക്സൽ, റെവല്യൂഷണറി ഡിസൈൻ ലാംഗ്വേജ് ആണ് അവർ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഡിസ്പ്ലേ ആൻഡ് ക്യാമറ അപ്ഡേറ്റ്സ് അത് പ്രീമിയം ഫീച്ചർ ആയിരിക്കാം. പിന്നെ പിക്സൽ ഗ്ലോ, പിന്നെ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ആൻഡ് കണക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങളാണ് പിക്സൽ ശരിക്കും ഇത്തവണ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഗൂഗിൾ എന്തുകൊണ്ടോ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഈ പിക്സലിന് ടെൻസർ ചിപ്സെറ്റിലേക്ക് മാറിയതിന് ശേഷം ഒരുപാട് കംപ്ലൈൻറ്റ് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫീഡ്ബാക്കിൻ്റെ അകത്ത് ഒരുപാട് യൂസേഴ്സ് പല ഫോറത്തിലും എല്ലായിടത്തും ഒരുപാട് കംപ്ലൈൻറ്റ് നമ്മൾ അറിയാറുണ്ട്. ഫോർ എക്സാമ്പിൾ സ്ക്രീനിൻ്റെ ലൈനിങ് ഇഷ്യൂസ്, പിന്നെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ്, ആപ്പ് ക്രാഷുകൾ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ആപ്പ് ക്രാഷുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഗൂഗിൾ പിക്സലിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇത്തവണ പക്ഷേ ഈ പുതിയ ചിപ്സെറ്റ് വന്നതിന് ശേഷം, അതായത് 2nm ഫോം ഫാക്ടറിലുള്ള ടെൻസർ G6 ചിപ്സെറ്റ് വന്നതിന് ശേഷം ഇതെങ്ങനെ, അത് മാത്രമല്ല ആൻഡ്രോയിഡ് 17 ആണ്, ആൻഡ്രോയിഡ് 17 അകത്ത് അവർ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഫോൺ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണ്, കാരണം എല്ലാ തവണയും ഗൂഗിള് അടിപൊളിയായിരിക്കുമെന്ന് പറഞ്ഞാണ് എല്ലാ മോഡൽസും അവർ പുറത്തിറക്കാറുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ മാർക്കറ്റ് ലോഞ്ച് ആയതിനു ശേഷം യൂസേഴ്സ് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിന് ബഗ് ഫിക്സസ് ആയിട്ട് അവർ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് തന്നെ ബഗ് ഫിക്സസ് കുറേ കൊണ്ടുവരാറുണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെയൊക്കെ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിലും നമുക്ക് പിക്സല്, പുതിയ പിക്സൽ 11 ശരിക്കും അതിനെയൊക്കെ മറികടക്കുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. എങ്കിലും ഈ August 12 ശേഷം ഫോൺ കൈ കിട്ടിയതിന് ശേഷം നമ്മൾ ആ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അടുത്ത ഇനി ഒരു ന്യൂസ് വരുന്നത് വാട്സാപ്പിനെ കുറിച്ചാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വന്തനം 90.4 FM.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ സാന്ത്വനം 90.4 FM. വാട്സാപ്പിൻ്റെ ഒരു പുതിയ ഫീച്ചറാണ് നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. വാട്സാപ്പ് ശരിക്കും ഒരു നോട്ടിഫിക്കേഷൻ, ബർത്ത്ഡേ നോട്ടിഫിക്കേഷൻ ഫീച്ചറുമായിട്ട് വർക്ക് ചെയ്ത് അപ്ഡേറ്റ് പുതുതായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വാട്സാപ്പ് ശരിക്കും ഒരു ബർത്ത്ഡേ നോട്ടിഫിക്കേഷൻ സിസ്റ്റം ആൻഡ്രോയിഡ് യൂസേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ശരിക്കും ഇപ്പോൾ ടെസ്റ്റിംഗ് ഫേസിലാണ്. എന്താണ് ബർത്ത്ഡേ നോട്ടിഫിക്കേഷൻ സിസ്റ്റം എന്നുള്ളത് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും അത് ആപ്പ് റിമൈൻഡർ, ഇൻ-ആപ്പ് റിമൈൻഡറാണ്. കാരണം നമ്മളുടെ ബർത്ത്ഡേയ്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അതായത് വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഫേസ്ബുക്കിൻ്റെ മെറ്റയുടെ കോർ സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്നൊക്കെ അവർ ഈ ബർത്ത് ഡേറ്റ്, ഒരു യൂസറിൻ്റെ ബർത്ത് ഡേറ്റ് എടുത്തിട്ട് ആ യൂസേഴ്സിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യും. അതായത് ഇന്നാളുടെ ബർത്ത് ഡേ ഇന്നാണ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് നോട്ടിഫിക്കേഷനിൽ വരും, വാട്സപ്പ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ അകത്ത് വരും. അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ്, ആ ഒരു വിഷ് നമുക്ക്, ബർത്ത് ഡേ വിഷ് നമുക്ക് അദ്ദേഹത്തിന് സെൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ഫീച്ചർ പുതുതായിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ബീറ്റാ ടെസ്റ്റിംഗിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഇതിൻ്റെ ഒരു മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡാറ്റ ബ്രീച്ച് പല രീതിയിൽ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പം നമുക്ക് എൻ്റെ ഒരു ബർത്ത്ഡേ മറ്റൊരു സ്ട്രേഞ്ചറിനെ അറിയണ്ട, അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺടാക്ട് ലിസ്റ്റിൽ ഒരാൾ അറിയണ്ട എന്നുള്ളൊരു ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് വാട്സാപ്പ് കൃത്യമായിട്ടൊരു ഉത്തരം തന്നിട്ടില്ല. അത് മാത്രമല്ല, ഇതിപ്പം ഇനിഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് US മാത്രമായിരിക്കും. കാരണം അവിടെ ഈ മാൻഡേറ്റ്, അതായത് ബർത്ത്ഡേ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാൻഡേറ്റ്, ഡാറ്റ യൂസർ ഡാറ്റയുടെ മാൻഡേറ്റ് എലിജിബിൾ ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് US ആണ്. ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് അവരിതിനി പുഷ് ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇനിഷ്യലി നമുക്ക് ഈ ഒരു ഫീച്ചർ US ബേസ്ഡ് ആയിട്ടുള്ള കോൺടാക്ട്സ് അല്ലെങ്കിൽ US ബേസ്ഡ് യൂസേഴ്സിന് മാത്രമേ നമുക്കിത് ലഭ്യമായി കിട്ടുകയുള്ളൂ എന്ന് വാട്സാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം വരുന്ന അപ്ഡേറ്റുകളിൽ വാട്സാപ്പ് ഈ ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി അത് ബീറ്റാ ടെസ്റ്റിങ്ങിലാണ്. എങ്കിലും ഈ മാസം, അതായത് ഓഗസ്റ്റ് മാസം അവസാനം തൊട്ടുള്ള അപ്ഡേറ്റുകളിൽ വാട്സാപ്പ് ഈ ഫീച്ചർ എനേബിൾ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ശരിക്കും ഡാറ്റ സോഴ്സ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഡാറ്റ ബേ ഈ ബർത്ത് ഡേറ്റ അവർ കളക്ട് ചെയ്തേക്കുന്നത് സോഴ്സസ് എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വഴി അവരെടുത്തിട്ടുണ്ട്, അതേപോലെ ഫേസ്ബുക്കിൻ്റെ ആപ്പ് വഴി എടുത്തിട്ടുണ്ട്. പിന്നെ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവർ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ അൺറേജ്ഡ് ആണോ അല്ലെങ്കിൽ ഓവറേജ്ഡ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണത്. അപ്പം ഇത് ശരിക്കും ആ US റെഗുലേറ്ററി മാൻഡേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എടുത്തേക്കുന്ന ഒരു മെക്കാനിസത്തിലൂടെ കിട്ടുന്ന ഒരു ഡാറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അവർ ആ US എന്ന് പറയുന്ന റീജിയനിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രം അവർ എനേബിൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ബർത്ത് ഡേറ്റ് ഏതൊക്കെ കോൺടാക്ട്സിന് വിസിബിൾ ആയിരിക്കും എന്നുള്ള എനേബിൾ ചെയ്തിട്ടുള്ള കോൺടാക്ട്സുകൾക്ക് മാത്രമേ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പം US യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ അവിടുത്തെ യൂസേഴ്സിനും മാത്രം എനേബിൾ ചെയ്യുന്നത് ഒരു ശരിക്കും ഒരു ഡൗൺ സൈഡാണ്. കാരണം പല ആൾക്കാർക്കും ഇത്, നമ്മളിപ്പോൾ ഫേസ്ബുക്കിൻ്റെ അകത്ത് നമുക്കിത് എല്ലാ റീജിയണിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട്

0: വാട്സാപ്പിലും ചെയ്തുകൂടാ എന്നുള്ള ചോദ്യം യൂസേഴ്സും ചോദിക്കുന്നുണ്ട്. എങ്കിലും ഫ്യൂച്ചർ അഡോപ്ഷൻ ശരിക്കും ഈ ഔട്ട്സൈഡ് ഈ മാൻഡേറ്റ് ഇല്ലാത്ത രാജ്യങ്ങളിൽ ഇതിന്റെ അഡോപ്ഷൻ വളരെ കുറവായിരിക്കാനാണ് ചാൻസസ് എന്നുള്ളതാണ് വാട്സാപ്പ് നമുക്ക് മെറ്റാ നമുക്ക് അറിയിക്കുന്നത്. എങ്കിലും ഇത് നല്ലൊരു ഫീച്ചറായിട്ടാണ് പലരും കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ പലരും ഈ ബർത്ത് ഡേറ്റ് മറന്നു പോകുന്ന ബർത്ത്ഡേയ്സ് ഒക്കെ മറന്നു പോകുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് ഈ നോട്ടിഫിക്കേഷൻ ശരിക്കും ഇന്ന ആപ്പിൻ്റെ അകത്തുള്ള എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഈ ഒരു ഫീച്ചർ നമുക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ അടുത്ത ആൾക്കാരിൽ നമ്മുടെ കൂട്ടുകാരുടെയും നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നവരുടെയൊക്കെ ബർത്ത് ഡേറ്റ്സ് നമുക്ക് ഓർത്തിരിക്കാതെ തന്നെ നമ്മൾ കറക്റ്റ് ഡേറ്റിന് മുമ്പ് നമ്മളെ ഇൻഫോം ചെയ്യുന്നത് വളരെ ഉപയോഗപ്രദമായ ഒരു ഫീച്ചറായിട്ടാണ് വാട്സാപ്പ് ഇതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഉടനെ തന്നെ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. ഇത്രയുമാണ് നമുക്ക് ഈ ആഴ്ച ഉണ്ടായിരുന്ന ന്യൂസ് അപ്ഡേറ്റ്സ്. പുതിയ കുറേ ന്യൂസ് അപ്ഡേറ്റ്സുമായി അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അതുവരെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ അറിയിക്കേണ്ട നമ്പർ ഇതാണ്, 8848558785. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഞങ്ങളെ എഴുതി അറിയിക്കുക. അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ എപ്പിസോഡുകൾ ഓരോന്നും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഞാൻ അനൂപ്, സൈനിങ് ഓഫ്. ബൈ ബൈ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മ്യൂസിക് ബീറ്റ്സ് ലൈവ് ചാറ്റ് ഷോ.

നമസ്കാരമാൻ, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ ഒരു ഈവനിങ്ങിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഈവനിങ്ങിൽ നിങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങളും അതുപോലെ തന്നെ നല്ല നല്ല ആൽബം സോങ്സുമായിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ്

നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു സ്നേഹ ദൂതുകൾ അയക്കാം, അതുപോലെ തന്നെ ഒരു ആൽബം സോങ്ങിൻ്റെ ഡെഡിക്കേഷൻ അയക്കാം, അതിനെല്ലാം മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ ഇന്ന് ജൂലൈ 25-ാം തീയതിയിലെ ഒരു സായാഹ്നം, മനോഹരമായൊരു സായാഹ്നമാണ് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സായാഹ്നത്തിനൊപ്പം പതുക്കെ നമ്മുടെ ഈ ഒരു പകലിൻ്റെ തിരക്കുകളൊക്കെ മാറിയിട്ട് ഒരു ചെറിയൊരു റെസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും, ഒരു പ്രത്യേകിച്ച് ഒരു ടീ ബ്രേക്കിൻ്റെ ഒക്കെ ഒരു ടൈം ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൽബം സോങ്സിൻ്റെ കാറ്റഗറിയിലുള്ള പ്ലേ ലിസ്റ്റുകളാണ് ഇനിയുള്ള ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കാനായിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് തന്നെ വന്നോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ പാട്ടുകൾ മാത്രമല്ല ഈ സായാഹ്നത്തെ അതിമനോഹരമായൊരു യാത്രയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ ഈ വൈകുന്നേരം എങ്ങനെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വെയിറ്റിങ്ങിലാണ് ഞാൻ. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, ഞാനിങ്ങനെ കാത്തിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഗാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ആൽബം സോങ്സ് എന്ന് പറയുമ്പോൾ തന്നെ പ്രണയ ഗാനങ്ങളാണ് കൂടുതലും നമുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള, നൈസ് ആയിട്ടുള്ള പ്രണയ ഗാനങ്ങൾ, അങ്ങനെയുള്ള കണ്ടന്റുകൾ നിറഞ്ഞിട്ടുള്ള ആൽബം സോങ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഏകദേശം 2013 റിലീസായിട്ടുള്ള മനോഹരമായൊരു ഗാനമായിരുന്നു അത്. ഇന്നും 2026 ഇന്നും കേൾക്കുമ്പോൾ എന്ത് രസമാണ്, ആ ഒരു ചെറിയൊരു നിശബ്ദമായിട്ടുള്ളൊരു പ്രണയം എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ളൊരു കണ്ടൻറ്റാണത്. അപ്പോൾ അങ്ങനെ അതിമനോഹരമായിട്ട് നമുക്ക് വേണ്ടി സമ്മാനിച്ച ഒരു ഗാനമാണ് അറിയാതെ നിനയാതെ എന്ന ഗാനം. അത് പാടിയിരിക്കുന്നത് ആരായിരിക്കും, നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ അതിമനോഹരമായിട്ടുള്ള ആലാപന ഭംഗിയിൽ വിരിഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ആലാപന രീതി കൊണ്ടും ആ ഒരു പാട്ടിങ്ങനെ മികച്ചതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പാട്ടെന്ന് പറയുമ്പോൾ ആലാപന മികവ് മാത്രമായിരിക്കത്തില്ല, അതിൻ്റെ ഏറ്റവും മെയിൻ എന്ന് പറയുന്ന ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയപ്പെടുന്നതിലൊന്നാണ് അതിൻ്റെ സംഗീതവും വരികളും എന്ന് പറയുന്നത്. അത് ചെയ്തിരിക്കുന്നത് ജെയ്സ് ജോണാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള വരികളും സംഗീതവും ചേർന്നിട്ടുള്ള ഈ ഗാനം, അതൊരു ഇന്ത്യ മലയാളം ആൽബത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ട് നിലനിൽക്കുന്ന, ഇപ്പോഴും ഒരു ട്രെൻഡിങ് ലിസ്റ്റിൽ ഒരു 1 crore അധികം ലിസ്റ്റിലേക്ക് കടന്നിരിക്കുന്ന ഒരു ഗാനം കൂടിയാണ് ഈ മനോഹരമായ ഗാനം. അപ്പോൾ ഈ ഒരു അതിമനോഹരമായ ഗാനം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇങ്ങനെ റെസ്റ്റൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ രസമായിട്ട് ആ ഒരു വൈകുന്നേരത്തെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ നമുക്കൊന്ന് കേട്ടാലോ. യെസ്, വെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ബീറ്റ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടു അല്ലേ. വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു ശബ്ദ ഭംഗിയിൽ ഇങ്ങനെ ആ ഒരു പ്രണയം തുളുമ്പുന്ന ആ ഒരു വാക്യത്തിൽ ആ ഒരു മ്യൂസിക്കിൽ ഇങ്ങനെ അലിഞ്ഞ് നമ്മുടെ സായാഹ്നം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളായിരിക്കുന്നു. വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമ്മുടെ രേവതി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇഡ്ലി ചട്നി എന്നൊരു സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ, ഒരു തമിഴ് സോങ് ആണ് എന്നയച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ ഒരു പാട്ട് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളൊരു സംഗീത സംവിധായകനാണ് ഷോൺ റോൾഡൻ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായിട്ടുള്ളൊരു കണ്ടന്റിൽ പോകുന്നൊരു സോങ് ആണ്. കൂടുതലും ഇത് മെയിനായിട്ട് നിലനിൽക്കുന്ന ഒരു വിഷപ്പിൻ്റെ തോന്നൽ, അതുപോലെ തന്നെ ഒരു തമാശയൊക്കെ നിറച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ആ ഒരു പാട്ടിലൂടെ ഇങ്ങനെ അലിഞ്ഞു ചേരുന്നത്. തീർച്ചയായും നമ്മുടെ ഒരു രാവിലകളിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ട് നിലനിൽക്കുന്ന ഭക്ഷണങ്ങളിലൊന്നാണ് ഇഡ്ലി, ദോശ അല്ല, അതിനോടൊപ്പം ചട്നി ഇല്ലാതെ എന്ത് എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു പാട്ടിൻ്റെ വരികൾ. വളരെ ലളിതമായിട്ടുള്ള വരികളും അതുപോലെ തന്നെ അതിലോട് എന്താ പറയുക, നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൊരു മ്യൂസിക്കുമാണ് ഷോൺ റോൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. രസകരമായിട്ടുള്ളൊരു അവതരണ രീതി കൊണ്ടും വളരെ സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നൊരു പാട്ടാണ്. അപ്പം നമ്മുടെ രേവതി കുട്ടി ചോദിച്ചിരിക്കുന്നത് ആ ഒരു തമിഴ് സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ ഒരു പാട്ട് ഇതാ കേൾക്കാൻ പോവുകയാണ്. ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരുടെയും കറക്റ്റിനനുസരിച്ച് ഞാൻ ആ പാട്ടൊക്കെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ എന്തായാലും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. നമുക്ക് ആ ഇഡ്ലി ചട്നി, ഇപ്പോൾ എന്തായാലും വൈകുന്നേര സമയമല്ലേ, നമ്മളിങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും ഒരു ചായയുടെ കൂടെയോ അല്ലെങ്കിൽ കോഫിയുടെ കൂടെയൊക്കെ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഡ്ലിയുടെയും ചട്നിയുടെയും ഒക്കെ മണം അടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആ ഒരു മനോഹരമായിട്ടുള്ള ഇഷ്ട വിഭവത്തെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്തും സംസാരിക്കാവുന്നതാണ്. നമുക്ക് ഇഡ്ലി ചട്നി പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വീണ്ടും തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ബീറ്റ്സിൽ ഈ ഒരു ലൈവ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടോ അല്ലേ, എല്ലാവർക്കും കൊതി വന്നു ഇഡ്ലി ചട്നി പാട്ടൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ അടിപൊളി ഒരു സോങ് ആയിരുന്നു, ഒരു തമിഴ് സോങ് ആയിരുന്നു, നമ്മുടെ രേവതിക്കുട്ടിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പോൾ രേവതി ഹാപ്പി അല്ലേ എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബാബുരജൻ സാറിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മെസ്സേജിലേക്ക് പോവാം അല്ലേ. യെസ്, അപ്പോൾ മെസ്സേജ് ഇതാണ്: തരംഗിണി ആൽബം ഹൃദയാഞ്ജലി എന്ന ആൽബത്തിലെ തങ്കശ്ശേരി വിളക്കുമാടം എന്ന ഗാനം വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗായകൻ യേശുദാസ്. അപ്പോൾ ബാബുരജൻ സാറിൻ്റെ മെസ്സേജാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ ഒരു മ്യൂസിക് ബീറ്റ്സിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അറിയാം, നമ്മുടെ ബാബുരജൻ സാർ ഒരു തരംഗിണി ഫാനാണ്. അപ്പോൾ മിക്കപ്പോഴും അദ്ദേഹം തരംഗിണിയുടെ പാട്ടുകൾ ചോദിക്കാറുണ്ട്. മാക്സിമം നമ്മൾ പ്ലേ ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തരംഗിണിയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആൽബമാണ് ഹൃദയാഞ്ജലി എന്ന ഗാനം. അതുപോലെ തന്നെ അത് പാടിയിരിക്കുന്നത് നമ്മുടെ ദാസേട്ടനും സുജാത ചേച്ചിയും കൂടെ ചേർന്നിട്ടാണ്. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ ആ ഒരു പാട്ട് നമ്മുടെ ബാബുരജൻ സാറിന് വേണ്ടി നമുക്ക് പ്ലേ ചെയ്തിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ ലൈവ് ജേണിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. സമയം എന്തായിരിക്കുന്നു? 4 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുന്നു. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു ആൽബം സോങ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഞാനിതായി റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. മാക്സിമം നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകളെല്ലാം ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ പ്ലേ ചെയ്ത് തരാൻ ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ ടോംസ് ആൻ്റണി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതുപോലെ കവിത ചേച്ചി ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ പാട്ടുകളെല്ലാം പ്ലേ ചെയ്ത് തരുന്നത് തന്നെ ആയിരിക്കും. നിങ്ങൾ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോൾ ആദ്യം വന്ന മെസ്സേജ് നമുക്ക് നമ്മുടെ ടോംസ് ആൻ്റണി, അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ്. അപ്പോൾ മെസ്സേജിലേക്ക് പോവാം അല്ലേ? യെസ്. അപ്പോൾ അദ്ദേഹം അയച്ചിരിക്കുന്നു, എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഒരു സോങ് വെച്ച് തരണം. എൻ്റെ പേര് ടോംസ് ആൻ്റണി, നെല്ലിമുക്ക് എന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന പാട്ട് ഏതാണെന്നല്ലേ? മിന്നലഴകേ മിന്നുമഴകേ നിലാമഴയിൽ നനയുമഴകേ മെല്ലെ മെല്ലെ നീ എന്നരികിലൊന്നണയാമോ. ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ടൊരു സോങ് ആണ് അല്ലേ? ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു പലരുടെയും ഒരു ബാല്യകാലഘട്ടം, അതുപോലെ ചിലരുടെ കൗമാരം, ചിലരുടെ യൗവന കാലഘട്ടത്തിൽ എല്ലാം ഇങ്ങനെ ത്രസിപ്പിക്കുന്ന രീതിയിലൊരു സോങ് ആയിരുന്നു ആ ഒരു, എന്താ പറയുക, അതിൻ്റെ ലാസ്റ്റ് ഒരു എൻട്രി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പൃഥ്വിരാജാണ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലായിട്ടുള്ളൊരു എൻട്രി ഉണ്ട്. റോമയാണ് അതിൽ സ്ക്രീൻ പ്രസൻസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. വിനീത് ശ്രീനിവാസനാണ് അതിൽ അതിമനോഹരമായിട്ട് പാടിയിരിക്കുന്നത്. ഇന്നത്തെ മലയാള ഇൻഡസ്ട്രിയിലെ സംഗീത മേഖലയിൽ ഏറ്റവും ഫെയിമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഗീത സംവിധായകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന ഉത്തരങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ട് നിലനിൽക്കുന്ന ഒരു പേര് തന്നെയാണ് ജേക്സ് ബെജോ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണ് ഈ ഒരു പാട്ട്. അപ്പോൾ അങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു ഒരു പാട്ടാണ്. സംഗീതത്തിലാണെങ്കിലും വരികളാണെങ്കിലും അതിൻ്റെ ഭംഗിയിലാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് നിലനിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ ആ ഒരു പാട്ടാണ് നമ്മുടെ ടോംസ് ആൻ്റണി ചേട്ടൻ അദ്ദേഹത്തിൻ്റെ വൈഫിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അമനോഹരമായ ഗാനം നമുക്ക് കേട്ടിട്ടൊന്നിരിക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ്.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547.

0: 9547946 84. നമ്പർ ഒരിക്കൽ കൂടി 8547946 84.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: You're listening to Radio Swandanam 90.4 FM. Stay tuned.

യെസ് വീണ്ടും തിരികെ എത്താം. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ബീറ്റ്സിന്റെ മനോഹരമായ യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ടായിരുന്നു അല്ലേ. നമ്മുടെ ടോംസ് ആന്റണി ചേട്ടനാണ് വൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ലിസ്റ്റിലുള്ളൊരു സോങ് തന്നെയാണ്. ലാസ്റ്റ് അതിന്റെ ഒരു വരികളിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അല്ലേ, രാജ് പൃഥ്വിരാജ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഗൂസ് ബോംബ്സ് വരുന്ന രീതിയിലായിരുന്നു അതിൻ്റെ വിഷ്വൽസ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നത്. ഇന്നും കാണുമ്പോൾ നമുക്കൊരു ഒരു പുതുമ തോന്നുന്ന ഒരു പാട്ട് തന്നെയാണ്. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് സമ്മാനിച്ചതിന് ആദ്യം തന്നെ നമ്മുടെ ടോംസ് ആന്റണി ചേട്ടനൊരു താങ്ക്സ് പറയാണ്. നല്ല രസമുള്ളൊരു പാട്ട് കേട്ടിരിക്കാൻ തോന്നി. അപ്പോൾ എന്തായാലും വൈഫിന് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മുടെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള കവിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത കടപ്പാക്കടയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് ഈവനിങ് ആതിര, കവിത കടപ്പാക്കടയിൽ നിന്നാണ്. നിനക്ക എന്ന ആൽബത്തിലെ ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം എന്ന ഗാനം വെച്ച് തരണേ, എൻ്റെ പ്രിയപ്പെട്ട 3 പേർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അപ്പോൾ അവരുടെ പേര് കൂടി നമ്മുടെ കവിത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ശാലിനി, ശിവകാമി, ഷീജ, ഇവരാണ് ആ 3 പേർ, ആ ഒരു ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് ഇവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത്രയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമാണെന്ന രീതിയിലൊരു സൗഹൃദത്തിനെ പറ്റിയുള്ളൊരു കഥ കൂടിയാണ് നമ്മുടെ ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചിരിക്കുന്നത്. തീർച്ചയായും ആ മനോഹരമായ ഗാനം നിങ്ങൾക്ക് 4 പേർക്കും വേണ്ടിയിട്ട് ഞാൻ സമ്മാനിക്കുകയാണ്. അപ്പോൾ കവിത ചേച്ചി നല്ലൊരു വൈകുന്നേരം നേരുന്നു. പ്രത്യേകിച്ചും ചേച്ചിയുടെ ഒരു സൗഹൃദം അടിപൊളിയായിട്ട് ചേച്ചി അത് ആ ഒരു വരികളിലൂടെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ മനോഹരമായ ഗാനം നമ്മൾ തീർച്ചയായിട്ടും ഈ 4 പേർക്കും വേണ്ടിയിട്ട് വച്ച് തരുന്നതായിരിക്കും. നിനക്ക എന്ന ഒരു സീരീസിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമാക്കിയിട്ടുള്ള, നമ്മൾ സുവർണ കാലഘട്ടത്തിലെ മലയാള സിനിമാ ഗാനങ്ങൾ എടുത്തു പറയുന്നതുണ്ട് അല്ലേ, അതുപോലെ തന്നെ ആൽബം സോങ്സിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ബാലഭാസ്കറിൻ്റെയും പി ജയചന്ദ്രൻ്റെയും ജയചന്ദ്രൻ്റെയും വിജി, അതായത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഒക്കെ ഉള്ളൊരു കാലഘട്ടമുണ്ട് അല്ലേ. അവർ സമ്മാനിച്ചിട്ടുള്ള പാട്ടുകൾക്ക് അത്രമാത്രം ഒരു ഭംഗി നിലനിന്നിരുന്നു. ഒരു ഗ്രഹാതുരതയാണ് ആ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സംഗീത സംവിധായകരും ലിറിസിസ്റ്റുകളും ആ ഒരു ആൽബം കാറ്റഗറി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇവരുടെ പാട്ടുകൾ ഇന്നും ഇങ്ങനെ മികച്ചതായിട്ട് നിലനിൽക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റേതായ ഒരു സ്റ്റൈലിലുള്ള ആൽബം സോങ്സുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിലനിൽക്കുന്നത് ഈ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ പാട്ടുകളാണ്. നിനക്കായി സീരീസിലെ ആണെങ്കിലും, ഓർമ്മയ്ക്കായി, അങ്ങനെ ഒരുപാട് പാട്ടുകളാണ് ഈ ഒരു കൂട്ടുകെട്ടിൽ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മനോഹരമായ ഗാനം പിറന്നിരിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, ബാലഭാസ്കർ, പി ജയചന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന അതിമനോഹരമായൊരു ഗാനമാണ്. അപ്പോൾ ആ ഗാനം തന്നെ ആകട്ടെ അടുത്തതായിട്ട് മ്യൂസിക് ബീറ്റ്സിൽ ഈ നേരത്തിൽ നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള കവിത ചേച്ചിയുടെ, ശാലിനി, ശിവകാമി, ഷീജ, ഇവർക്ക് 3 പേർക്കും കവിത ചേച്ചിക്ക് വേണ്ടി ആ ഒരു സോങ് നമ്മൾ പ്ലേ ചെയ്യാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ബീറ്റ്സിൽ നമ്മളിങ്ങനെ മനോഹരമായ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഇഷ്ടഗാനങ്ങൾ അല്ലെ, ആൽബം സോങ്സിൻ്റെ ഒരു കാറ്റഗറിയിൽ ഏറ്റവും മനോഹരമായി നിലനിൽക്കുന്ന പാട്ടുകളാണ് നമ്മുടെ ശ്രോതാക്കളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പ്ലേലിസ്റ്റിലൂടെയാണ് നമ്മുടെ ഈ ഒരു കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു സോങ് സജഷൻ എന്ന് പറയുന്നത് തന്നെ അതിഗംഭീരമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ പഴയ ഓർമ്മകളിലൂടെ, നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലൂടെ, നമ്മുടെ സൗഹൃദങ്ങളിലൂടെ, നമ്മുടെ പഴയ കാലഘട്ടത്തിലെ പ്രണയങ്ങളിലൂടെ, അങ്ങനെ എല്ലാം യാത്ര തുടരാൻ സഹായിക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് എല്ലാ പ്രിയപ്പെട്ടവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പാട്ടുകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഞാൻ ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ പ്ലേ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കീർത്തനക്കുട്ടിയാണ്. എനിക്ക് തിങ്കളാഴ്ച കാലത്ത് എന്ന പാട്ട് വെച്ച് തരണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു ചിരിക്കുന്ന സ്മൈൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ശനിയാഴ്ചയാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും തിങ്കളാഴ്ച കാലം ചോദിച്ചിട്ട് എന്ന രീതിയിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ കീർത്തനക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇന്ന് ശനിയാഴ്ചയാണെങ്കിലും തിങ്കളാഴ്ച കാലത്തിൻ്റെ മനോഹാരിത നിലനിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മൾ പ്ലേ ചെയ്യുക തന്നെ ചെയ്യും. നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ ഈ തിങ്കളാഴ്ച കാലം എന്ന് പറഞ്ഞ പാട്ട് പാടിയിരിക്കുന്ന ആരാണ്? വിനീത് ശ്രീനിവാസനാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ നാട് എൻ്റെ വീട് എൻ്റെ ഓണം എന്നൊരു ആൽബം, ആ ഒരു ആൽബത്തിലെ പാട്ടാണിത്. നല്ല രസമുള്ളൊരു വിഷ്വൽസാണ്, അല്ല പാട്ടും കേൾക്കാൻ നല്ല രസമാണ്. ഒരു പഴയ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര തുടരുന്ന രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ എന്താ കളക്ട് ചെയ്യാൻ വേണ്ടി, പൈസ കളക്ട് ചെയ്ത് നമുക്ക് നൽകാനൊക്കെ വരുന്നൊരു ഒരു വ്യക്തിയായിട്ട് അവരുടെ ഒരു പ്രണയമാണ് ഇങ്ങനെ, അതിൻ്റെ ആ ഒരു രീതിയാണ് ആ ഒരു പാട്ടിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ പാട്ടിൻ്റെ വിഷ്വൽസിൽ നിന്ന് പ്രണയം റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു മ്യൂസിക്കൽ കോമ്പോസിഷനാണ് അതിൽ വന്നിരിക്കുന്നതും. ഒരു സൂപ്പർ ഒരു സോങ് ആണ്. അപ്പോൾ ആ ഒരു പാട്ട് നമ്മുടെ കീർത്തനക്കുട്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കീർത്തനയ്ക്ക് വേണ്ടിയിട്ട് ശനിയാഴ്ച ആണെങ്കിലും ഈ തിങ്കളാഴ്ച കാലം ഒന്ന് ഇട്ട് കൊടുക്കുന്നതിന് നമ്മുടെ ശ്രോതാക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ എന്തായാലും കീർത്തനയ്ക്ക് വേണ്ടി എന്തായാലും ചോദിച്ചല്ലേ. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇതാ, കേൾക്കാം, ആസ്വദിക്കാം മ്യൂസിക് ബീറ്റ്സിലൂടെ.

once again welcome back to Radio Sandhvanam 90.4 FM music beats ana priyapettavar ketonirikkunathu ee oru musical journey il ningalodoppam njan aathirayanu appo nammal almost oru endha oru vaadu nalla nalla paattukal ketu ee korchu neram kondu maximum njan ingane odichu ningada ettom priyapetta paattukal okke kelkan vendittu njan ingane play cheyidondirikkayirunnu nalla oru playlist ilude aanu ee korchu nimishangal kadannu poyathu ennaanu njan vishwasikkunathu ellarude ishta gaanangal okke ingane choichukondirikkayirunnu song suggestions okke വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ടൈം ഏകദേശം വൈൻഡപ്പിലേക്ക് കടക്കുകയാണ് ലാസ്റ്റ് മെസ്സേജിലേക്കും ലാസ്റ്റ് പാട്ടിലേക്കും നമ്മൾ പോകുന്നു ആശ ചേച്ചിയാണ് അടുത്ത ലാസ്റ്റ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹായ് എൻ്റെ പേര് ആശ ഞാൻ ഇരവിപുരത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത് എനിക്ക് ചെമ്പനീർ പൂവിൽ മുത്തമിട്ട് എന്ന ഗാനം ആ ഒരു ആൽബം സോങ് വെച്ച് തരണമെന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായും ആ ഒരു പാട്ടായിരിക്കും നമ്മൾ ദാ ഇനി കേൾക്കാൻ പോകുന്നത് ഈ ഒരു മനോഹരമായ ഗാനത്തോടു കൂടി ഇന്നത്തെ മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ ഒരു ലൈവ് ജേണി ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അവസാനിക്കുന്നില്ല അടുത്ത ശനിയാഴ്ചകളിൽ നമ്മൾ എത്തുന്നതായിരിക്കും 4 മണി മുതലാണ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൽബം സോങ്സുമായിട്ടും വൈകുന്നേരത്തെ വിശേഷങ്ങളും നിങ്ങളുടെ ഈ ബ്രേക്ക് ടൈമിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം അപ്പോൾ മറക്കാതെ നിങ്ങൾക്ക് ഈ ഒരു ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ മെസ്സേജ് അയക്കാവുന്നതാണ് പാട്ടുകളൊക്കെ ചോദിക്കാവുന്നതാണ് ഞാൻ ദാ ഓൺ എയറിൽ എപ്പോഴും ഇങ്ങനെ റെഡി ആയിട്ട് ശനിയാഴ്ചകളിൽ കാണും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് സോങ്ങോട് കൂടി ദാ വൈൻഡ് അപ്പ് ചെയ്യുന്നു കേട്ടുകൊണ്ടേ ഇരിക്കൂ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ് ദിസ് ഇസ് RJ ആതിര

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. മങ്ങാട് അമൃതഗീതം സംഗീത സൗഹൃദ കൂട്ടായ്മയുടെ സംഗീത സായാഹ്നം നാളെ ഉച്ചയ്ക്ക് 2 മുതൽ മങ്ങാട് ശ്രീകുമാരപുരം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും. കാവനാട് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരത്തിന് ബാലസാഹിത്യ കൃതികൾ ക്ഷണിക്കുന്നു. 2025-26 കാലയളവിൽ പ്രസിദ്ധീകരിച്ച കൊല്ലം ജില്ലക്കാരായ എഴുത്തുകാരുടെ കൃതികളാണ് പരിഗണിക്കുന്നത്. പുസ്തകങ്ങളുടെ 3 കോപ്പികൾ പ്രസിഡന്റ് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് കാവനാട് PO കൊല്ലം 3 എന്ന വിലാസത്തിൽ അയക്കാം. വിശദവിവരങ്ങൾക്ക് 9446835695 നമ്പർ ഒരിക്കൽ കൂടി 9446835695. ചവറ IASE തൊഴിലധിഷ്ഠിത പരിശീലന കോഴ്സുകളിലേക്ക് ഓഗസ്റ്റ് 10 വരെ അപേക്ഷിക്കാം. 1 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ, 6 മാസം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ പരിശീലനം, 3 മാസം വരെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾ എന്നിവയിലേക്കാണ് പ്രവേശനം. റെഗുലർ കോഴ്സുകൾക്ക് www.iasc.ac.in വഴി അപേക്ഷിക്കാം. സർക്കാർ സ്പോൺസേർഡ് കോഴ്സുകൾക്ക് സ്ഥാപനത്തിൽ നേരിട്ടെത്തി അപേക്ഷ നൽകാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8078980000 നമ്പർ ഒരിക്കൽ കൂടി 8078980000. തപസ്യ കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് 3:30 കരുനാഗപ്പള്ളി ധന്വന്തരി ഓഡിറ്റോറിയത്തിൽ വാർഷിക ജില്ലാ പൊതുസമ്മേളനം നടക്കും. സാഹിത്യകാരൻ കുരുമ്പോലിൽ ശ്രീകുമാരൻ ഉദ്ഘാടനവും എസ് ജാനകി അനുസ്മരണവും നിർവഹിക്കും. തപസ്യ ജില്ലാ അധ്യക്ഷൻ KV രാമാനുജൻ തമ്പി അധ്യക്ഷനാകും. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് മുഖേന 2026 ജനുവരിക്ക് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. അക്ഷയ കേന്ദ്രം മുഖേന 30 സെപ്റ്റംബർ വരെ മസ്റ്ററിംഗ് നടത്താം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രിന്റൌട്ട് സഹിതം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. പ്രശസ്ത കാതികൻ തേവർത്തോട്ടം സുകുമാരൻ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച വൈകിട്ട് 3:30 കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടത്തും. പുരോഗമന കലാസാഹിത്യ സംഘം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെയും തേവർത്തോട്ടം സുകുമാരൻ ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് പരിപാടി. KN ബാലഗോപാൽ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തേവർത്തോട്ടം സുകുമാരൻ പുരസ്കാരം കാതികൻ ചിറക്കര സലീംകുമാറിന് MLA സമ്മാനിക്കും. അഞ്ചൽ ദേവരാജൻ അധ്യക്ഷനാകും. PK ഗോപൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. പത്മഭൂഷൺ ജേതാവ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് SN ട്രസ്റ്റിന്റെയും ജില്ലയിലെ 10 SNDP യോഗം യൂണിയനുകളുടെയും നേതൃത്വത്തിൽ നൽകുന്ന സ്വീകരണ പരിപാടി ഞായറാഴ്ച നടക്കും. വൈകിട്ട് 3 കർബല VNSS നഴ്സിംഗ് കോളേജ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ സ്വാഗത സംഘം കൺവീനർ മോഹൻ ശങ്കർ അധ്യക്ഷത വഹിക്കും. CR മധു സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 4th CR മധു സ്മാരക സംസ്ഥാനതല പ്രസംഗ മത്സരം July 26 കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. രാവിലെ 9 സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 32 മത്സരാർത്ഥികൾ പങ്കെടുക്കും. ഈ വർഷം മുതൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെയും മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദനത്തോപ്പ് സർക്കാർ IT വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന മെട്രിക് നോൺ മെട്രിക് ഗ്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് July 28 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 89211466626 നമ്പർ ഒരിക്കൽ കൂടി 89211466626. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: ബാലവേലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ്.

0: പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഡോക്ടർ ബാബുസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബുസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബുസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത്

0: സെന്റർ ഹോസ്പിറ്റൽ.
1: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
2: ഫ്രഷോ?
1: ആ ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത

0: എല്ലായിടത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്ര എന്നാൽ റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ്. അക്ഷരമുദ്ര എന്നത് മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളെക്കുറിച്ച് ശ്രോതാക്കൾക്ക് വളരെ ആഴത്തിൽ അറിവുകൾ പകരുന്ന ഒരു പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിൽ ലേഖനങ്ങളുണ്ട്, കവിതാ സമാഹാരങ്ങളുണ്ട്, ആത്മകഥകളുണ്ട്. കൂടാതെ പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ നിരവധി കൃതികളെക്കുറിച്ചും വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ഞാൻ പറയുന്നത് GR ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ്. വാസന എന്ന കൃതിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയിലും ഞാൻ ശ്രോതാക്കൾക്കായി പങ്കുവച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ആഴ്ചയിലും വാസന എന്ന ഈ കൃതിയുടെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. GR ഇന്ദുഗോപന്റെ ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ആത്മകഥ എന്നതാണ് വാസന എന്ന ഈ കൃതിയെ എഴുത്തുകാരൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ദുഗോപൻ കൊല്ലംകാരനാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ശ്രദ്ധേയനായ മലയാളത്തിലെ നോവലിസ്റ്റും ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനുമായ ഇന്ദുഗോപൻ 10 നോവലുകൾ രചിച്ചിട്ടുണ്ട്. തികച്ചും വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ആത്മകഥ എന്ന ഈ വാസന എന്ന ഈ കൃതി. ഇന്ദുഗോപന്റെ ആദ്യ പുസ്തക പ്രസാധകരായ സൈന്ദവ ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ. തൻ്റെ ജീവിതയാത്രയിൽ താൻ ഹൃദയത്തിലേക്ക് ആവാഹിച്ച നിരവധി ഗന്ധങ്ങളെ അദ്ദേഹം ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓർമ്മകളാണ് ഇതിലിങ്ങനെ ഒരു പുഴയൊഴുകും പോലെ അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നത്. വളരെ ശാന്തതയോടെ, എന്നാലോ അതിൻ്റെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തന്നിലേക്ക് ആവാഹിച്ച ഗന്ധങ്ങളെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചും തൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും താൻ കടന്നു വന്ന വഴികളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നമ്മോട് പറയുകയാണ്. വർക്കലയിലാണ് ഗ്രന്ഥകാരൻ്റെ ജന്മസ്ഥലമെങ്കിലും ഇരവിപുരം വാളത്തിങ്കലായിരുന്നു അദ്ദേഹം പിന്നീടുള്ള കാലം തൻ്റെ ജീവിതം ചിലവിട്ടത്. അമ്മയുടെ അച്ഛൻ്റെ സ്ഥലമായിരുന്നു എന്നാണ് ഗ്രന്ഥകാരൻ നമ്മോട് പറയുന്നത്. മയനാട് ഹൈസ്കൂളിലും റോസ്ഡെയിൽ സ്കൂളിലും ഒക്കെയായിട്ടാണ് അദ്ദേഹത്തിന്

വിദ്യാഭ്യാസ കാലഘട്ടം. സാഹിത്യത്തിൽ ബിരുദവും സാമൂഹ്യ ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം എടുത്തിട്ടുണ്ട്. കൊല്ലം എസ് എൻ കോളേജിലും തിരുവനന്തപുരത്തും ഒക്കെയായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കോളേജ് ജീവിതവും. തുടർന്ന് പത്രപ്രവർത്തനത്തിൽ ഡിപ്ലോമ അദ്ദേഹം കരസ്ഥമാക്കുകയും തുടർന്ന് പഠനകാലത്ത് തന്നെ മലയാള മണ്ണ് എന്ന പത്രത്തിൻ്റെ കൊല്ലം ലേഖകനായി തുടരുന്നതിനിടയിൽ മലയാള മനോരമയിൽ അദ്ദേഹം വർഷങ്ങളായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഇങ്ങോട്ട് തൻ്റെ എഴുത്ത് ജീവിതത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയതായിട്ടുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, ഏറെ ജനശ്രദ്ധ ആകർഷിച്ച നിരവധി സിനിമകളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അദ്ദേഹം നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥ സിനിമയായിട്ടുണ്ട്. ദേ ഈ അടുത്തിറങ്ങിയ പൊന്മാൻ എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ കഥയാണ്. നാലഞ്ച് ചെറുപ്പക്കാർ എന്ന കഥയെ ആസ്പദമാക്കിയാണ് പൊന്മാൻ എന്ന കഥ നമ്മിലേക്ക് എത്തിയത്. ഇങ്ങനെ ജി ആർ ഇന്ദുഗോപനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. നമ്മുടെ കൊല്ലംകാർക്ക് ഏകദേശം നന്നായി അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. കൂടാതെ നമുക്കേറെ അഭിമാനിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വം കൂടിയാണ് ജി ആർ ഇന്ദുഗോപൻ. നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലേ? ഈ ഒരു കൃതിയുടെ വിശേഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ ആദ്യത്തെ അധ്യായത്തെക്കുറിച്ചൊക്കെ ഞാൻ കുറേയധികം ശ്രോതാക്കളോട് പറയുന്നുണ്ട്. ആമുഖ അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുന്നത്. എന്നാൽ അധ്യായം ഒന്നിൽ ഗർഭഗന്ധങ്ങൾ എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമാർന്ന നിരവധി ഓർമ്മകളെ നമ്മിലേക്ക് ഇണക്കി ചേർക്കുകയാണ് ഗ്രന്ഥകർത്താവ് ഈ ഒരു കൃതിയിലൂടെ ചെയ്യുന്നത്. ഞാൻ ഈ കൃതിയുടെ അധ്യായം ഒന്ന് വായിക്കാം. ഇതുപോലെ തീഷ്ണമായി അനുഭവിച്ച മുഹൂർത്തങ്ങൾ ചിലതുണ്ട്. തുടങ്ങുകയാണ്, ഗർഭത്തിൽ നിന്നു തന്നെ തുടങ്ങുന്നു. ഭൂമിയെയും അതിൻ്റെ അടയാളമായ ഗന്ധത്തെയും നമസ്കരിച്ചുകൊണ്ട് എല്ലാവരുടെയും പോലെ എൻ്റെയും ആദ്യ ഭൂമി അമ്മയുടെ ഗർഭപാത്രം തന്നെയാണ്. അവിടെ ആർക്കും സ്വന്തമായി നിലനിൽപ്പില്ല. ഞാൻ ഇളകിയാടുകയാണ്. ചലനത്തിന് സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ നിയന്ത്രണമുണ്ട്. കൈകളെടുക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ നാഭിയിൽ നിന്നുള്ള താമര കുടൽ പോലെ പൊക്കിൾ കുടിയിൽ തടയുന്നു. തടസ്സമാണ്, പക്ഷേ അതാണ് ജീവൻ. ഞാൻ അറിയുന്നില്ല എന്നെ അമ്മയുമായി ബന്ധിച്ചിരിക്കുകയാണ് എന്ന്. അമ്മ കഴിക്കുന്ന ആഹാരമാണ് എൻ്റെ നാഡീഞരമ്പുകളിലേക്ക് ചോരയായി പ്രവേശിക്കുന്നത്. എൻ്റെ ഇച്ഛയ്ക്കനുസൃതമല്ല എൻ്റെ ജീവിതം. അമ്മയാണ് ഇപ്പോഴത് നിയന്ത്രിക്കുന്നത് എന്നും ഒന്നാം അധ്യായത്തിൽ ഗ്രന്ഥകർത്താവ് എഴുതുന്നു. ഭാവിയിൽ എനിക്ക് ലഭിക്കാനിരിക്കുന്ന ജീവിതം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഗർഭസ്ഥ ശിശുവും അറിയുന്നില്ല താനും പുറത്ത് എന്താണ് എന്ന്. യുദ്ധം, ക്ഷാമം, പ്രകൃതി ദുരന്തങ്ങൾ, സമാധാനം എന്നെപ്പോലുള്ള കുഞ്ഞുങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും അത് എന്നും ഗ്രന്ഥകർത്താവ് ഒന്നാം അധ്യായത്തിൽ നമ്മോട് വിവരിക്കുന്നു. യുദ്ധത്തിനിടയിലാണ് ഞാൻ ജനിച്ചു വീഴുന്നതെങ്കിൽ അമ്മയ്ക്ക് ചോരക്കുഞ്ഞായ എന്നെയും എടുത്തുകൊണ്ട് ചിലപ്പോൾ പലായനം ചെയ്യേണ്ടി വരും. ഞാനൊരു ഭാരമാകും. എൻ്റെ അമ്മയ്ക്ക് ആഹാരം കഴിക്കാനുണ്ടെങ്കിലേ എനിക്ക് മുലപ്പാൽ ലഭിക്കൂ. ആഹാരവും സമാധാനവുമില്ലാത്ത ഇടത്താണ് ഏറെയും കുഞ്ഞുങ്ങൾ ജനിച്ചു വീണത് അഥവാ വീഴുന്നത്. മനുഷ്യ ചരിത്രം മുഴുവൻ എടുത്താൽ ബാല്യകാലം തീരും മുൻപ് മരിച്ചുപോയവരാണ് ഏറെയും. ആഹാരം കിട്ടാതെ മരിക്കുകയോ ഏതെല്ലാമോ ജന്തുക്കൾക്ക് ആഹാരമായി മാറുകയോ ചെയ്തിട്ടുണ്ടാകാം. ഭാഗ്യവശാൽ കാലം കുറെയൊക്കെ മാറിയിരിക്കുന്നു എന്നും ഈ അധ്യായത്തിൽ ജി ആർ ഇന്ദുഗോപൻ പറയുന്നു. 70കളുടെ മധ്യമാണ്. വൈദേശിക ആധിപത്യത്തിൽ നിന്ന് രാജ്യം സ്വതന്ത്രമായിട്ട് കാൽനൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. ജനാധിപത്യത്തിന് അതിൻ്റേതായ ബാലാരിഷ്ടതകളുണ്ട്. വിപ്ലവമാണ് വേണ്ടതെന്ന ചിന്താധാരയും സജീവമാണ്. ക്ഷാമമുണ്ട്, എന്നാലോ ഭേദപ്പെട്ടു വരികയാണ്. ഞാൻ ഒടുവിലായി എഴുതിയ ആനു എന്ന നോവലിൻ്റെ പശ്ചാത്തലം വച്ച് സ്വർഗത്തിലേക്കാണ് ഞാൻ ജനിച്ചു വീണതെന്ന് എനിക്കറിയാം. സമ്പന്നതയല്ല സ്വസ്ഥത എന്നും കഥാകൃത്ത് ഈ ഒരു അധ്യായത്തിൽ നമ്മോട് പറയുന്നു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്രയാണ്. അക്ഷരമുദ്രയിൽ ഞാൻ അറിവുകൾ പങ്കുവയ്ക്കുന്നത് ജി

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ഒരാത്മകഥ എന്നാണ് ജി ആർ ഇന്ദുഗോപൻ തൻ്റെ ഈ കൃതിയായ വാസനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വാസനയിൽ ഞാൻ ആദ്യത്തെ അധ്യായമായ ഗർഭഗന്ധത്തെക്കുറിച്ചാണ് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചത്. ഗർഭസ്ഥ ശിശുവായിരിക്കെ ഗർഭത്തിനുള്ളിലിരുന്ന് ഒരു ശിശുവിൻ്റെ ആ ഒരു ചലനങ്ങളെക്കുറിച്ചും അതിൻ്റെ ആ ഒരവസ്ഥയെക്കുറിച്ചുമൊക്കെയാണ് കഥാകൃത്ത് നമ്മോട് പറയുന്നത്. ഞാൻ ആ അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ ശ്രോതാക്കൾക്കായി ഒന്ന് വായിക്കാം. നമുക്ക് വളരെയധികം ഹൃദ്യസ്ഥമായി തോന്നുന്ന ഈ ഒരു കൃതി ഒറ്റയിരിപ്പിൽ തന്നെ നമുക്ക് വായിച്ചു തീരാൻ തോന്നുന്ന ഒന്നാണ്. ഞാൻ ശ്വസിക്കുന്നില്ല, എനിക്ക് വേണ്ടി അമ്മ ശ്വസിച്ചോളും. ഞാനൊന്നും അറിയേണ്ട, എനിക്ക് വേണ്ടി അമ്മ ആഹാരം കഴിച്ചോളും. അമ്മയുടെ ഭൂമി, ജാതി, രാജ്യം എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ കൃത്രിമത്തിൻ്റെ ഒന്നും ഭാഗമല്ല. പക്ഷേ പുറത്തു നിൽക്കുന്ന ഒരാൾക്കറിയാം എൻ്റെ അമ്മ ഗർഭിണിയാണ്. ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് ഞാൻ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൃതിയുടെ ഏതാനും ചില ഭാഗങ്ങളാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചത്. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: ഞാൻ ശ്വസിക്കുന്നില്ല, എനിക്ക് വേണ്ടി അമ്മ ശ്വസിച്ചോളും. ഞാനൊന്നും അറിയേണ്ട, എനിക്ക് വേണ്ടി അമ്മ ആഹാരം കഴിച്ചുകൊള്ളും. അമ്മയുടെ ഭൂമി, ജാതി, രാജ്യം എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു കൃത്രിമത്തിൻ്റെ ഭാഗവുമല്ല എന്നും കഥാകൃത്ത് പറയുന്നു. പക്ഷേ പുറത്തു നിൽക്കുന്ന ഒരാൾക്കറിയാം എൻ്റെ അമ്മ ഗർഭിണിയാണ്. അത് ആണാണോ പെണ്ണാണോ എന്നെനിക്കറിയില്ല. അന്നേ കാലം ആൺകുട്ടികളോടാണ് താല്പര്യം. എന്താണെന്ന് എനിക്കറിയില്ല. പണിയെടുത്തു കൊണ്ടുവരുന്ന ആരോഗ്യമുള്ള പുരുഷനാണ് കുടുംബത്തിൻ്റെ ബലം എന്ന സങ്കല്പമാകാം അതിന് ആധാരം എന്നും കഥാകൃത്ത് പറയുന്നു. അമ്മ ഇരിക്കുന്ന ഭൂമി, കൃത്രിമമായ ജാതി വ്യവസ്ഥകളൊക്കെയും എൻ്റെ ഭാഗമാകാൻ പോകുന്ന അപകടങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നില്ല. കേവലം ഒരു ഭ്രൂണത്തിൽ നിന്ന് വികസിച്ച് പൂർണ്ണതയിൽ എത്തുന്നതേ ഉള്ളൂ. എനിക്ക് ഭൂമിയായിട്ടില്ല, ഭൂമിക ഈ ജലമാണ്. അമ്മയുടെ വയറിനുള്ളിൽ കിടക്കുന്ന കുട്ടിയാണ് അദ്ദേഹം. ആ ഒരു കുട്ടിയുടെ ചിന്തകളാണ്, ആ ഒരു ജലത്തിൻ്റെ ഗന്ധത്തെക്കുറിച്ചും ആ ഒരു അവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം നമ്മോട് ഇങ്ങനെ പറയുന്നത്. അമ്മയുടെ ഗർഭപാത്രം വികസിക്കുന്നതോറും എനിക്ക് കിടക്കാൻ കൂടുതൽ സ്ഥലം വേണം. ഞാനത് ആശിക്കുന്നു, എൻ്റെ ചലനങ്ങളിൽ അതുണ്ട്. ശേഷം ഭൂമിയിലിറങ്ങി വെട്ടിപ്പിടിക്കാനുള്ള എൻ്റെ ദുരയുടെ അടിസ്ഥാനം ഇവിടെ നിന്നാണ്. പോരാ പോരാ എന്ന തോന്നലിൽ നിന്ന് അത് വളരുന്നു. ഇവിടം പോരാ, പുറത്തിറങ്ങണം എന്ന ത്വര അതിൻ്റെ തുടക്കമാണ്. ഇങ്ങനെ അദ്ദേഹം നിരവധിയായ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തോട് ചേർന്നു നിൽക്കുന്ന നിരവധി സത്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇതിൽ പ്രതിപാദിക്കുന്നത്. എനിക്ക് എൻ്റെ ഗർഭത്തിലെ ഗന്ധം ഓർമ്മയിലില്ല. പകരം മക്കളുണ്ടായപ്പോൾ ഞാനവരെ ഗന്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അമ്മയുടെ ഗർഭജലത്തിൻ്റെ മണമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്കും. അവരുടെ പ്രപഞ്ചത്തിൽ നിന്ന് ആ ഗന്ധം പെട്ടെന്ന് വിട്ടുമാറില്ല. തുടച്ചെടുത്ത് അടുത്ത നിമിഷം വീണ്ടും ഗന്ധം അവരിൽ തിരികെ വരും. ഈ ഗന്ധം മാറാൻ ഒന്ന് രണ്ടാഴ്ച കുറഞ്ഞതെടുക്കും. കാരണം അവർ 8-9 മാസം കിടന്ന ജലമാണ്. രോമകൂപങ്ങളിലൂടെ അത് അവരിൽ അടക്കം ചെയ്തിരിക്കുന്നു. അതില്ലാതാകാൻ സമയമെടുക്കും. അതൊരു സുഖകരമായ ഗന്ധമാണ്, സൂക്ഷ്മമായ ഒന്ന്. പ്രകൃതിയുടെ സ്ഫുടം ചെയ്ത മണ്ണിൻ്റെ, ശുദ്ധി ചെയ്ത ലോഹത്തിൻ്റെ, ജീവന്റെ ഉണർവിൻ്റെ ഗന്ധം. പിന്നീടാണ് അവർക്ക് മുലപ്പാലിൻ്റെ

ഗന്ധം വരുന്നത്. അമ്മഗന്ധത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് മുലപ്പാലിൻ്റെ ഗന്ധം എന്നും അദ്ദേഹം പറയുന്നു. പിന്നീടാണ് അവർക്ക് ഭൂമിയുടെ മണമുണ്ടാകുന്നത്, പിന്നെ സ്വയം എല്ലാം ചേർന്ന് സ്വന്തമായ ഒരു ഗന്ധമുണ്ടാകുന്നത്. അതാണ് അവരുടെ വ്യക്തിത്വം എന്നും ഗ്രന്ഥകർത്താവ് പറയുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഗന്ധത്തെക്കുറിച്ച് അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന ഒരു കുട്ടിയുടെ ആ ഒരു അവസ്ഥയും ആ കുട്ടി അതിനുള്ളിൽ ചിന്തിക്കുമ്പോഴും അതിനുള്ളിൽ കിടന്ന് ചലിക്കുമ്പോഴും ഒക്കെ ചിന്തിക്കുന്ന കുറേ അധികം ആ ചലനങ്ങളിൽ പോലും ഉണ്ടാവുന്ന ഗന്ധങ്ങളെയും പ്രകൃതിയെയും ഭൂമിയെയും മണ്ണിനെയും ഒക്കെ കുറിച്ച് വളരെ ആഴത്തിൽ നമ്മോട് കുറേ അധികം കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ ജി ആർ ഇന്ദുഗോപൻ പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം ഗന്ധിക്കാനുള്ള ശേഷി ഒരു മനുഷ്യജീവിക്ക് എവിടെ വന്നു തുടങ്ങുന്നു എന്നും ചിന്തിക്കുന്നു. ഗർഭത്തിലുള്ള കാലത്തു തന്നെ അതിനുള്ള വാസന വന്നു തുടങ്ങുന്നു എന്ന് ഊഹിക്കാം. ആദ്യമായി നമ്മൾ ഗന്ധിക്കാൻ ശ്രമിക്കുന്നത് ഗർഭജലത്തെയാണ് എന്നും അദ്ദേഹം പറയുന്നു. അതിൽ ആണ്ട് കിടക്കുകയാണ് നാമെന്നും ആ ജലത്തിനൊരു ഗന്ധമുണ്ട്, അതെന്തെന്ന് അനുഭവിക്കാൻ കഴിയും. അന്നേരം ഗന്ധിക്കാൻ ഒരു ശേഷിയുണ്ട്. അമ്മ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കടുത്ത ഗന്ധമുള്ളത് എന്നും അതിനോട് നാം പ്രതികരിക്കാറുണ്ട് എന്നും പറയുന്നു. ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഇത് വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഏറെ സത്യമുള്ള ഒരു കാര്യം തോന്നിയത്, നമ്മൾ മക്കൾക്ക് നമുക്കേറെ ഇഷ്ടമുള്ളത് നമ്മുടെ അമ്മ തരുന്ന, അമ്മ ഉണ്ടാക്കിയ, നമ്മുടെ നാവിൻ തുമ്പിൽ അമ്മ വാർത്തെടുത്ത ആ ഒരു രുചിയുണ്ടല്ലോ, അത് നമ്മുടെ മരണം വരെ ഇങ്ങനെ നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് അമ്മ വെക്കുന്ന ആ ഒരു ഭക്ഷണം മക്കൾക്ക് ഇഷ്ടപ്പെടുന്നത്. അത് ഈ ഒരു രുചിക്കൂട്ടിൻ്റെ ആ ഒരു ഓർമ്മ ഈ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നാം ഇവിടെ ചിന്തിച്ചു പോകും. അതൊരു കഥാകൃത്ത് ഈ കൃതിയിൽ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു അതിനെ, അതൊരു പൊക്കിൾക്കൊടി ബന്ധമായി നമ്മളിൽ അലിഞ്ഞതാണ് എന്നും ജന്മസിദ്ധമാണ്, അതിനാൽ ലോകത്തെ ഏതൊരു ഭാര്യ വാദിച്ചാലും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ രുചി ഒരു വ്യക്തിയിൽ മരണം വരെ അലിഞ്ഞു പോകില്ല എന്നും അത് പുതുതായി ഉണ്ടായതല്ല ഗർഭകാലത്ത് തന്നെ ഒന്നായി തുടങ്ങിയതാണ് എന്നും അദ്ദേഹം പറയുന്നു. ഓർമ്മകളിൽ പോലും ആ ഗന്ധത്തിന്റെ അംശമുണ്ട് എന്നും ഗർഭജലം കുടിച്ചതും ഗന്ധിച്ചതുമായ ശീലം കൊണ്ട് അമ്മയുടെ ഗന്ധം ഏതു വയസ്സുകാലത്തും നമുക്ക് ലഭിക്കുമെന്നും കണ്ണടച്ച് അമർത്തി ഒന്ന് ഗന്ധിച്ചാൽ മതി അവ്യക്തമായി നേർത്ത ഒരു ഓർമ്മ പോലെ അത് തെളിയും എന്നും കഥാകൃത്ത് ഈ ഒരു അധ്യായത്തിൽ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. കോവിഡ് കാലത്ത് മനുഷ്യരിൽ ഗന്ധം നശിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ പോലും ലഭിക്കും. ഗന്ധമിരിക്കുന്നത് മൂക്കിലല്ല മസ്തിഷ്കങ്ങളിലാണ്, ഓർമ്മകളുടെ കോശങ്ങളിലാണ് എന്നും ഈ ഒരു അധ്യായത്തിൽ ജി ആർ ഇന്ദുഗോപൻ നമ്മോട് പറയുന്നു. ഇങ്ങനെ ജീവിതഗന്ധിയായ നിരവധി ഓർമ്മകളുടെ ഒരു കൂട്ടുകളാണ് നമ്മിലേക്ക് അദ്ദേഹം ചാലിച്ച് ചേർക്കുന്നത്. ഒപ്പം നമ്മോട് ഏറെ ചേർന്നിരിക്കുന്ന നിരവധി ഗന്ധങ്ങളെക്കുറിച്ചും ഗർഭജലത്തിൽ നാം കിടക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ചും അതുമായി നാം അമ്മയോട് ഏറെ അടുത്തിരിക്കുന്നു എന്നും നമുക്ക് ഏറെ പ്രിയപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഇനി കുറേ അങ്ങോട്ട് ഈ ഒരു കൃതിയിൽ അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം ഇവിടെ പൂർണ്ണമാവാൻ സമയമായി. തുടർന്നുള്ള എപ്പിസോഡുകളിൽ വാസന എന്ന ഈ കൃതിയുടെ നിരവധി വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്താം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ദ്ര 90.4 എഫ്എമ്മിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. എ ഗോപനം, ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 എഫ്എം. പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം.

0: കോണ്ടാക്ട് 2763204.
1: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 സെപ്റ്റംബർ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 സെപ്റ്റംബർ നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
2: ഗായത്രി കല്യാണ പെണ്ണിനെ കാളും സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 25. പ്രതിഭ പട്ടീൽ ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതിയായതും ജോർജ് സ്റ്റീഫൻസൺ റെയിൽവേ തീവണ്ടിയുടെ ആദ്യ പരീക്ഷണോട്ടം നടത്തിയതും പ്രഥമ ടെസ്റ്റ് ട്യൂബ് ശിശു ലണ്ടനിൽ ജനിച്ചതുമൊക്കെ ഒരു ജൂലൈ 25. ജൂലൈ 25 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 25. ജൂലൈ 25 ഡോക്ടർ സഞ്ജീവ് റെഡ്ഡി ഇന്ത്യയുടെ 6th രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷം 1982 ഇന്നേ ദിവസം ഗ്യാനി സീൽ സിംഗ്, 1987 ആർ വെങ്കിട്ടരാമൻ, 1992 ശങ്കർ ദയാൽ ശർമ്മ, 1997 മലയാളിയായ KR നാരായണൻ, 2002 APJ അബ്ദുൽ കലാം, 2007 പ്രതിഭാ പട്ടേൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യ വനിതയായി മാറി, 2012 പ്രണവ് മുഖർജി, 2017 രാംനാഥ് കോവിന്ദ്, 2022 ദ്രൗപദി മുർമു ഉൾപ്പെടെ ഡോക്ടർ സഞ്ജീവ് റെഡ്ഡിക്ക് ശേഷം തുടർച്ചയായി വന്ന രാഷ്ട്രപതിമാരെല്ലാം ഒരേ തീയതിയിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആയിരത്തി 1814 ഇന്നേ ദിവസമായിരുന്നു ജോർജ് സ്റ്റീഫൻസൺ റെയിൽവേ തീവണ്ടിയുടെ പരീക്ഷണോട്ടം നടത്തിയത്. ജൂലൈ 25 വൈക്കിംഗ് ചൊവ്വാഗ്രഹത്തിന്റെ സിഡോണിയ പ്രദേശത്തിന്റെ ഫോട്ടോ ചിത്രീകരിച്ചത്. 1920 കുറുകെയുള്ള ആദ്യ റേഡിയോ പ്രക്ഷേപണം നടന്നത് 1920 ജൂലൈ 25 ആയിരുന്നു.

0: 1978 ഇന്നേ ദിവസമായിരുന്നു പ്രഥമ ടെസ്റ്റ് ട്യൂബ് ശിശു ലണ്ടനിൽ ജനിച്ചത്. ലൂയിസ് ബ്രൗൺ എന്നായിരുന്നു മാതാവിന്റെ പേര്. ടുണീഷ്യ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1956 ജൂലൈ 25. സ്വെറ്റ്ലാന സവിസ്തക്കായ ബഹിരാകാശത്തിൽ നടക്കുന്ന പ്രഥമ വനിതയായത് 1984 ജൂലൈ 25. ഇന്ത്യയിലെ ആദ്യത്തെ വള്ളംകളി മത്സരം നടന്നത് 1813 ജൂലൈ 25. കൽക്കട്ടയിലായിരുന്നു ഇത് നടന്നത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വിളിക്കുക.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കും. ക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. അദ്ദേഹം തന്റെ രാജ്യാപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്.
3: കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും ഇത് തന്റെ അഭിമാന പ്രശ്നമല്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജെൻഡർ മന്ദറിലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക്

0: യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു.
1: सबसे पहली बात तो ये है कि कोई भी एक्शन FIR ना हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा. इस बात को सरकार ने स्वीकारा है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा. इस बात को हम लोगों ने माना है.
0: തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി CJP വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ചേർത്തുപിടിക്കുന്ന മഹനീയ ദൌത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് ഫ്രണ്ട് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ്വേ ആയി മാറ്റുന്നതാണ് ഈ പദ്ധതി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UG PG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജൂട്ടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, EQB ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
0: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൻസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് MP, മുൻമന്ത്രി VN വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220

0: റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ നേരിട്ട സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മുകശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം.
1: ഇന്ത്യയിൽ ഈ നൂറ്റാണ്ടിനിടയിൽ പുകവലിയും പുകയിലെ ഉപയോഗവും ഏകദേശം പകുതിയായി കുറഞ്ഞതായി പുതിയ
3: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.

അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ബാഹ്യ സേവന രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങ്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരവേദിയിലെ ഓരോ നിമിഷങ്ങളും തത്സമയം ആസ്വദിക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് VNSS കോളേജ് ഗ്രൗണ്ട് കർബല ജംഗ്ഷനിൽ നിന്ന് തത്സമയ പ്രക്ഷേപണം റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കേൾക്കൂ, ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാകൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ദ്രോഹ്യസേവനരംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങ്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരവേദിയിലെ ഓരോ നിമിഷങ്ങളും തത്സമയം ആസ്വദിക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് VNSS കോളേജ് ഗ്രൗണ്ട്, കർബല ജംഗ്ഷനിൽ നിന്ന് തത്സമയ പ്രക്ഷേപണം റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കേൾക്കൂ, ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാകൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ായും ആദ്യ പരീക്ഷ റദ്ദാക്കിയിരുന്നതായും ശ്രീ പ്രധാൻ ഓർമ്മിപ്പിച്ചു. അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്താനാണ് സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള പരമാവധി നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: हम एजुकेशन के एग्जामिनेशन के रिफॉर्म्स के लिए जो आपका चार्टर है उस पर हम गहन चिंतन भी करेंगे और आपके डेलीगेशन के साथ बातचीत करके जो कुछ भी हम डेलिबरेट कर सकेंगे वो हम करने का प्रयास करेंगे.
0: കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി CJP വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ മൂന്നാംഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവച്ച ധർമ്മേന്ദ്ര പ്രധാന്റെ സേവനങ്ങൾക്കും രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു നന്ദി അറിയിച്ചു. അതേസമയം രാജ്യചരിത്രത്തിലെ നിർണായക നിമിഷമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ ധൈര്യത്തെ പ്രിയങ്ക ഗാന്ധി പ്രശംസിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. വ്യാജ വാർത്തകൾ, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വീഡിയോകൾ തുടങ്ങിയവ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ പങ്കുവയ്ക്കുന്നതായും ഇത്തരത്തിലുള്ള 400-ലധികം അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായും സെൻട്രൽ ഡൽഹി DCP രോഹിത് രാജ്ബീർ സിംഗ് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. റൊമാനിയയുമായുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ റൊമാനിയയിലെ ഇന്ത്യൻ സമൂഹം സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകളെ രാഷ്ട്രപതി പ്രശംസിച്ചു. ബുക്കാറസ്റ്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പ്രവാസികൾ എല്ലായ്പ്പോഴും അവരുടെ മാതൃരാജ്യവുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നതായും അവരുടെ സേവനങ്ങളും സമർപ്പണ ബോധവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
3: पिछले 2 दिनों की अपनी यात्रा के दौरान मैंने भारत के प्रति रोमानिया की आत्मीयता और सद्भावना को मैं प्रत्यक्ष अनुभव किया. आज हमारे दोनों देशों के बीच सहयोग पहले से कहीं अधिक व्यापक और गतिशील है. हमारी सरकारें सस्टेनेबल डेवलपमेंट, क्लाइमेट चेंज से निपटने के प्रयासों, आतंकवाद के विरुद्ध सहयोग तथा रूल्स बेस्ड शांतिपूर्ण अंतर्राष्ट्रीय व्यवस्था को बढ़ावा देने जैसे विश्व मुद्दों पर मिलकर कार्य कर रहे हैं.
0: വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്തിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗോവ, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡിഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദാമൻ, ദാദ്ര, നഗർ ഹവേലി, ദക്ഷിണ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന 170 പേരെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായ മഴ, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വെല്ലുവിളി എന്നിവയ്ക്കിടയിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഈ മാസം 22 അർദ്ധരാത്രി മുതൽ 11 ഘട്ടങ്ങളായാണ് രക്ഷാപ്രവർത്തനം നടന്നത്. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചരായ്ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. പ്രധാന നദികളെല്ലാം അപകടനില കവിഞ്ഞൊഴുകുന്നത് അപ്പർ അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇതുവരെ 100,000+ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. സിക്കിമിലെ നാംചി ജില്ലയിലെ ഫാംതാം ഗ്രാമത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിച്ചു. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സിംബാബ്വെയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 നഷ്ടത്തിൽ ഇന്ത്യ 219 റൺ നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗ് നയിക്കുകയായിരുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ സിംബാബ്വെ ഓവറുകളിൽ റൺസ് എന്ന നിലയിലാണ്. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജാദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഖ് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി.

0: നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CGP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. 27th കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ രണ്ടാം മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി ഇപ്പോൾ യുവവാണി.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സേവനരംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങ്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരവേദിയിലെ ഓരോ നിമിഷങ്ങളും തത്സമയം ആസ്വദിക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് VNSS കോളേജ് ഗ്രൗണ്ട്, കർബല ജംഗ്ഷനിൽ നിന്ന് തത്സമയ പ്രക്ഷേപണം റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കേൾക്കൂ, ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാകൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ശിവരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നാലു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ബാഹ്യ സേവന രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങ്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരവേദിയിലെ ഓരോ നിമിഷങ്ങളും തത്സമയം ആസ്വദിക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് VNSS കോളേജ് ഗ്രൗണ്ട് കർബല ജംഗ്ഷനിൽ നിന്ന് തത്സമയ പ്രക്ഷേപണം റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കേൾക്കൂ, ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാകൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടിമൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

ബാഹ്യ സേവന രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങ്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരവേദിയിലെ ഓരോ നിമിഷങ്ങളും തത്സമയം ആസ്വദിക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് VNSS കോളേജ് ഗ്രൗണ്ട് കർബല ജംഗ്ഷനിൽ നിന്ന് തത്സമയ പ്രക്ഷേപണം റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കേൾക്കൂ, ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാകൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

കൊച്ചു കൂട്ടുകാരെ, ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യത്തെ കഥ കേട്ടോളൂ. കിങ്ങിണി തത്ത എന്ന കഥയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത് എഴുതിയത് ബിമൽ കുമാർ രാമങ്കരിയാണ്. കഥ കേട്ടോളൂ. വിജയദശമി ദിനം വന്നു. കിങ്ങിണി തത്ത നേരം പുലരും മുൻപ് തന്നെ നാലു മക്കളെയും വിളിച്ചുണർത്തി. നേരം മെല്ലെ പുലരുന്നു, സൂര്യൻ ദൂരെ ഉദിക്കുന്നു. മക്കളെ, നിങ്ങൾ ഉണരണം, അക്ഷരമെഴുതാൻ പോകണം. അത് കേട്ട് തത്ത കുഞ്ഞുങ്ങൾ കണ്ണ് തുറന്നു ചിരിച്ചു. അവർ ആമോദത്തോടെ വേഗം കുളിച്ചൊരുങ്ങി എഴുത്താശാൻ വേലു കുരങ്ങന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. വരിവരിയായി പാറും നാം, ഹരിശ്രീ എഴുതാൻ പോകും നാം, പല പല വാക്കുകൾ എഴുതും നാം, പല കാര്യങ്ങൾ പഠിക്കും നാം. അവർ പാറി പറന്ന് വേലുവാശാന്റെ വീട്ടുമുറ്റത്തിറങ്ങുമ്പോൾ പഠിക്കാൻ ഇഷ്ടമുള്ള ധാരാളം കുട്ടികൾ അവിടെ എത്തിയിരുന്നു. മുയൽക്കുട്ടന്മാർ, മാൻകിടാങ്ങൾ, മയിലുകൾ, അങ്ങനെ പലരും. ആശാൻ ഓരോരുത്തരെയായി അക്ഷരം എഴുതിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഓം ഹരി ശ്രീ ഗണപതയേ നമഃ. അങ്ങനെ എല്ലാവരും ഹരിശ്രീ എഴുതി കഴിയാറായി. അപ്പോൾ അതാ ഓടി വരുന്നു കുട്ടിക്കുറുക്കൻ കുമ്പു. എനിക്കും ഹരിശ്രീ എഴുതണമല്ലോ. അത് കേട്ടയുടൻ കുറുമ്പുകാരി കാക്ക പറഞ്ഞു, വേണ്ട വേണ്ട, കുറുക്കന്മാർ വലിയ സൂത്രക്കാരാ. ഇവൻ അക്ഷരം കൂടി പഠിച്ചാൽ നമ്മെ കൂടുതൽ ഉപദ്രവിക്കും. അത് കേട്ട കിങ്ങിണി തത്ത പറഞ്ഞു, കാക്കമ്മേ, നീ പറഞ്ഞത് ശരിയല്ല. പഠിക്കാൻ ആഗ്രഹമുള്ളവരെ പഠിപ്പിക്കണം. അറിവ് നേടുന്നവർ കൂടുതൽ നല്ലവരാകും, മിടുക്കുള്ളവരാകും. അപ്പോൾ കാടായാലും നാടായാലും നന്നാവും. അതാ ശരി, എല്ലാവരും പറഞ്ഞു. അങ്ങനെ എഴുത്താശാൻ കുട്ടിക്കുറുക്കനെയും അക്ഷരമെഴുതിച്ചു. അക്ഷര

0: ഉത്തരം എഴുതിയവരെല്ലാം അന്നു മുതൽ നന്നായി പഠിക്കാനും തുടങ്ങി. പഠിച്ചു പഠിച്ച് അവരെല്ലാം നല്ല മിടുക്കന്മാരും മിടുക്കികളും ആയി തീരുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ കഥ ഇന്നിവിടെ നിർത്തട്ടെ. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. രാവണന്റെ അനുജനായ കുംഭകർണൻ രാവണൻ ഇപ്പോൾ ആലോചിക്കുന്ന ആ കാര്യത്തിന്റെ വരും വരായികകളെ കുറിച്ച് രാവണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ക്യാപ്സ്യൂളിൽ. ഇപ്പോൾ അദ്ദേഹം ഈ ക്യാപ്സ്യൂളിലും അദ്ദേഹം തന്റെ സംഭാഷണം തുടരുകയാണ്. അദ്ദേഹം കുറച്ച് ആപൽ സൂചനകളൊക്കെ നൽകിയിരുന്നു രാവണന്, നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷമായും പരോക്ഷമായും നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ തുടരുന്നു, അങ്ങേക്ക് ഇത് നല്ലതല്ല എന്ന് അങ്ങേക്ക് തന്നെ അറിയാം. നല്ലതല്ല ഇത് വരുത്താൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങ് രാമനോട് എതിരിടാൻ പോകുന്നത്. എന്നിട്ട് എന്തായിരിക്കും എങ്കിൽ പിന്നെ എന്തായിരിക്കും ഇതിൽ തന്നെ, ഈ ഒരു ആശയത്തിൽ തന്നെ കടിച്ചു തൂങ്ങാനായിട്ടുള്ള കാരണം? ഇത് ആപത്ത് വരുത്തി വെക്കും, ജീവഹാനി വരുത്തി വെക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് എന്തുകൊണ്ടായിരിക്കും ഇത് ഈ കാര്യത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അതിന്റെ ഉത്തരവും കുംഭകർണൻ തന്നെ പറഞ്ഞു കൊടുക്കും. അത് നമ്മുടെ അറിവിലേക്കായിട്ടാണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു നോളജ് ജ്ഞാനശകലമാണത്. മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ട് വളരെ സിമ്പിളായിട്ട് കുംഭകർണൻ പറയുന്നു, കഴിഞ്ഞ ജന്മങ്ങളിലെ വാസന കൊണ്ട്, കർമ്മദോഷം കൊണ്ട്, പൂർവ്വജന്മ വാസന മൂലം അങ്ങയുടെ മനസ്സ് ഇത്തരം തെറ്റായ കാര്യങ്ങളിൽ മുഴുകി പോവുകയാണ്. നമ്മളൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരുണ്ട്, പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്നവരുണ്ട്, ചിന്തിക്കുന്നത് പോലും തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് അറിയാം അതെല്ലാം തെറ്റാണെന്ന്. വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങനത്തെ തെറ്റുകൾ ചെയ്യുന്നത് അത് പാപകർമ്മങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്ന് അറിയാത്തവരല്ല നമ്മൾ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്തേ പറ്റൂ, നമ്മൾ അതിന് നിർബന്ധിതരാകും. കാര്യം കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിലെ ആ വാസന, ആ ഇംപ്രഷൻസ്, ആ മുദ്രണങ്ങൾ അവിടെ കിടക്കുകയാണ്. ആ കർമ്മദോഷങ്ങൾ നമ്മെ ഇങ്ങനെ വേട്ടയാടുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ പെരുമാറി പോകും. ഞാൻ അതിൽ കുറ്റമൊന്നും പറയുന്നില്ല, കുംഭകർണൻ പറയുന്നു. അങ്ങയുടെ പൂർവ്വജന്മ വാസനയാണ്, ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല. അതിന്റെ കാരണവും പറയുന്നു, അത് നീക്കരുത് ആർക്കുമേ, ശാസനയാലും അടങ്ങുകയില്ലത്. ഈ ഇങ്ങനത്തെ ഒരു കാര്യം, പൂർവ്വജന്മ വാസന കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നീക്കരുത് ആർക്കും, അത് മാറ്റാൻ ആർക്കും സാധിക്കില്ല. ഒന്ന്, രണ്ട്, ശാസനയാലും അടങ്ങുകയില്ലത്. ആരെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചാലും നമ്മൾ അതിനെ വശംവദരാകുകയില്ല, നമ്മളത് മനസ്സിലാക്കുകയില്ല. കാര്യം നമ്മുടെ അത്രമാത്രം ആ ദോഷത്തിൽ നിൽക്കുകയാണ് നമ്മൾ. രണ്ട്, ഇനി മൂന്നാമത്തെ കാര്യം കുംഭകർണൻ പറയുന്നത്, വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റ് അജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. വലിയ അറിവുണ്ടെന്ന് പറയുന്ന, വലിയ വിജ്ഞാനം ഉണ്ടെന്ന് പറയുന്ന വലിയ ജ്ഞാനികൾക്ക് പോലും ഈ പൂർവ്വജന്മത്തിലെ ആ വാസനകളുടെ ആ ഫലം ഇപ്പോഴത്തെ ജന്മത്തിൽ ഉണ്ടാകും. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പല തെറ്റുകളും ചെയ്യാൻ നിർബന്ധിതരാണ്. വലിയ ജ്ഞാനികൾ പോലും അങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് വശംവദരാകാറുണ്ട്. പിന്നെയാണോ അജ്ഞാനികൾ, പിന്നെയാണോ അറിവില്ലാത്തവർ എന്ന് പറയുന്നു. ഇപ്പൊ രാവണനെ ഭംഗ്യന്തരേണ അജ്ഞാനി എന്നും അറിവില്ലാത്തവനും എന്നൊക്കെ വിശേഷിപ്പിക്കുകയാണ് കുംഭകർണൻ ഇവിടെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കാട്ടിയതെല്ലാം അവനയം, അന്യായം നീയത്. നീ ചെയ്തു കൂട്ടി, നീ എന്ന ജ്യേഷ്ഠൻ രാവണൻ ചെയ്തു കൂട്ടിയിരിക്കുന്നതെല്ലാം അന്യായമാണ്, ന്യായമായ ഒരു കാര്യവും താങ്കൾ ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് അങ്ങേക്ക് മാത്രമല്ല ആപത്ത് വരാൻ പോകുന്നതെന്നും അങ്ങ് മനസ്സിലാക്കണം. നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം. നാട്ടിലുള്ളവർക്ക്, നമ്മുടെ പ്രജകൾക്ക്, ഈ രാജ്യത്തെ ലങ്കയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് ആപത്ത് വരാൻ പോവുകയാണ്. ഇങ്ങനെ വളരെ ശക്തമായ മുന്നറിയിപ്പ് കുംഭകർണൻ കൊടുത്ത ശേഷം പറയുന്നു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പക്ഷേ ഞാൻ അങ്ങയുടെ സഹോദരനാണ്. ഇപ്പൊ സഹോദരൻ എന്നുള്ള രീതിയിൽ അങ്ങയോടൊപ്പം തന്നെ നിൽക്കേണ്ട കർത്തവ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിൽ നിന്നും മാറി നിൽക്കുന്നില്ല. ഒരനുജന്റെ കർത്തവ്യം ഞാൻ ഏറ്റെടുക്കുകയാണ്. ജ്യേഷ്ഠൻ ആപത്തിൽപ്പെട്ടിരിക്കുന്നു, ഈ സമയത്ത് ജ്യേഷ്ഠനെ സഹായിക്കണം. ആ ചുമതല, ആ ഉത്തരവാദിത്വ കർത്തവ്യം ഞാൻ നിർവഹിക്കും. പക്ഷെ ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. വരാൻ പോകുന്ന ആപത്താണെന്ന് എനിക്കറിയാം. ഞാൻ പോരിനിറങ്ങാം, വാനരസേനയെ കൊല്ലാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ മുന്നിൽ തന്നെ കാണും. എന്നിട്ട് പറയുന്നു, ജാനകി തന്നെ അനുഭവിച്ചിടുന്നു, ഈ മനസ്സേ ഖേദമുണ്ടാകരുത് ഏതുമേ. ഏ രാവണ, അങ്ങ് ഇനി മനസ്സ് വിഷമിക്കണ്ട. ജാനകി അനുഭവിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിനായിട്ട് നോക്കിക്കോളൂ, അനുഭവിച്ചോളൂ. ജാനകി അനുഭവിക്കണമെന്നല്ലേ ആഗ്രഹം, അത് നടക്കട്ടെ.

0: ഒട്ടും മാനസിക വിഷമം വേണ്ട, ഞാൻ കൂടെ നിന്നു തരാം, അനുജൻ എന്നുള്ള രീതിയിൽ ഞാൻ നിന്നു തരാം. ദേഹത്തിന് അന്തരം വന്നു പോകും മുന്നമ്മേ, മോഹിച്ചതാകന്ത സാധിച്ചു കൊള്ളുക നീ. ഈ പറയുന്നത് യഥാർത്ഥത്തിൽ പറയുന്നതാണോ അതോ പരിഹസിച്ച് പറയുന്നതാണോ അതോ നിരാശ കൊണ്ട് പറയുന്നതാണോ ഒന്നും നമുക്ക് അറിഞ്ഞില്ല. പക്ഷെ കുംഭകർണൻ പറയുന്നുണ്ട്, എന്തായാലും നീ മരിക്കാൻ പോവുകയാണ്, മരിക്കുന്നതിന് മുമ്പ് എന്താണ് ആഗ്രഹം, ജാനകിയെ അനുഭവിക്കണം, തീർച്ചയായും അത് നടക്കട്ടെ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ എന്തായാലും കൂടെ നിൽക്കാം, മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊള്ളുക. ഇപ്പൊ നൈമിഷികമായ ഭൗതിക സുഖഭോഗങ്ങളെ മറ്റെന്തിനേക്കാളും വലുതായി കാണുന്ന എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിൽ ഓർക്കാനായി മഹത്തായിട്ടുള്ള ഒരു സന്ദേശം കൂടി കുംഭകർണൻ നൽകുകയാണ് രാമായണത്തിലെ ഇനി പറയാൻ പോകുന്ന വരികളിലൂടെ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നീടും ആപത്ത് നിർണയം ഓർത്തു കാൺ. ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തനായിട്ടുള്ള വശംവദനായിട്ടുള്ള അടിമപ്പെട്ടുള്ള അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആപത്ത് പിണയും, ഇത് തീർച്ചയാണ്, ഓർത്തുകൊള്ളുക. ഇനി മറിച്ചാണെങ്കിലോ, ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കെ. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വശംവദനാകാത്ത പുരുഷനെ വ്യക്തിക്ക് എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാകും. അൾട്ടിമേറ്റ് ആയിട്ടുള്ള എന്ത് മനോഹരമായിട്ടുള്ള ജ്ഞാനമാണ് കുംഭകർണൻ നൽകുന്നത് എന്ന് നാം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, കുംഭകർണനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത് കുറെ ആറുമാസം ഉറങ്ങും അത് കഴിഞ്ഞ് ഉണരും ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്, ഒരു എപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരാളെന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷെ ഏറ്റവും വലിയ ജ്ഞാനിയാണ് കുംഭകർണൻ നമുക്ക് മനസ്സിലായി, ഏറ്റവും വലിയ ശ്രീരാമ ഭക്തനാണ് കുംഭകർണൻ എന്നുള്ള മനസ്സിലായി, ഏറ്റവും വലിയ എന്താണ് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണ് കുംഭകർണൻ എന്ന് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ആവശ്യമായ ജ്ഞാനം പകർന്നു നൽകാനായിട്ട് ശേഷിയുള്ള ഒരു ജ്ഞാനിയാണ് കുംഭകർണൻ എന്നും നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലായി. പക്ഷെ അതോടൊപ്പം മറ്റൊരു വലിയൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്, ഇനി എന്തൊക്കെ ആയാലും അദ്ദേഹം തന്റെ കർത്തവ്യത്തിൽ നിന്ന് മാറുന്നില്ല. ഒരു ജ്യേഷ്ഠന്റെ ഒരു ആവശ്യം വരുമ്പോൾ സഹോദരനായിട്ടുള്ള അനുജനായിട്ടുള്ള ഞാൻ കൂടെ നിൽക്കണം, ആ കർത്തവ്യം ഞാൻ നിർവഹിക്കും, മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും, എന്റെ മനസ്സ് തന്നെ അനുവദിക്കുന്നില്ല, പക്ഷെ ഒരു അനുജൻ എന്നുള്ള രീതിയിൽ എന്റെ കർത്തവ്യമാണത് എന്ന് കുംഭകർണൻ അവിടെ ഉറക്ക പറയുകയാണ്. അപ്പൊ ഈ ഘട്ടത്തിലാണ് ഇത്രയും ആയപ്പോ ഇന്ദ്രജിത്ത് ഇടപെടുകയാണ്. നമുക്കറിയാം രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് ഇടപെടുകയാണ്. അദ്ദേഹം നോക്കുമ്പോ ചർച്ച വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് കുംഭകർണൻ. അപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പിതാവിന്റെ സുഖവും പിതാവിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവുമാണ്. അപ്പൊ ഇന്ദ്രജിത്ത് വന്ന് രാവണനോട് ആജ്ഞ ചോദിക്കും, അങ്ങ് ഉത്തരവ് നൽകുക, ഇപ്പൊ ഉത്തരവ് നൽകിയാൽ ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇന്ദ്രനെയും ജയിച്ചു വന്നിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണല്ലോ ഇന്ദ്രജിത്ത് എന്ന പേര് വന്നിരിക്കുന്നത്. ആ രാമനെയും വധിക്കാം, അവന്റെ വാനരസേനയും കൊന്നെടുക്കാം, ഇതെല്ലാം ഞാൻ ചെയ്യാം, എനിക്കൊരു ഉത്തരവ് തന്നാൽ മാത്രം മതി, എനിക്കൊരു ആജ്ഞ തരൂ എന്ന് രാവണനോട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് ഒരു ടേണിംഗ്, ഒരു പെട്ടെന്ന് ഒരു ട്വിസ്റ്റ്, പിന്നെ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുകയാണ്. എന്താണ് ആ ട്വിസ്റ്റ്? ഇത് കേട്ടുകൊണ്ട് രാവണന്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ ആ സഭയിലേക്ക് കടന്നു വരുന്നു. അപ്പൊ എന്താണ് വിഭീഷണൻ രാവണനോട് സംസാരിക്കാൻ പോകുന്നത്? അത് രാമായണത്തിലെ രാവണ വിഭീഷണ സംഭാഷണം എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്യാപ്സ്യൂളിൽ കാണാം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: രാവണ സഭയിൽ കുംഭകർണൻ തന്റെ സംഭാഷണം അവസാനിപ്പിക്കുന്ന വേളയിൽ മകനായ ഇന്ദ്രജിത്ത് ഇടപെട്ട് ഇപ്പോൾ തന്നെ തനിക്ക് ആജ്ഞ നൽകണമെന്നും താൻ യുദ്ധത്തിന് പുറപ്പെടാമെന്നും രാമനെയും വാനരസേനയും കൊന്നൊടുക്കി തിരിച്ചു വരാമെന്നും പറയുന്നു. അതേ സന്ദർഭത്തിലാണ് രാവണന്റെ മറ്റൊരു സഹോദരനായ വിഭീഷണൻ ആ രാവണ സഭയിലേക്ക് കടന്നു വരുന്നത്. വിഭീഷണനും രാവണനും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്നത്തെ ഈ ക്യാപ്സ്യൂൾ നാം ചർച്ച ചെയ്യുന്നത്. വിഭീഷണൻ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്, രാക്ഷസ രാജാവായ അങ്ങ് ഇന്ന് എന്റെ വാക്കുകൾ സമാധാനമായി ഒന്ന് കേൾക്കണം. ഇതാണ് അദ്ദേഹം ആമുഖമായി പറയുന്നത്. നല്ലത് ചൊല്ലേണം എല്ലാവരും, തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുദ്ധജനം. അതിന് ന്യായം ഇതാണ്, അറിവുള്ളവർ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് നല്ല കാര്യങ്ങൾ, ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ബുദ്ധജനം, അറിവുള്ളവരുടെ കയ്യിലുള്ള അവരുടെ ഉള്ളിലുള്ള ജ്ഞാനം അവരുടെ ഉള്ളിൽ തന്നെ വെച്ചോണ്ടിരിക്കാനുള്ളതായിട്ടുള്ളതല്ല, തങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്ക്, തങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ആവശ്യം വരുമ്പോൾ അത് ശരിയായ സമയം എത്തുമ്പോൾ ആ ജ്ഞാനം അവർക്ക് പകർന്നു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അറിവ് ഒരു ആഡംബരമായി കൊണ്ടു നടക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് നമ്മളുമായി അടുപ്പമുള്ളവർക്ക് അവരോട് പങ്കുവെക്കുകയും വേണമെന്ന ജ്ഞാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വിഭീഷണൻ നമുക്കായി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും, അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുലത്തിന്, രാക്ഷസ കുലത്തിന്, രാക്ഷസ വംശത്തിന് അത് നല്ലതാണോ എന്ന് ഇവിടെയുള്ള എല്ലാവരും കൂടി, രാവണ സഭയിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്, മന്ത്രിമാരും എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി ചേർന്ന് ചിന്തിക്കുക. എല്ലാവർക്കും സ്വാഭാവികമായും ആകാംക്ഷയുണ്ടായി, വിഭീഷണൻ എന്താണ് പറയാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ്, യുദ്ധത്തിന് ആരുള്ളത് ഓർക്ക നീ രാമനോട് ഈ ത്രിലോകത്തിങ്കൽ നക്തഞ്ജരാധിപ, നക്തഞ്ജരാധിപ രാക്ഷസാധിപ, രാക്ഷസ രാജാവായ ഹേ രാവണ, താങ്കൾ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണല്ലോ രാമനോട്. പക്ഷെ ഒരു കാര്യം താങ്കൾ അറിയേണ്ടതുണ്ട്, ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ളവരായി ഈ ത്രിലോകത്തിങ്കിൽ, ഈ മൂന്ന് ലോകത്തിലും ആരാണുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. രാവണൻ അതിനായിട്ട് പല വീരശൂര പരാക്രമികളായ രാക്ഷസ വീരന്മാരെയും കണ്ടുവച്ചിട്ടുണ്ട് എന്ന് വിഭീഷണൻ അറിയാം. അവരെല്ലാം പേരുകളും വിഭീഷണൻ ഇവിടെ പറയുന്നു. അദ്ദേഹം ഈ പേരുകളെല്ലാം പറഞ്ഞിട്ട് ചോദിക്കും, ഇവർക്കൊക്കെ രാമനെ എതിരാനുള്ള കഴിവുണ്ടെന്നാണോ അങ്ങ് ധരിച്ചു വശായിരിക്കുന്നത്? ആരെയൊക്കെയാണ് രാമനോടുള്ള യുദ്ധത്തിന്റെ മുന്നണി പോരാളികളായി രാവണൻ നിശ്ചയിച്ചിരിക്കുന്നത്? പ്രഹസ്തൻ, വികടൻ, സുപ്തജ്ഞൻ, ഉറങ്ങിക്കിടക്കുന്നവരെ കൊല്ലുന്നവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. യജ്ഞാന്തകൻ, മഹർഷിമാരൊക്കെ യാഗങ്ങൾ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ തകർക്കുന്നവൻ, അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. കുംഭകർണൻ നമുക്കറിയാം, ജംബുമാലി, പ്രജംഘൻ, കുംഭൻ, നികുംഭൻ, അകമ്പനൻ, കമ്പനൻ, മഹോദരൻ, വലിയ വയറുള്ളവൻ, അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. മഹാപാർശ്വൻ, കുംഭകൻ, ത്രിശരസ്, മൂന്ന് തലയുള്ള രാക്ഷസൻ, ദേവാന്തകൻ, ദേവന്മാരെ കൊല്ലുന്നതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ചരിത്രമുള്ളവൻ, നരാന്തകൻ, മനുഷ്യന്മാരെ കൊല്ലുന്നവൻ, വജ്രദംഷ്ട്രൻ, വലിയ ഉറച്ച ദംഷ്ട്രയുള്ളവൻ, യൂപാക്ഷൻ, ശോണിതാക്ഷൻ, ചുവന്ന കലങ്ങിയ കണ്ണുകളോടുകൂടി രാക്ഷസൻ, വിരൂപാക്ഷൻ, ധൂമ്രാക്ഷൻ, മകരാക്ഷൻ, അങ്ങനെ 23 രാക്ഷസ വീരന്മാരുടെ പേരുകൾ വിഭീഷണൻ എടുത്തെടുത്ത് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെയും പറഞ്ഞു, ഇവരാരും പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഇനി അങ്ങയുടെ മകൻ, ഇപ്പോൾ ഞാൻ വന്നപ്പോ ഇവിടെ അങ്ങയോട് ആജ്ഞ ചോദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രജിത്ത്, ആ ഇന്ദ്രജിത്ത് പോയാലും രാമനെ തോൽപ്പിക്കാൻ കഴിയില്ല. നേരെ പൊരുത് ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മനസ്സ്, അങ്ങ് മനസ്സിൽ പോലും ഇങ്ങനെ വിചാരിക്കണ്ട, നേർക്ക് നേരെ നേരിട്ട് മുഖാമുഖം നിന്നുകൊണ്ട് ശ്രീരാമനോട് എതിരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് അങ്ങ് ഈ പറഞ്ഞ ഒരു രാക്ഷസവീരന്മാരും കരുതണ്ട, അങ്ങയുടെ മകനും കരുതണ്ട, അങ്ങും കരുതണ്ട, ആരും കരുതണ്ട, ആരും അങ്ങനെ മനപ്പായസം ഉണ്ണണ്ട. എന്താണ് കാര്യം? ശ്രീരാമനായത് മനുഷ്യനല്ല, കേൾ. ഇത് കുംഭകർണൻ നേരത്തെ പറഞ്ഞിരുന്നു, ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല, ആരെന്ന് അറിയാനും ആമല്ല ഒരുവനും. പിന്നെ ആരാണ്? അതും ഒരാൾക്കും അറിയാൻ കഴിയില്ല. ശ്രീരാമൻ ആരാണ് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ശ്രീരാമൻ ആരൊക്കെ അല്ല എന്ന് പറയുന്നതാണ്. ദേവേന്ദ്രനല്ല, അഗ്നിയല്ല, വൈവസ്വതനല്ല, യമൻ കാലനല്ല, വരുണനല്ല, വായുഭഗവാനല്ല, കുബേരനല്ല, ഈശാനനല്ല, നാഗാധിപനല്ല, ആദിത്യനല്ല, രുദ്രനല്ല, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഉള്ളതാണ്, ഇതെല്ലാം ചേർന്നാണ്, അതിനേക്കാളും വലുതാണ്, സാക്ഷാൽ മഹാവിഷ്ണുവാണ്, നാരായണൻ, പരൻ, മോക്ഷതൻ, സൃഷ്ടിസ്ഥിതിലയ കാരണൻ, പരംപുരുഷൻ, പരബ്രഹ്മമാണ്, പരമാത്മാവാണ്, സാക്ഷാൽ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനൊക്കെ കാരണഭൂതനായിട്ടുള്ള പരംപൊരുളാണ്, നാരായണനാണ് ശ്രീരാമൻ എന്നുള്ള സത്യം വിഭീഷണൻ ഉച്ചൈസ്തരം ഉറക്കെ ആ രാവണ സഭയിൽ ഉദ്ഘോഷിക്കുകയാണ്. അതും പോരെങ്കിൽ അതിനുശേഷം ശ്രീരാമനായി അവതരിച്ചതിന് മുമ്പുള്ള മഹാവിഷ്ണുവിന്റെ ഏതൊക്കെ അവതാരങ്ങളാണുള്ളത്, ആ അവതാരങ്ങളെ കുറിച്ച് വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗത്ത് ഈ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നു. തുടർന്ന് നമുക്ക് കാത്തിരിക്കാം.
1: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
0: മഹാവിഷ്ണു ശ്രീരാമനായി അവതരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഏതൊക്കെ രൂപത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് വിഭീഷണൻ രാവണനെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് ഇത്. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മണ്ണിടം പാലിച്ചുകൊള്ളുവാൻ പന്നിയായി അദ്ദേഹം ജനിച്ചിട്ടുണ്ട്. ഹിരണ്യാക്ഷനെ കൊന്ന് ഈ ഭൂമിയെ രക്ഷിക്കാൻ പരിപാലിക്കാനായിരുന്നു അത്. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. വീരനായ ഹിരണ്യകശിപുവിനെ നരസിംഹാവതാരം സ്വീകരിച്ച് കൊന്നിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. ഈ കഥകളൊക്കെ നമുക്കറിയാം, അതുകൊണ്ട് ഞാനിതിവിടെ ആവർത്തിക്കുന്നില്ല. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ. മലയാളികളായ നമുക്കെല്ലാം ഏറ്റവും അറിയാവുന്ന നമ്മുടെ തിരുവോണവുമായി ബന്ധപ്പെട്ട കഥയാണ് ഇവിടെ വിഭീഷണൻ സൂചിപ്പിക്കുന്നത്. മൂന്ന് ലോകങ്ങളും വാമനനായി വന്ന് മഹാബലിയോട് അളന്ന് എടുത്ത ആ കഥ നമുക്കറിയാം, അതാണ് വിഭീഷണൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റൊരു അവതാരത്തെ കുറിച്ച് പറയുന്നു, മൂന്ന് അവതാരങ്ങളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു, നാലാമത് മറ്റൊരു അവതാരത്തെ കുറിച്ച് പറയുന്നു. കൊന്നാൻ 21 തുട രാമനായി മന്നവന്മാരെ ആസുരാംശം ആകയാൽ. പിന്നെ ഭാർഗവരാമനായി അവതരിച്ചു, പരശുരാമനായി അവതരിച്ചു. ആസുര അംശം ആയതുകൊണ്ട്, ആസുരികമായ ഭാവം കൂടുതലായതുകൊണ്ട് പരശുരാമന് 21 തവണ ക്ഷത്രിയരെ കൂട്ടത്തോടെ കൊല ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ കാലാകാലങ്ങളിൽ അസുരന്മാരെ, അധാർമികമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരെ നശിപ്പിക്കുന്നതിനായി മഹാവിഷ്ണു മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ എന്നാണ് പറയുന്നത്. മഹാവിഷ്ണു അവതരിച്ചിട്ടുണ്ട്, ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട് എന്ന് നാം ഇവിടെ സാന്ദർഭികമായി ഓർക്കേണ്ടതുണ്ട്. ഭഗവാൻ എന്താണ് പറഞ്ഞത്? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ സംഭവാമി യുഗേ യുഗേ, എപ്പോ വേണ ഞാൻ ഇങ്ങനെ എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഹാനി സംഭവിക്കുന്നുവോ, അധർമ്മം എവിടെയെല്ലാം എപ്പോഴെല്ലാം കൊടികുത്തി വാഴുന്നുവോ. പരിത്രാണായ സാധുന സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, വിനാശയച്ച ദുഷ്കൃതം ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ, ദുഷ്ടന്മാരെ, അവരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി, അവരെ വിനാശം വരുത്തുന്നതിന് വേണ്ടി സംഭവാമി യുഗയുഗെ, ഞാൻ കാലാകാലങ്ങളിൽ ഞാൻ എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് അപ്പോഴെല്ലാം ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞത് തന്നെ അതേ വാക്കുക തന്നെയാണ് രാമായണത്തിൽ മറ്റൊരു രീതിയിൽ പറയുന്നത്. എന്താണ്? മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ. മണ്ണിൽ ഈ അവതരിച്ചിടും ജഗന്മയൻ, ജഗന്മനായ മഹാവിഷ്ണു അവതരിക്കും. എപ്പോഴൊക്കെ ആസുരികമായിട്ടുള്ള ഭാവങ്ങൾ, അംശങ്ങൾ, സ്വഭാവങ്ങൾ അതിന് മുൻഗണന ലഭിക്കുന്നു, മുൻതൂക്കം ലഭിക്കുന്നു, അപ്പോഴെല്ലാം ഞാൻ ഇടപെടാനായി ഞാൻ അവിടെ അവതരിക്കും. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് വിഭീഷണൻ പറയുന്നു, ഇന്ന് ദശരഥപുത്രനായി വന്നിതു. ഈ പറഞ്ഞ എല്ലാ അവതാരങ്ങൾക്ക് ശേഷം ഏതൊക്കെ അവതാരം പറഞ്ഞു? വരാഹ അവതാരത്തെ കുറിച്ച് പറഞ്ഞു, നരസിംഹ അവതാരത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ, അതുപോലെ വാമന അവതാരത്തെ കുറിച്ച് പറഞ്ഞു, പരശുരാമനായ അവതരിച്ചതിനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് പറയുന്നു ഇന്ന് ഇപ്പോ ഇവിടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ദശരഥപുത്രനായി, ബുദ്ധനായ ശ്രീരാമനായി ജനിച്ചിരിക്കുകയാണ്. ആ അവതാരത്തിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശം? വളരെ വ്യക്തമായി രാവണന്റെ മുഖത്ത് നോക്കി പറയുന്നു, നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടുന്നു, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്നെ കൊല്ലുവാൻ, നിന്നെ വധിക്കുവാൻ തന്നെയാണ് ദശരഥപുത്രനായി ശ്രീരാമൻ ായി മഹാവിഷ്ണു ഇന്നിപ്പോ ഈ കാലഘട്ടത്തിൽ അവതരിച്ചിരിക്കുന്നത്. സത്യസങ്കല്പനാം ഈശ്വരൻ തൻ മതം മിഥ്യയായി വന്നുകൂടാ എന്ന നിർണയം. ഈശ്വരൻ സത്യസങ്കല്പനാണ്, സത്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ്. ഈശ്വരൻ ഒരു സങ്കല്പം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറും മിഥ്യയായി, ഒരു പഴങ്കഥയായി, കടങ്കഥയായി മാറുന്നൊരു പ്രശ്നമേയില്ല, അത് നടന്നിരിക്കും. അതാണ് നിർണയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ, ഈശ്വരന്റെ അഭിമതം ഒരിക്കലും പാഴാകില്ല, ഒരിക്കലും വെറുതെയാകില്ല. ഞാൻ എന്തിന് ഇതൊക്കെ പറയുന്നു എന്ന് നിനക്ക് സംശയമുണ്ടാകാം, വിഭീഷണൻ രാവണനോട് പറയുകയാണ്. ആ സംശയം നീ ചോദിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ ആ സംശയം നീ ചോദിക്കുന്നതിന് മുമ്പ് നിന്റെ മനസ്സിലുള്ള ആ സംശയത്തിന് ഞാൻ മറുപടി പറയാം. എന്നിട്ട് പറയുന്നു, സേവിക്കുന്നവർക്ക് അഭയം നൽകുന്നവനാണ് മഹാവിഷ്ണു എന്ന് നീ അറിയണം. ഭക്തപ്രിയനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക. കരുണാമയനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക. ആശ്രിത വത്സലനാണ് മഹാവിഷ്ണു എന്നു നീ അറിയുക. ഭക്തിയും മുക്തിയും നൽകുന്നവനാണ് മഹാവിഷ്ണു എന്ന് രാവണ നീ അറിയണം. അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദാരവിന്ദങ്ങളെ മടി കൂടാതെ നിത്യവും സേവിക്കുക, പൂജിക്കുക, പ്രാർത്ഥിക്കുക. ഇത് മാത്രമേ രാവണ, ജ്യേഷ്ഠനായ രാവണ, നിനക്ക് ചെയ്യാനുള്ളൂ. എന്നിട്ട് ആ വിഭീഷണൻ തന്റെ ആ നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്, ആ പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയാണ്. എന്താണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം?

0: മിഥിലി ദേവിയെ കൊണ്ടക്കൊടുത്ത് തൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. നിസ്സാരമാണ്, ചെറിയൊരു കാര്യമാണ് വിഭീഷണൻ പറയുന്നത്. സീതയെ തിരികെ കൊടുക്കുക, സീതയെ തിരിച്ച് ശ്രീരാമന് കൊണ്ടു കൊടുക്കുക. ആ പാദങ്ങളിൽ വീണ് സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുക. കൈ തൊഴുത് ആശു രക്ഷിക്കെന്ന് ചൊല്ലുക, ചൊല്ലിയാൽ, അങ്ങനെ ചൊല്ലിയാൽ, അതായത് കൈ തൊഴുത് കൈ കൂപ്പി എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് അദ്ദേഹത്തോട് പറയണം. അങ്ങനെ ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടും ഏവനും. വിഷ്ണുപദം നൽകും. വിഷ്ണുപദം നൽകുന്ന മോക്ഷം നൽകും. കൈ തൊഴുത് അപേക്ഷിക്കുന്ന ഒരാളിനെയും മഹാവിഷ്ണു എന്താണ് പരിഗണിക്കാതെ ഇരിക്കില്ല, അല്ലെ, കണ്ടില്ലെന്ന് നടിക്കുകയില്ല. തീർച്ചയായും അദ്ദേഹത്തിന് അതിന്റെ പരിഹാരം ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് തൻ പദം നൽകിയിടും ഏവനും, മോക്ഷം നൽകും. എന്നിട്ട് വിഭീഷണൻ പറയുന്നു, നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും, നമ്മുടെ തമ്പുരാനായ ശ്രീരാമനോളം കൃപ ദയ അനുതാപം മറ്റാർക്കും തന്നെ ഈ ലോകത്തില്ല. അത്രമാത്രം ദയാവാനാണ്, കാരുണ്യവാനാണ് ശ്രീരാമൻ. രാവണന്റെ ഇനി എന്തെല്ലാം സീതയെ മോഷ്ടിച്ചുകൊണ്ട് വന്നോ അതൊന്നും അദ്ദേഹം മനസ്സിലേക്ക് കൊണ്ടുവരികയില്ല. ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞ് ചെയ്ത പ്രവൃത്തികൾ ഏറ്റുപറഞ്ഞ് ആ മോക്ഷത്തിനായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അത് ചെയ്യാൻ രാവണ നീ തയ്യാറാകണം. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ഇതിനു മുമ്പ് ശ്രീരാമൻ ചെയ്ത ചില കാര്യങ്ങൾ രാവണന കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. പക്ഷെ നേരത്തെ വിഭീഷണൻ പറഞ്ഞ പോലെ ഒരു ജ്ഞാനിയുടെ അറിവുള്ളവന്റെ ചുമതലയാണ് അജ്ഞാനിയായ അറിവില്ലാത്തവനായ ഒരാളിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. എന്തൊക്കെയാണ്, ഏതൊക്കെ സംഭവങ്ങളാണ് ശ്രീരാമന്റെ ഈ അവതാരത്തിൽ തന്നെ, ശ്രീരാമനെ അവതരിച്ചതിന് ശേഷം ഉള്ള സമയത്ത് തന്നെ, നേരത്തെ പറഞ്ഞ എന്താണ്, ഇതിനു മുമ്പുള്ള മറ്റ് അവതാരങ്ങളിൽ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പൊ പറയാൻ പോകുന്ന എന്താണ്, ഈ അവതാരത്തിൽ ശ്രീരാമനായി ദശരഥ പുത്രനായി ജനിച്ചതിന് ശേഷം ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇന്ന് വരെ ശ്രീരാമൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്. അറിഞ്ഞുകൂടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയാണ് വിഭീഷണൻ. എന്തൊക്കെ പറയുന്നു, ബാലനായിരുന്ന രാമനാണ് ഒരൊറ്റ അമ്പ് കൊണ്ട് താടകയെ വധിച്ചത് എന്ന് രാവണ നീ അറിയണം. അതുപോലെ സുബാഹുവിനെയും മറ്റു രാക്ഷസന്മാരെയും വധിച്ചിട്ട് വിശ്വാമിത്രന്റെ യാഗരക്ഷ ചെയ്തു കൊടുത്തത് ആരാണ്, ബാലനായിരുന്ന ശ്രീരാമനാണ്. ശാപം നിമിത്തം ഒരു ശാപം ലഭിച്ച് ഒരു കല്ലായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന അഹല്യയ്ക്ക് തന്റെ തൃക്കാലിന്റെ സ്പർശം കൊണ്ട് മാത്രം ശാപമോക്ഷം നൽകിയത് ശ്രീരാമനാണ്. സീതയെ വിവാഹം കഴിച്ചുകൊണ്ട് അദ്ദേഹം വരികയായിരുന്നു. ആ വഴിയിൽ തടസ്സമായിട്ട് നിന്നത് ആരാണ്, മാർഗ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിന്നത് ആരാണ്, സാക്ഷാൽ പരശുരാമനാണ്. എന്നിട്ടും ആ പരശുരാമനെയും ജയിച്ചവനാണ് ശ്രീരാമൻ. വിരാധനെ വധിച്ചു, ഖരനെ വധിച്ചു, വീരശൂര പരാക്രമിയായ ബാലിയെ വധിച്ചു. ഇതെല്ലാം ചെയ്ത ആരാണ്, ശ്രീരാമനാണ് ചെയ്തത്. ഇനിയും വിഭീഷണന്റെ ആവനാഴിയിൽ ഇനിയും അമ്പുകളുണ്ട്. അടുത്ത കാപ്സ്യൂൾ കൂടി വിഭീഷണന്റെ സംഭാഷണം തുടരും. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

സാമൂഹ്യ സേവന രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങ്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരവേ

ത്തിലെ ഓരോ നിമിഷങ്ങളും തത്സമയം ആസ്വദിക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് VNSS കോളേജ് ഗ്രൗണ്ട് കർബല ജംഗ്ഷനിൽ നിന്ന് തത്സമയ പ്രക്ഷേപണം റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കേൾക്കൂ, ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാകൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ദ്രോഹ്യസേവനരംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങ്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരവേദിയിലെ ഓരോ നിമിഷങ്ങളും തത്സമയം ആസ്വദിക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് VNSS കോളേജ് ഗ്രൗണ്ട് കർബല ജംഗ്ഷനിൽ നിന്ന് തത്സമയ പ്രക്ഷേപണം റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കേൾക്കൂ, ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാകൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്.

0: ഡോക്ടർ,
1: ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം കൊണ്ട് തന്നെ ഉണ്ടാവുക, ഈ ജന്മനാലുള്ള രോഗങ്ങള്, എന്താ പറയാ, സ്ട്രക്ചറൽ കിഡ്നി, ചിലപ്പോൾ കിഡ്നി ചെറുതായിരിക്കും, കിഡ്നി ഉണ്ടായി വന്നത് നല്ലതായിട്ടായിരിക്കത്തില്ല, ഡാമേജ്ഡ് കിഡ്നി ആയിരിക്കാം ജന്മനാ തന്നെ, സിസ്റ്റുകൾ കൊണ്ടുവരാം. അതുപോലെ വലുതാവുമ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ ഈ ഗ്ലോമർലോ നെഫ്രൈറ്റിസ്, അതായത് ഐജിഎ നെഫ്രോപ്പതി അല്ലെങ്കിൽ ആൽപോർട്ട് സിൻഡ്രോം, അങ്ങനെയുള്ള ഈ യൂറിനിൽ കൂടെ പ്രോട്ടീൻ അല്ലെങ്കിൽ ബ്ലഡ് പോകുന്ന അവസ്ഥകൾ, പിന്നെ ചില നെഫ്രോട്ടിക് സിൻഡ്രോം, ചികിത്സയോട് പ്രതികരിക്കാത്ത നെഫ്രോട്ടിക് സിൻഡ്രോമുകളുണ്ട്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുമുണ്ട് കിഡ്നി ഫെയിലർ വരാം. പിന്നെ ചില എഗെയിൻ ഒരുപാട് ജനിതകപരമായ കാരണങ്ങൾ കൊണ്ട് രോഗങ്ങളുണ്ട് കിഡ്നിയെ ബാധിക്കുന്ന, അത് അതെല്ലാം ഫൈനലി ഒരു കിഡ്നി ഫെയിലറിലോട്ട് വരാം.
0: സാധാരണഗതി കിഡ്നി ഫെയിലറിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്?
1: കിഡ്നി ഫെയിലറിന്റെ ലക്ഷണങ്ങൾ കുട്ടിക്കാലത്ത് ശരിക്കും ഏറ്റവും ആദ്യം ബാധിക്കുന്നത് കിഡ്നി ഗ്രോത്ത്, കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനെ ബാധിക്കുക, അതായത് വെയിറ്റ് വെക്കില്ല, ഹൈറ്റ് വെക്കില്ല. പിന്നെ വേറെ ലക്ഷണം എന്ന് വെച്ചാൽ രക്തക്കുറവ്, അനീമിയ, നമ്മൾ അയൺ കൊടുത്താലും ചികിത്സിച്ചാലും സുഖമാവാത്ത പോലെയുള്ള അനീമിയ. ചില കുഞ്ഞുങ്ങളിൽ കൈകാലുകളിൽ ഡിഫോമിറ്റീസ് വരാം, റിക്കറ്റ്സ് എന്ന് പറയും, കാലൊക്കെ വളഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അത് അതിന്റെ കൂടെ കിഡ്നി ഫെയിലർ ഉണ്ടെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങൾ വരാം. പിന്നെ നമ്മൾ എന്താ പറയാ, ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ബി പി കൂടുതലായിരിക്കും. പിന്നെ ഉള്ളത് എന്താ പറയാ, നല്ല ഒരുപാട് പ്രോഗ്രസ് ചെയ്ത കിഡ്നി ഫെയിലർ ആണെന്നുണ്ടെങ്കിൽ നീര് വരാം, നീരായിട്ടായിരിക്കാം പ്രസന്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കൂടുതലും കിഡ്നി ഫെയിലറിന്റെ ലക്ഷണങ്ങൾ. ചിലപ്പം പെട്ടെന്നൊരു കിഡ്നി ഫെയിലർ പെട്ടെന്ന് വരുന്ന, പെട്ടെന്നൊരു ഡിറ്റീറിയേഷൻ വരുന്നവരിലൊക്കെ ചിലപ്പം നീര് ഒരുപാട് കൂടി ശ്വാസം മുട്ടലൊക്കെ ആയിട്ട്, ലങ്സിലൊക്കെ ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യും.
0: എന്ത് തരം ചികിത്സയാണ് ഇതിനു വേണ്ടി സാധാരണ ചെയ്യുന്നത്?
1: ശരിക്കും നമ്മുടെ ബോഡിയിലെ എല്ലാ നല്ല രീതിയിൽ പോകാൻ സഹായിക്കുന്ന അവയവമാണ് കിഡ്നി. അതുകൊണ്ട് കിഡ്നി ഫെയിലർ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള താളം തെറ്റും. അപ്പം നമ്മൾ കിഡ്നി ഫെയിലറിൻ്റെ ലക്ഷണങ്ങൾ അനുസരിച്ച് നമ്മൾ ചികിത്സിക്കും. ഇപ്പം അനീമിയ ഉണ്ടെങ്കിൽ അനീമിയയുടെ ചികിത്സ, ആദ്യം നമ്മൾ അയൺ സപ്ലിമെൻറ്റേഷൻ ചെയ്യും. അതിൻ്റെ കൂടെ അയൺ സപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചെക്ഷൻസ്, എരിത്രോപോയിറ്റ് എന്ന് പറഞ്ഞ ഇഞ്ചെക്ഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗമുള്ള കുഞ്ഞുങ്ങളിൽ നമ്മുടെ ബോണുകളെല്ലാം വീക്കായിരിക്കും, കിഡ്നി മിനറൽ ബോൺ ഡിസീസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ചികിത്സയായിട്ട് കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ ചെയ്യേണ്ടി വരാം. ഫോസ്ഫറസിൻ്റെ അളവ് കൂടുമ്പോൾ ഫോസ്ഫറസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫോസ്ഫറസ് ബൈൻഡേഴ്സ് കൊടുക്കേണ്ടി വരാം. പിന്നെ വൈറ്റമിൻ ഡി, ഇതുപോലെ വൈറ്റമിൻ ഡി ആക്റ്റീവ് വൈറ്റമിൻ ഡി ആവുന്നത് കിഡ്നിയിലാണ്. അപ്പോൾ കിഡ്നി ഫെയിലർ വരുമ്പം ആക്റ്റീവ് വൈറ്റമിൻ ഡി ആവത്തില്ല. അപ്പം അതിനുവേണ്ടി ചിലപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ബി പി ഉണ്ടെങ്കിൽ ബി പിയുടെ മരുന്ന് കൊടുക്കേണ്ടി വരും, നീരുണ്ടെങ്കിൽ നീര് കുറയാനുള്ള മരുന്ന് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ, ബോഡിയിൽ അതിനെ ബൈകാർബണേറ്റ് എന്ന് മരുന്ന് കൊടുക്കേണ്ടി. അപ്പോൾ ഈ മരുന്നുകളൊക്കെ വെച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഒരു കിഡ്നി ഫെയിലറിന്റെ സ്റ്റേജസ് ഉണ്ട്, സ്റ്റേജ് 1-5. 5 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ വളരെ മോശമായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മരുന്നുകൾ വെച്ച് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ കുട്ടികളിൽ കിഡ്നി ഫെയിലർ ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രശ്നം അവരുടെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യും, അവരുടെ എനർജി ലെവൽസിനെ അഫക്ട് ചെയ്യും. അപ്പം ഒരു നോർമൽ ലൈഫ് നമുക്ക് പാടായിരിക്കും. അപ്പൊ ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും മരുന്ന് കൊടുത്തിട്ടും ബെറ്റർ ആ മീൻസ് നമുക്കൊരു നോർമൽ ലൈഫിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആ സമയത്താണ് നമ്മൾ കിഡ്നി റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ കിഡ്നിയുടെ ഫംഗ്ഷന് പകരമുള്ള ട്രീറ്റ്മെന്റ്, അതാണ് ഡയാലിസിസ്. ഡയാലിസിസ് ആണെങ്കിൽ നമ്മൾ പറയാം ഡയാലിസിസ് ഒരു ബ്രിഡ്ജ് ആണ്, ഒരു പാലമാണ്. ആ പാലം അപ്പുറത്തെ സൈഡിൽ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് നമ്മുടെ ലക്ഷ്യം. കാരണം ഡയാലിസിസ് വെച്ച് മാത്രം നമുക്ക് നോർമൽ
0: സർവൈവ് ചെയ്യാൻ
1: പാടാണ്. കാരണം ഡയാലിസിസിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും അത് ലോങ് ടേമിൽ പോകുമ്പോൾ. അപ്പം ഡയാലിസിസ് നമ്മൾ അഗെയിൻ അത് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ്. ആ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്രയും വേഗം ഒരു വൃക്ക ഡോണറിനെ കണ്ടുപിടിച്ച് മാറ്റിവെക്കാനുള്ള കിഡ്നി മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യത്തിലോട്ട് അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ലക്ഷ്യം. കിഡ്നി മാറ്റിവെക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ലൈഫിലോട്ട് കുഞ്ഞ് തിരിച്ചു പോകും എന്നുള്ളതുകൊണ്ട്.
0: കുട്ടികളിൽ ഡയാലിസിസ് പലതരത്തിലുണ്ടല്ലേ?
1: ഡയാലിസിസ് കുട്ടികളിലും രണ്ട് തരത്തിലാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ബ്ലഡിൽ ഉള്ള ഡയാലിസിസ്, ഹീമോ ഡയാലിസിസ്. രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ്. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് വെച്ചാൽ വയറ്റില് വയറ്റിനകത്ത് ഡയാലിസിസ് ഫ്ലൂയിഡ് ഇട്ടിട്ട് അത് നമ്മുടെ ബോഡി തന്നെ ഡയലൈസ് ചെയ്യും. നമ്മുടെ രക്തം തന്നെ തനിയെ തന്നെ ആ ഡയാലിസിസ് ഫ്ലൂയിഡുമായിട്ട് ചേർന്ന് നമ്മുടെ ബ്ലഡ് ക്ലീനായി ആ എന്താ വേസ്റ്റ് ഉള്ള ഫ്ലൂയിഡിനെ നമ്മൾ വെളിയിൽ കളയും. പിന്നെ അടുത്ത സൈക്കിളിൽ പുതിയ ഡയാലിസിസ് ഫ്ലൂയിഡ് ബ്ലഡ് വയറ്റിലിട്ടിട്ട് അതിൻ്റെ പെരിറ്റോണിയൽ ഡയാലിസിസ്. പിന്നെയുള്ളത് ഹീമോ ഡയാലിസിസ്. ഹീമോ ഡയാലിസിസ് നമ്മൾ ബ്ലഡ് ലൈൻസിൽ കൂടി ചെയ്യുന്നതാണ്. അത് കുട്ടികളെ കുറച്ചും കൂടി ഡിഫിക്കൾട്ടാണ്, പക്ഷേ ചെയ്യാറുണ്ട്.
0: ഹൈപ്പർടെൻഷൻ അഥവാ ഹൈ ബി പി അമിത രക്തസമ്മർദ്ദം ഉണ്ടാകുന്ന അവസ്ഥ, അതെങ്ങനെയാണ്?
1: കുട്ടികളിലും

0: ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. ആൾക്കാരൊക്കെ ചോദിക്കും ഹൈപ്പർ ടെൻഷൻ എങ്ങനെയാണ് കുട്ടികളെ വരും. ശരിക്കും കുട്ടികളിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ളൊരു ഒരു കാരണം വൃക്കരോഗങ്ങളാണ്. ചിലപ്പം ബി പി ഒരു റുട്ടീൻ ഒരു ഒ പി വന്നിട്ട് നമ്മളൊരു ബി പി ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ബി പി കൂടുതലാണ്. അപ്പൊ ആ ബി പി എന്തുകൊണ്ടാണ് കൂടുതലെന്ന് അന്വേഷിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഒരു അണ്ടർലൈൻ കിഡ്നി പ്രോബ്ലം കണ്ടുപിടിക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. അപ്പം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, അതിലൊരു മെയിൻ കാരണം വൃക്കരോഗങ്ങളാണ്. പക്ഷേ അതിന്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്, വിശ്വസിക്കാൻ വയ്യ, പക്ഷെ എന്നാലും കൊച്ചുകുട്ടികളിൽ തന്നെ വേറെ കാരണങ്ങളൊന്നുമില്ല ഈ ബി എന്താ പറയാ പ്രായമുള്ള ആൾക്കാരെ കാണുന്ന പോലെ ബി പി ഇപ്പം കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അതിന്റെ ഒരു കാരണം ഒബിസിറ്റി, അമിതവണ്ണം, ഒരുപാട് ഈ ഇതുപോലെ ആഹാര രീതികൾ, ഒരുപാട് ഉപ്പുള്ള ആഹാര രീതി, എക്സസൈസ് ഇല്ലായ്മ, വ്യായാമം ഇല്ലായ്മ, അമിതവണ്ണം, ഇത്രയുള്ള കുട്ടികളിൽ വളരെ നേരത്തെ തന്നെ ഒരു 15-16 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ ഹൈപ്പർ ടെൻഷൻ കാണുന്നുണ്ട്. പിന്നെ അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ചില ഹോർമോൺ പ്രശ്നങ്ങൾ കാരണവും നമ്മൾ ഹൈപ്പർ ടെൻഷൻ കാണാറുണ്ട്. ഇപ്പൊ കുട്ടികളിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. നമ്മൾ ശരിക്കും വല്ലപ്പോഴും ഒരിക്കലെങ്കിലും കുഞ്ഞുങ്ങളുടെ ബി പി ചെക്ക് ചെയ്ത് നോക്കണം.
1: ഈ കുട്ടികളുണ്ടാകുന്ന ഹൈ ബി പിക്ക് നമ്മൾ സാധാരണ എന്ത് തരം മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്?
0: ഹൈപ്പർ ടെൻഷൻ നമ്മൾ ആദ്യം നമ്മൾ എന്തുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അതിപ്പം വൃക്കരോഗങ്ങൾ കൊണ്ടാണോ ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്, അതിനുള്ള ഇവാലുവേഷൻ ബ്ലഡിലും യൂറിനിലും അൾട്രാസൗണ്ട് സ്കാൻ ഒക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാം. ചില കുഞ്ഞുങ്ങളിൽ ഈവൻ രക്തക്കുഴലുകൾ ഉണ്ടാവും, ചില രക്തക്കുഴലുകൾ ചുരുക്കം, സ്റ്റീനോസിസ്, റീനൽ ആർട്ടറി സ്റ്റീനോസിസ്, അത് കുട്ടികളെ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ചുരുക്കം കൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പം എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പം കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പം എല്ലാ കിഡ്നി പ്രശ്നങ്ങളോ വേറെ അവയവങ്ങളിലോ ഹോർമോണിലോ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത കുട്ടിക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതായത് കാരണങ്ങളൊന്നുമില്ല, വലിയ ആൾക്കാരിൽ കാണുന്ന പോലെയുള്ള ഒരു തരത്തിലുള്ള ഹൈപ്പർ ടെൻഷൻ. അപ്പം ഹൈപ്പർ ടെൻഷൻ കാണുവാണ് വേറെ കാരണങ്ങളൊന്നും ഇല്ല. കാരണങ്ങൾ ഉണ്ടെങ്കിൽ കാരണത്തിന് ചികിത്സിക്കും, കാരണങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചിലപ്പോൾ ഇതിനെ ലൈഫ് ലോങ് കുറെ കാലത്തേക്ക് ആന്റി ഹൈപ്പർ ടെൻസി മരുന്നുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് പക്ഷേ ആന്റി ഹൈപ്പർ ടെൻസി മരുന്നല്ല ഫസ്റ്റ് ട്രീറ്റ്മെന്റ്. അമിതവണ്ണം കാരണമുള്ള ബി പി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് വെയിറ്റ് കുറയ്ക്കാനുള്ളതാണ്. വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ കാലറീസ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. അപ്പൊ ഇതൊക്കെ ചെയ്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും 3 മന്ത്സ് 6 മന്ത്സ്. അപ്പൊ അതിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മരുന്ന് ആവശ്യം വരാത്തൊരു സാഹചര്യത്തിലോട്ട് പോകും. പക്ഷേ ചിലപ്പോൾ ലോങ് ടേമിൽ അത് പാടായിട്ട് വരുമ്പം മരുന്ന് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും.
1: വൃക്കരോഗങ്ങൾ നമുക്ക് എങ്ങനെ തടയാം?
0: വൃക്കരോഗങ്ങളെ എങ്ങനെ തടയാം? വൃക്കരോഗങ്ങൾ ടൈമിലി നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പലപ്പോഴും എന്തെങ്കിലും ഒരു അബ്നോ ഇപ്പൊ തന്നെ ഹൈഡ്രോനെഫ്രോസിസ് പ്രഗ്നൻസി പീരീഡിൽ കണ്ടുപിടിച്ചിട്ടും ഫോളോ അപ്പിന് വരാത്ത ആൾക്കാരുണ്ട്. പിന്നെ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പം അങ്ങനെ ഹൈപ്പർ ടെൻഷൻ സ്കാനിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ഫോളോ അപ്പിന് ചെയ്തില്ല, 5-6 വയസ്സായപ്പം വയറുവേദനയായിട്ട് വന്ന് അന്നേരം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു കിഡ്നി വളരെ വലുതാണ്. എന്നുവെച്ചാൽ വീക്കം വന്നിട്ട് അത്രയ്ക്ക് സിവിയർ ആയിട്ട് നിൽക്കുകയാണ്. അത് ഫോളോ അപ്പിന് വന്നില്ല എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് തന്നെ ആ അതിന്റെ ഒരു ഫംഗ്ഷൻ ഒക്കെ ഒരുപാട് അഫക്റ്റഡ് ആയിട്ടുണ്ട്, ലൈക് 6 ഇയേഴ്സ് പോയി. അപ്പൊ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ നിങ്ങളുടെ സ്കാനിലോ യൂറിൻ ടെസ്റ്റ് ചെയ്തതിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യാന്നുള്ളത്, തുടർന്നും അത് ടെസ്റ്റുകൾ ചെയ്ത് അത് ഓക്കെ ആയി എന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പലപ്പോഴും ആൾക്കാരെ ശ്രദ്ധിക്കാറില്ല. ഈവൻ രക്തത്തിൽ യൂറിനി ബ്ലഡ് ഉണ്ടായിട്ട് 3-4 വയസ്സിൽ ബ്ലഡ് ഉണ്ടായിട്ട് അതൊരു പിന്നെ ഒരു ഫോളോ അപ്പ് ചെയ്യാതെ 12 വയസ്സായപ്പം പ്രശ്നമായിട്ട് വന്നവരുണ്ട്. അപ്പൊ അന്നുണ്ടായിരുന്നു, അന്നും ശരിക്കും ഇപ്പം പ്രോട്ടീൻ പോകുന്നതാണെങ്കിലും ബ്ലഡ് പോകുന്ന അസുഖമാണെങ്കിലും നമുക്ക് മരുന്നുണ്ട്. പ്രോട്ടീൻ പോകണമെങ്കിലും നമുക്ക് കണ്ടിന്യൂസ്ലി പ്രോട്ടീൻ പോകുന്നത് കിഡ്നിക്ക് നല്ലതല്ല. അപ്പൊ അതിന് നമുക്ക് മരുന്നുണ്ട്, ആ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും കിഡ്നി പ്രൊട്ടക്റ്റഡ് ആവും. അപ്പൊ ആ ടൈമിലി സമയത്ത് തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
1: ഒരു സീരിയസ് ആയിട്ട് കാണണം ഇതൊക്കെ.
0: അതെ, അങ്ങനെ നമ്മളത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വിടരുത്. റിപ്പീറ്റ് ടെസ്റ്റുകൾ ചെയ്ത് ഓക്കെ, ആ ടെസ്റ്റുകളിലൊന്നും കുഴപ്പമില്ല എന്ന് ഇമ്പോർട്ടൻ്റ്.
1: സാറിന് ഇത് വിചാരിക്കും കുട്ടിക്ക് വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിക്കും
0: അല്ലേ. അതാണ്, അതൊരു വലിയ പ്രശ്നമാണ്. കാരണം കിഡ്നി അസുഖങ്ങളുടെ ഒരു വലിയ പ്രശ്നം, കിഡ്നി ഏറ്റവും അവസാനം വരെ കിഡ്നി മാനേജ് ചെയ്ത് പോകും, അത് ഫെയിൽ ആകുമ്പോഴേ ലക്ഷണങ്ങൾ കാണിക്കുള്ളൂ. ഇങ്ങനത്തെ മൈൽഡ് ലക്ഷണങ്ങളൊന്നും കുഞ്ഞിനെ ശരീരത്തെ ആരോഗ്യത്തെയും ബാധിക്കത്തില്ല. പക്ഷേ യൂറിനി ലക്ഷണങ്ങൾ കാണിക്കും, പ്രോട്ടീൻ പോകുന്നത്, ബ്ലഡ് പോകുന്നത്, അങ്ങനത്തെ ഈവൺ ബ്ലഡ് പ്രഷർ പോലും ഫോളോ അപ്പ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളുടെ ടെസ്റ്റുകളിൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. ഒരു യൂറിനറി ഇൻഫെക്ഷൻ പനി വന്നു, അത് ചികിത്സിച്ചു, പിന്നെയും വന്നു, പിന്നെയും ചികിത്സിച്ചു. പക്ഷെ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത്

0: നമ്മൾ
1: കണ്ടുപിടിക്കും,
0: ടെസ്റ്റ് ചെയ്യും, അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്ത് നോക്കേണ്ടതായി അതുകൊണ്ട്. പിന്നെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് വരാതെ നോക്കുക. അതിന് ചെയ്യേണ്ടത് എന്താ പറയുക, സമയത്ത് മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ മൂത്രം ഒഴിക്കുക, കോൺസ്റ്റിപേഷൻ മലബന്ധം ഒഴിവാക്കുക, ഇതൊക്കെയാണ് അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം.
1: വെള്ളം കുടിക്കുക ആവശ്യത്തിന്. ഇനി ഉറക്കവും വൃക്കരോഗങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: വൃക്കരോഗങ്ങളും ഉറക്കവും ഉറക്കുമായിട്ട് ബന്ധമുണ്ടോ എന്ന്? വൃക്കരോഗങ്ങൾ, വൃക്ക കിഡ്നി ഫെയിലർ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡോ
1: ആവും,
0: അങ്ങനെ ഉണ്ട്. ലൈക്ക് സ്റ്റേജ് 5 കിഡ്നി ഡിസീസൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ്
1: ആവാം,
0: അതുണ്ട്. അല്ലാതെ ഉറക്കം ബേസിക്കലി നമ്മുടെ ഫുൾ സിസ്റ്റത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കിഡ്നിക്ക് മാത്രമല്ല. 6 to 8 hours ഉറക്കം എന്നുള്ളത് എല്ലാ അവയവങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്, കിഡ്നിക്ക് മാത്രമല്ല. അല്ലാതെ എനിക്കറിയില്ല ഈ ഉറക്കക്കുറവ് കൊണ്ട് കിഡ്നി ഉറക്കക്കുറവുകൊണ്ട് ഇതുപോലെ BP വേരിയേഷൻസ് ഒക്കെ വരാം, അങ്ങനെ വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയില്ല.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക്. ഡോക്ടർ മഞ്ജുഷയുമായുള്ള അഭിമുഖം തുടരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ, ഈ വൃക്കകളുടെ ആരോഗ്യത്തിനായി ഏത് പൊസിഷനിൽ ഉറങ്ങണം എന്ന് നിബന്ധനയുണ്ടോ?
0: ഏത് പൊസിഷനിൽ ഉറങ്ങണം നിബന്ധനയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉറക്കം നോർമൽ, ഒരു വെൽ, ഒരു ഗുഡ് സ്ലീപ്പ് എല്ലാ അവയവങ്ങളുടെയും ആവശ്യമുള്ളത് പോലെ തീർച്ചയായും വൃക്കകൾക്കും ആവശ്യമുണ്ട്.
1: ശരി,
0: പൊസിഷൻ വൈസ് എനിക്കറിയില്ല.
1: ഡോക്ടർ, ബെഡ് വെറ്റിംഗ്, അതായത് ഉറക്കത്തിൽ അറിയാതെ മൂത്രം പോകുന്നത്, അതൊരു രോഗമാണോ?
0: ബെഡ് വെറ്റിംഗ് ഒരു രോഗം എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഡിലേഡ് മെച്ചുറേഷൻ, അതായത് നമ്മുടെ ഒരു നമ്മുടെ ബ്രെയിനിലുള്ള ഒരു കൺട്രോൾ വരാനുള്ള സമയമെടുക്കുന്നതാണ്. യൂഷ്വലി ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും 95% കുഞ്ഞുങ്ങളിലും രാത്രി ഉറക്കത്തിലും മൂത്രം ഒഴിക്കുന്ന ആ ഒരു ശീലം നിൽക്കും. ഒരു 7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 97-99% അത് നിൽക്കും. അപ്പോൾ ആ പ്രായം വരെ ബെഡിൽ മൂത്രം ഒഴിക്കുന്നത് ഒരു പാർട്ട് ഓഫ് എന്താ പറയുക, അത് വളർച്ച ഉണ്ടാകുമ്പോൾ നോർമലി ഉണ്ടാകുന്നതാണ്. പക്ഷേ 5 മുതൽ 7 വയസ്സിന് ശേഷവും ഈ രാത്രിയിൽ ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുന്നത് അത് രോഗാവസ്ഥ എന്ന് പറയില്ല, ഒരു ഡിലേഡ് മെച്ചുറേഷൻ അത് വരുന്നതാണ്. പക്ഷെ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. കുഞ്ഞുങ്ങൾക്ക്, വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാണ്, അത് കൂടാതെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒരു സെൽഫ്
1: മാനസികമായിട്ട്
0: കോൺഫിഡൻസ് ഒരു
1: കുറയും,
0: അവർക്കൊരു മോശം ഫീൽ ചെയ്യും.
1: ഈ ബെഡ് വെറ്റിംഗ് തുടർന്നാൽ ഏത് പ്രായത്തിലാണ് നമ്മൾ ചികിത്സ തേടേണ്ടത്?
0: ഈ ഞാൻ പറഞ്ഞില്ല, ഈ 5 മുതൽ 7 വയസ്സിന് ശേഷം അത് കഴിഞ്ഞിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ട്രീറ്റ്മെന്റ് തേടണം. എത്രയും വേഗം ചികിത്സ തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ബ്ലാഡറിനെ അതിനെ ട്രെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഡിലേ ആവുന്നതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത്രയും വേഗം ട്രെയിൻ ചെയ്യുമ്പോൾ കുട്ടി കുറച്ചും കൂടി യങ് ആണല്ലോ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. ഇവാലുവേഷൻ ഒക്കെ ശരിക്കും 7 വയസ്സിന് ശേഷം മതി ചികിത്സയും ഇതൊക്കെ.
1: അതുപോലെ തന്നെ ഏതെങ്കിലും രോഗാവസ്ഥകൾ കൊണ്ട് ഈ ബെഡ് വെറ്റിംഗ് വരുമോ? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ?
0: രോഗാവസ്ഥകൾ എന്ന് വെച്ചാൽ ഈ ചില കുഞ്ഞുങ്ങളിൽ രാത്രി എക്സസീവായിട്ട് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതും ഈ ഒരു ബെഡ് വെറ്റിങ്ങിന്റെ ഭാഗമായിട്ട് നൊക്ടേണൽ പോളിയൂറിയ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്കാണ് ഈ രാത്രി ഒരുപാട് വട്ടം ഒരു മൂത്രം ഒഴിക്കും. അതൊരു രോഗാവസ്ഥയല്ല, ഈ ഒരു ബെഡ് വെറ്റിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ ബെഡ് വെറ്റിംഗ് അല്ല, പക്ഷെ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും, അത് ചിലപ്പം രോഗലക്ഷണം ആകാം. ഒരു അമിതമായ രാത്രി എണീറ്റ് വെള്ളം കുടിക്കുകയും രാത്രി എണീറ്റ് മൂത്രം ഒഴിക്കുകയും ചെയ്യുന്നത് ചിലപ്പം ഒരു കിഡ്നി സംബന്ധമായ ഒരു രോഗത്തിന്റെ ലക്ഷണമായും ആയിരിക്കാം. ഒരു ഡയബറ്റീസ് ഇൻസിപിഡസ്, അതായത് മൂത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള ചില ജന്മനാവുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളുണ്ടാവാം. വളരെ അപൂർവമായിട്ട് കിഡ്നി ഫെയിലിയറിലും അമിതമായ ദാഹവും അമിതമായ മൂത്ര ഒഴിപ്പൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് അറിയാതെ പോകണമെന്നില്ല, അത് രാത്രി പക്ഷെ എപ്പോഴെപ്പോഴും എണീറ്റ് വെള്ളം കുടിക്കുകയും മൂത്രം ഒഴിക്കുകയും ചെയ്യും. ഈ ബെഡിൽ ഒഴിക്കുന്നത് കൂടുതലും, അറിയാതെ ഒഴിക്കുന്നത് കൂടുതലും ഒരു മെച്ചുറേഷൻ ഡിലേയുടെ ഭാഗമാണ്.
1: ഇതിന്റെ ചികിത്സ എങ്ങനെയാണ് ഡോക്ടർ?
0: ബെഡ് വെറ്റിങ്ങിന്റെ ചികിത്സ, ബെഡ് വെറ്റിങ്ങിന്റെ ചികിത്സ നമ്മൾ ആദ്യം ശരിക്കും ശരിക്കും 7 വയസ്സിന് ശേഷമേ നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാറുള്ളൂ. പെട്ടെന്ന് ആദ്യം ജനിച്ച മുതലേ ഇതുവരെയും കൺട്രോൾ ആവാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ പ്രൈമറി മോണോ സിംറ്റമാറ്റിക് നോക്ടേണൽ എന്യൂറസിസ് എന്ന് പറയുന്നത്, അതായത് പകൽ സമയങ്ങളിലൊന്നും കുഴപ്പമില്ല, പകൽ സമയങ്ങളിൽ അറിയാതെ മൂത്രം പോകാറില്ല, വേറെ മൂത്ര സംബന്ധമായ ലക്ഷണങ്ങളില്ല, ചില അങ്ങനെയൊന്നും ഇല്ല, അതായത് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണമെന്ന് തോന്നുക, അല്ലെങ്കിൽ അറിയാതെ പോവുക, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഫ്രണ്ട് വരെ ഓടിപ്പോയി അവിടെ മൂത്രം പോവാ, അതിന് എമർജൻസി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ നൈറ്റിൽ മാത്രം ഉള്ളതിനെ പ്രൈമറി മോണോ സിംറ്റമാറ്റിക് ന്യൂറിസിസ് എന്നാണ് പറയുക. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഒരു അണ്ടർലൈങ് പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്, അവരുടെ റുട്ടീൻ, ഏത് സമയത്ത് എഴുന്നേൽക്കുന്നു, എത്ര വെള്ളം കുടിക്കുന്നു, ഏത് സമയത്താണ്, ഏത് സമയത്തിന് ശേഷമാണ് കൂടുതൽ വെള്ളം കുടിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരു ബ്ലാഡർ ഡയറി കൊടുക്കും അവർക്ക്, 2 ദിവസം 48 hours എണീക്കുന്നത്, ആഹാരം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, അപ്പം എത്ര അളവിൽ വെള്ളം കുടിക്കുന്നുണ്ട്, എത്ര മൂത്രം പോകുന്നുണ്ട്, എത്ര പ്രാവശ്യം പോകുന്നുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് അബ്നോർമലി കൂടുതലായിട്ട് എക്സസീവ് യൂറിൻ പോകുന്ന പല അസുഖങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെ ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളിൽ പിന്നെ നമ്മൾ നോക്കുന്നത് പകൽ സമയത്ത് വെള്ളം കുറച്ച് കുടിക്കുകയും വൈകുന്നേരം 5 മണിക്ക് ശേഷം വെള്ളം കൂടുതൽ കുടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതൊരു നമ്മുടെ റുട്ടീൻ മൊത്തത്തിൽ മാറിക്കിടക്കുകയാണ്, നമ്മളെല്ലാവരും ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ബ്ലാഡർ ഡയറി ചെയ്യുന്നത്, ഈ രാത്രി സമയങ്ങളിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നവർ ഉണ്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ. പിന്നെ നമ്മൾ നോക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ, ചിലപ്പം ഇതുപോലെ നൈറ്റിൽ ബെഡ് വെറ്റിംഗ് ആയിട്ട് പ്രശ്നം, അപ്പൊ അത് യൂറിൻ ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വല്ലതും. അല്ലാതെ വേറെ ടെസ്റ്റുകളൊന്നും വേണ്ടി വരാറില്ല. ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ബ്ലാഡർ ഡയറിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യുന്നത് ഈ ബെഡ് വെറ്റിങ്ങിന്. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ പകൽ സമയങ്ങളിലും പ്രശ്നമുള്ള കുഞ്ഞുങ്ങളുണ്ട്, പകൽ സമയങ്ങളിലും മൂത്രം അറിയാതെ പോകുന്നവര്, മൂത്രം ഒഴിക്കാൻ മുട്ടി അവിടെ എത്തുമ്പോഴത്തേക്കും ബെഡ് മാത്രം ഇരിക്കുന്നതിന് മുമ്പേ പോകുന്നവർ, അർജൻസി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇവാലുവേഷൻ ആവശ്യമായിട്ട് വരും. അവരിൽ പലപ്പോഴും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാര്യം ക്രോണിക് കോൺസ്റ്റിപേഷൻ ആണ്, മലബന്ധം. അപ്പം മോഷൻ പോകാതെ പിടിച്ചു വെച്ച് അത് ബ്ലാഡറിനെയും ക്രമേണ ബാധിച്ച് ബ്ലാഡറിന്റെ കൺട്രോളിൽ പോയി അങ്ങനെ വരും. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ ചിലപ്പോൾ എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും, മോഷൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ, ചിലപ്പോൾ ഉള്ള പരിശോധന നോക്കേണ്ടി വരും, എത്രത്തോളം മോഷൻ കിടപ്പുണ്ടോന്നൊക്കെ അറിയാം. അപ്പൊ അതാണ് ഒരു കാര്യം. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ ജന്മന ഒരു ബ്ലാഡർ കപ്പാസിറ്റി കുറവുള്ള കുഞ്ഞുങ്ങൾ കാണും, കുറച്ച് മൂത്രം എപ്പോഴെപ്പോഴും കുറച്ച് മൂത്രം ഒഴിക്കുന്ന കുഞ്ഞു, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലും നൈറ്റിൽ അറിയാതെ മൂത്രം പോകാം, കാരണം ഉറങ്ങിക്കഴിയുമ്പോൾ. അപ്പൊ അതൊക്കെ നമ്മൾ ചിലപ്പം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും.
1: അതിന് അങ്ങനെയുള്ള കുട്ടികളെയാകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എണ്ണീപ്പിച്ച് മൂത്രം ഒഴിപ്പിക്കണം അല്ലേ?
0: ആ അതെ. പിന്നെ ചില കുഞ്ഞുങ്ങളിൽ പ്രശ്നം ഉറക്കമായിരിക്കും പ്രശ്നം, അതായത് ടൂ ഡീപ് സ്ലീപ്പ്, നമ്മൾ വിളിച്ചാലും എണീക്കാത്ത പോലെ ഉറങ്ങുക. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എണീപ്പിച്ച് ഉറക്കാൻ പാടായിരിക്കും. ഏറ്റവും എളുപ്പം നമ്മൾ ഈ വെള്ളം കൺട്രോൾ ചെയ്ത് ഒരു സമയത്തിന് രാത്രി വെള്ളം കുടിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും
1: മണിക്ക് ശേഷം
0: നമ്മൾ യൂഷ്വലി കിടക്കുന്നതിന് ശരിക്കും പറയാ ഒരു 5 മണിക്ക് ശേഷം ഈ ജ്യൂസുകള്, കാപ്പി, ചായ അങ്ങനെയുള്ളതൊക്കെ യൂറിൻ പോകാൻ കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒരു 5 മണിക്ക് ശേഷം ഒഴിവാക്കുക. പിന്നെ നമ്മളിപ്പം ഒരു ദിവസം മൊത്തം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽ സമയത്ത് കുറച്ച് കുടിക്കുകയും രാത്രി കൂടുതൽ കുടിക്കുകയും ചെയ്യുന്ന കുട്ടികളിൽ നമ്മളത് യൂണിഫോംലി ഡിവൈഡ് ചെയ്യും, അതായത് പകലും നല്ലതുപോലെ വെള്ളം കുടിക്കാൻ പ്രേരിപ്പിക്കും. അതുപോലെ കിടക്കുന്നതിന് ഒരു 2 hours മുമ്പ് എല്ലാം സ്റ്റോപ്പ് ചെയ്യണം, വെള്ളം കുടിയും ആഹാരവും 2 hours മുമ്പ് നിർത്തുക, കിടക്കാൻ നേരത്ത് മൂത്രം എംറ്റി ചെയ്തിട്ട് കിടക്കുക. പക്ഷെ എന്നാലും പിന്നെയും ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമുക്ക് ചിലപ്പം ഡെസ്മോപ്രസ് എന്ന് പറഞ്ഞ ഒരു ഗുളികയുണ്ട്, അത് കൊടുക്കുക. പക്ഷേ പിന്നെ ചില ആൾക്കാർക്ക് ബെഡ് അലാംസ് യൂസ് ചെയ്യാറുണ്ട്, അതായത് ബെഡ് മൂത്രത്തിന്റെ ഫസ്റ്റ് തുള്ളി വീഴുമ്പോൾ തന്നെ അലാം അടിച്ച് എണീച്ച് അപ്പോൾ കുഞ്ഞു പോയി മൂത്രം ഒഴിക്കുക. അപ്പം അങ്ങനെ ട്രെയിൻ ചെയ്യുന്നതുണ്ട്. പക്ഷേ ഇതിനെല്ലാം തന്നെ അത് നിർത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഈ അവസ്ഥ തിരിച്ചു വരുന്ന ഒരു പ്രശ്നമുണ്ട്, അതായത് റിലാപ്സ്. പിന്നെയും അതായത് ആ മരുന്ന് കൊടുക്കുന്ന അത്രയും ദിവസം ഒക്കെ ആയിരിക്കും, പക്ഷേ പിന്നെ തിരിച്ചു വരും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുന്നതിനെ റെസ്ട്രിക്ട് ചെയ്യുക, കിടക്കാൻ നേരം മൂത്രം ഒഴിക്കുക, പറ്റുമെങ്കിൽ എണീപ്പിച്ച് മൂത്രം ഒഴിപ്പിക്കുക. അത് ഒരു സമയം കഴിയുമ്പം തനിയെ മാറുന്നുള്ളതല്ലാതെ ഒരു മരുന്ന് കൊടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല.
1: ഡോക്ടർ, ഒളിഗ്യൂറിയ എന്ന് പറഞ്ഞാൽ എന്താണ്?
0: ഒളിഗ്യൂറിയ എന്ന് വെച്ചാൽ ഈ മൂത്രം പോകുന്നതിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മളതിനെ ഒളിഗ്യൂറിയ എന്ന് പറയുന്നത്. അന്യൂറിയ എന്ന് വെച്ചാൽ ഈ മൂത്രം തീരെയില്ല.
1: മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ തടയുന്നതിനായി നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് ഈ കുട്ടികളും മാതാപിതാക്കളും ഒക്കെ എടുക്കേണ്ടത്?
0: മൂത്രാശയ സംബന്ധമായ അത് കുറുക്ക സംബന്ധമായ എല്ലാവരും. അപ്പം വരാതിരിക്കാൻ ഇപ്പം ഒരു കുഴപ്പമില്ല, വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. കാരണം ഈ അമിതമായ വണ്ണം ഹൈപ്പർ ടെൻഷൻ്റെ ഒരു കാരണമാണ്. ഹൈപ്പർ ടെൻഷൻ ലോങ് ടേമിൽ കിഡ്നി അഫക്റ്റ് ചെയ്യും. അപ്പോൾ കഴിയുന്നതും ഈ അതുപോലെ സോൾട്ട് കൺസംപ്ഷൻ, ഒരുപാട് ഉപ്പുള്ള ആഹാരം കഴിക്കുന്നത് അത് ഒഴിവാക്കുക. ജങ്ക് ഫുഡ്സ്, പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കുന്നത് കുറയ്ക്കുക. വീട്ടിലുള്ള ആഹാരം കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഫുഡ്സ്, പാക്കറ്റ് ഫുഡ്സ് ഇതൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. കാരണം

0: എല്ലാം ലോങ് ടേമിൽ ഒരു ഹൈപ്പർ ടെൻഷൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതുപോലെ ഈ അമിതവണ്ണവും ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ് അത്. ഒരു പിന്നെ എക്സസൈസ് എല്ലാ ദിവസവും എക്സസൈസ് തന്നെ ചെയ്യണമെന്നില്ല, കുട്ടികളെ സമയത്തോളം കളിക്കാനുണ്ട്,
1: ഓടി കളിക്കുക,
0: അതിനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക. പക്ഷെ അത് ഇപ്പം
1: ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കില്ല.
0: പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചാൽ നല്ലത്, ഒരു സമയം ഒരു ദിവസം ഒരു 40 മിനിറ്റ്സ് ഓടുക, ചാട്, ബാഡ്മിന്റൺ എന്തെങ്കിലും കളിക്കാലോ, ഓടാനോ അങ്ങനെ എന്തെങ്കിലും കളി, അത് ഒരു ഇതാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം, അമിതമായ വെള്ളം കുടിക്കേണ്ട, ദാഹം അനുസരിച്ച് വെള്ളം കുടിക്കും.
1: അല്ല, ചില കുട്ടികൾ ദാഹിക്കുന്നേന്ന് പറയേയില്ലല്ലോ, അങ്ങനെയുള്ള കുട്ടികൾ
0: അത് മടി കാരണമാണ്. കാരണം കുട്ടികൾക്കൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഇപ്പം ദാഹിച്ച കയ്യിലടുത്ത് ഉണ്ടെങ്കിൽ അവർ കുടിക്കും, പോയി എടുത്ത് കുടിക്കാനൊക്കെ അവർക്ക് പാടാണ്. അപ്പൊ പിന്നെ അത് ദാഹം അങ്ങ് പോകും. അപ്പം ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം, എക്സസീവ് ആയിട്ട് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിക്ക് നമ്മുടെ ദാഹം നമ്മുടെ ഫ്ലൂയിഡ് റിക്വയർമെന്റ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്കുണ്ട്. അപ്പൊ പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വെള്ളം എപ്പോഴും കയ്യിലുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ വലിയ ആൾക്കാരാണെങ്കിലും കുടിക്കില്ല. ദാഹം തോന്നുമ്പോൾ വെള്ളം കുടിക്കാൻ വെള്ളം ഉണ്ടായിരിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ്. വെള്ളം കുടിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. പിന്നെ ഇതുപോലെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ടെസ്റ്റുകളുള്ള സമയങ്ങളിൽ അബ്നോർമൽ റിപ്പോർട്ട്സ് അൾട്രാസൗണ്ടിലാണെങ്കിൽ, യൂറിൻ ടെസ്റ്റ് ചെയ്തതിലാണെങ്കിലും, ബ്ലഡിലാണെങ്കിലും, അത് നമ്മൾ റിപ്പീറ്റ് ടെസ്റ്റുകൾ ചെയ്ത് അതിൽ കുഴപ്പമില്ലാന്ന് ഉറപ്പുവരുത്തുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ അതായിരിക്കാം അസുഖത്തിൻ്റെ ഫസ്റ്റ് ലക്ഷണം. ചിലപ്പോൾ നമ്മൾ അന്നേരം ചികിത്സിച്ച് ചിലപ്പം ലോങ് ടേമിൽ നമ്മുടെ കിഡ്നീനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു അവസരം മിസ് ചെയ്യാതിരിക്കുക. ചില ആൾക്കാരൊക്കെ പേടിയാ, അതുകൊണ്ട് അവർ ഫോളോ അപ്പ് ചെയ്യാത്തവരുണ്ട്. അസുഖം ഉണ്ടാവുമെന്ന് ഭയന്നിട്ട്, പക്ഷെ അതിൽ പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. എത്രയും വേഗം ചികിത്സിക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ ഇതാണ് മെയിൻ. പിന്നെ അനാവശ്യമായ ഡോക്ടറിനെ കാണാതെ മരുന്നുകൾ കഴിക്കരുതെന്ന് പറയാതെ, കുട്ടികളെ സംബന്ധിച്ചുള്ള അങ്ങനെ പ്രശ്നമില്ലേ, വലിയ ആൾക്കാർ മാത്രമേ ഇങ്ങനെ മരുന്നുകൾ വേദനയ്ക്കൊക്കെ മരുന്നുകൾ കഴിക്കുകയുള്ളൂ. അപ്പം അത് കുട്ടികളെ സംബന്ധിച്ചോളം പ്രശ്നമില്ല. പിന്നെ ഇതുപോലെ യൂണറി ഇൻഫെക്ഷൻസ് ഒക്കെ അടിക്കടി വരുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് ഇപ്പം കോൺസ്റ്റിപേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചികിത്സ അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. നോർമൽ നല്ല ബവൽ നമ്മുടെ മോഷനൊക്കെ കറക്റ്റായിട്ട് പോകുമെന്ന് ഉറപ്പുവരുത്തുക. കൂടെ കൂടെ യൂണറി ഇൻഫെക്ഷൻ വരുന്നത് നല്ലതല്ല. അപ്പം അതും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മൾ കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട്
1: ചികിത്സിക്കുക.
0: അതെ, എന്നുണ്ടെങ്കിലും ഡോക്ടറെ കാണുക.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ മഞ്ജുഷയുമായുള്ള അഭിമുഖം പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. വളരെ സന്തോഷം ഡോക്ടർ, ഇത്രയും നേരം നമ്മുടെ കുട്ടികളിലുണ്ടാകുന്ന വൃക്ക മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് വളരെ ലളിതമായ ഭാഷയിൽ എന്നാൽ വളരെ വിശദമായി നമ്മോട് സംവദിച്ച ഡോക്ടർ മഞ്ജുഷയോട് റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിന്റെ സ്നേഹം അറിയിക്കുന്നു.
0: താങ്ക് യു. റേഡിയോ സാന്ത്വനം 90.4 FM ഇങ്ങനെ ഒരു സംഭാഷണത്തിന് എന്നെ സ്വാഗതം ചെയ്ത ഡോക്ടർ ശ്രീജാനിലിന് വളരെ നന്ദി. ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
1: അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഡോക്ടേഴ്സ് ചാറ്റ് തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

സാമൂഹ്യ സേവന രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങ്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരവേദിയിലെ ഓരോ നിമിഷങ്ങളും തത്സമയം ആസ്വദിക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് VNSS കോളേജ് ഗ്രൗണ്ട് കർബല ജംഗ്ഷനിൽ നിന്ന് തത്സമയ പ്രക്ഷേപണം റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കേൾക്കൂ, ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാകൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

സർട്ടിഫൈഡ്സ് ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ് നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും ടെക് ബൈറ്റ്സ് അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു ഏകോപനം അവതരണം അഖിൽ രാജ് റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ അനൂപ് രാജീവ്

ബാഹ്യ സേവന രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങ്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരവേദിയിലെ ഓരോ നിമിഷങ്ങളും തത്സമയം ആസ്വദിക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് VNSS കോളേജ് ഗ്രൗണ്ട് കർബല ജംഗ്ഷനിൽ നിന്ന് തത്സമയ പ്രക്ഷേപണം റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കേൾക്കൂ, ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാകൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച്

0: അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: You are now listening to Radio Santanam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ആഗോളതലത്തിൽ ഇന്ധനവിലയിലുണ്ടായ വൻ വർധനവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കാരണം പ്രമുഖ വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവച്ച് പാപ്പരത്തത്തിലേക്ക്. അമേരിക്കയിലെ പ്രമുഖ ബജറ്റ് വിമാന കമ്പനിയായ സ്പിരിറ്റ് എയർലൈൻസ് മെയ് മാസം മുതൽ സർവീസുകൾ പൂർണ്ണമായി അവസാനിപ്പിച്ചതിന് പിന്നാലെ സ്വിറ്റ്സർലാൻഡിലെ പ്രമുഖ ചാർട്ടർ വിമാന കമ്പനിയായ എയർ മൗണ്ടനും പൂട്ടി. മധ്യപൂർവ ഏഷ്യയിലുണ്ടായ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ വിമാന ഇന്ധന വിലയിലുണ്ടായ വൻ വർധനവാണ് വ്യോമയാന മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയത്. ബാരലിന് $85 ആയിരുന്ന ഇന്ധനവില ചുരുങ്ങിയ സമയത്തിനുള്ളിൽ $150 മുതൽ $200 വരെയായി ഉയർന്നു. ഇത് ചെറിയ ലാഭവിഹിതത്തിൽ പ്രവർത്തിച്ചിരുന്ന കുറഞ്ഞ നിരക്കിലുള്ള വിമാന കമ്പനികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ശ്വാസകോശ രോഗ ചികിത്സയിലും ഗവേഷണ രംഗത്തും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ പ്രമുഖ ഡോക്ടറായ ഡോക്ടർ രക്ഷ ജെയിനെ UT സൗത്ത് വെസ്റ്റേൺ മെഡിക്കൽ സെന്ററിലെ വില്ലിസ് ഡി മാഡ്രെ MD ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രൊഫസർഷിപ്പ് ഇൻ ക്ലിനിക്കൽ സയൻസ് പദവിയിലേക്ക് നിയമിച്ചു. ശാസ്ത്രീയ ഗവേഷണം, മികച്ച രോഗപരിചരണം, മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും യുവ ഡോക്ടർമാർക്കും നൽകിയ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയ്ക്കുള്ള അംഗീകാരമായാണ് ഈ ബഹുമതി. യുദ്ധം ഒരിക്കലും പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമല്ലെന്നും ലോകത്ത് തുടരുന്ന സംഘർഷങ്ങൾ കൂടുതൽ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നതിന് മുൻപ് എത്രയും വേഗം അവസാനിക്കണമെന്നാണ് തന്റെ ആവശ്യമെന്നും പ്രാർത്ഥനയെന്നും യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്കയും മലങ്കര മെത്രോപൊലിത്തയുമായ ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവ പറഞ്ഞു. അമേരിക്കൻ മലങ്കര അതിഭദ്രാസനത്തിന്റെ 37th യൂത്ത് ആൻഡ് ഫാമിലി കോൺഫറൻസിൽ പങ്കെടുക്കാനെത്തിയ ശ്രേഷ്ഠ ബാവയ്ക്ക് ന്യൂയോർക്കിലെ പൊമോണയിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന 10% താൽക്കാലിക തീരുവ അവസാനിച്ചയുടൻ നിർബന്ധിത തൊഴിലുമായി ബന്ധപ്പെട്ട ഇറക്കുമതിയുടെ പേരിൽ US വീണ്ടും 10% അധിക തീരുവ ചുമത്തി. ഫലത്തിൽ ഇന്നലെ അവസാനിക്കേണ്ടിയിരുന്ന 10% തീരുവാഭാരം അതേപടി തുടരും. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിർബന്ധിത തൊഴിലിലൂടെ കൃത്രിമമായി ചെലവ് കുറച്ചുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുവ. ഫെബ്രുവരിയിൽ പകരം തീരുവ US സുപ്രീം കോടതി റദ്ദാക്കിയതിന് പിന്നാലെയാണ് 10% എന്ന താൽക്കാലിക തീരുവ ചുമത്തിയത്. 150 ദിവസത്തേക്കാണ് ഇതിന്റെ കാലാവധി. ഇതാണ് ഇന്നലെ അവസാനിച്ചത്. എഥനോൾ കലർന്ന പെട്രോളിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കൃത്യമായ മാർഗരേഖയും പരിശോധനാ ഉപകരണങ്ങളും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യത്തെ പെട്രോൾ പമ്പുടമകൾ പെട്രോളിയം മന്ത്രാലയത്തിന് കത്തയച്ചു. ഗുണനിലവാരമില്ലാത്ത ഇന്ധനം വിൽക്കുന്ന ഡീലർമാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഡീലർമാർ തങ്ങളുടെ ആശങ്ക വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 100,000+ പെട്രോൾ പമ്പുകളെ ബാധിക്കുന്നതാണ് ഈ പ്രതിസന്ധി. ഇന്ത്യയിലേക്ക് ഫോർമുല 1 കാറോട്ട മത്സരം തിരിച്ചുകൊണ്ടുവരുന്നതിനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ക്ലബ്സ് ഓഫ് ഇന്ത്യയ്ക്ക് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരം. ദേശീയ സ്പോർട്സ് ഫെഡറേഷന് തുല്യമായി താൽക്കാലിക പദവിയാണ് നൽകിയിരിക്കുന്നത്. ഇതോടെ FMSCIക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാകും. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയോട് ദേശീയ സ്പോർട്സ് ഗവേണൻസ് നിയമങ്ങൾക്ക് അനുസൃതമായി തങ്ങളുടെ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചരമറിയിപ്പുകൾ. ഗാന്ധിനഗർ ചാരംതോട്ടിയിൽ തങ്കച്ചൻ മാത്യു അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. വെള്ളൂർ അമ്പലത്തിങ്കൽ ചാക്കോ വർഗീസ് അന്തരിച്ചു. സംസ്കാരം പിന്നീട്. പ്രശസ്ത ഗായകൻ ഷാജി ജോസഫിന്റെ മാതാവ് മറിയാമ്മ ജോസഫ് ന്യൂയോർക്കിലെ റോക്ക്ലാൻഡിൽ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളും.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.